ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 24 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 30, കൊല്ലവർഷം 1201, ഇടവം 6, 2026 മെയ് 20, ബുധനാഴ്ച.

അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ശ്രീന കെ എസ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനത്തിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, ശബ്ദമലിനീകരണത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. എന്താണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ്? ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 ദൃശ്യം മൈക്കർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. ONV ഗ്രൂപ്പിന്റെ സ്നേഹിച്ച് തീരാത്തവർ എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗം. ആലാപനം അനഘ ജെ കോലത്ത്. 7:50 ഒറ്റപ്പാലം മൈക്കർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊറമേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM മുൻ പ്രോഗ്രാം മേധാവി എസ് അശോക്. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറപ്പത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം സുഭദ്ര. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സാന്ദ്രീകൃത ജൈവ വളങ്ങളുടെ പ്രത്യേകതകൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം.

അഞ്ചുമണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

0: ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:48. ആറാഞ്ചിന് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ഷഗുൻ ചോപ്ര. Prime Minister Narendra Modi arrived in Rome last night on an official visit to Italy. Mr. Modi was received at the airport by

0: సుభాషితం. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം സുഭദ്ര.
1: മനുഷ്യരെ പോലെ തന്നെ സമ്പാദ്യശീലമുള്ള പല ജീവികളെയും നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അത്തരം ജീവികൾ ക്ഷാമകാലത്തേക്ക് വേണ്ടതായ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് സൂക്ഷിച്ചു വെക്കുന്നത്. എന്നാൽ അത്യാഗ്രഹികളായ മനുഷ്യർ തനിക്ക് വേണ്ടത് മാത്രമല്ല എത്രയോ തലമുറകൾക്ക് വേണ്ടതുപോലും സമ്പാദിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അവൻ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനായി ഏത് ഹീനകൃത്യത്തിൽ ഏർപ്പെടുന്നതിനും മടി കാണിക്കാറില്ല. രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരും ആരാധനാലയങ്ങൾ കവർച്ച ചെയ്യുന്നവരും പലവിധ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവരുമെല്ലാം അമിതമായി സമ്പാദിച്ചു വയ്ക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ദുഷ്പ്രവൃത്തികളിൽ മുഴുകുന്നതെന്ന് അവരെ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിക്ക കുടുംബങ്ങളിലും പഴയ തലമുറയിലുള്ളവരുടെയും പുതിയ തലമുറയിലുള്ളവരുടെയും ജീവിതശൈലിയിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പഴയ തലമുറക്കാർ അധ്വാനത്തിനും അവരുടെ സമ്പാദ്യത്തിനും വലിയ വില കൽപ്പിച്ചിരുന്നു. എന്നാൽ പുത്തൻ തലമുറക്കാർ തങ്ങളുടെ പൂർവീകരോ മാതാപിതാക്കളോ നേടിവെച്ച സമ്പാദ്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തവരാണ്. പൂർവീകർ സമ്പാദിച്ചു വെച്ചതിനെ യാതൊരു മടിയും കൂടാതെ ദുർവ്യയം ചെയ്യുകയും വീണ്ടും പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രക്ഷിതാക്കളെ ശല്യപ്പെടുത്തുകയും അതിന് വിഘാതമായി നിൽക്കുന്നവരെ വധിച്ചു കളയാൻ പോലും തയ്യാറാകുകയും ചെയ്യുന്ന യുവജനങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. 50 ലക്ഷത്തിന്റെ കാറ് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകാത്ത പിതാവിനെ പലവിധത്തിൽ ഉപദ്രവിച്ച മകൻ, അവസാനം ആ പിതാവിനാൽ തന്നെ വധിക്കപ്പെട്ട ദാരുണ സംഭവവും അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. തങ്ങളുടെ കുട്ടിക്കാലം വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തൻ്റെ മക്കൾ അത്തരത്തിൽ ആകരുതെന്ന് വിചാരിച്ചിട്ട് മക്കളുടെ ആവശ്യങ്ങൾ ന്യായമോ അന്യായമോ എന്നുപോലും ചിന്തിക്കാതെ ധനം ചെലവഴിക്കുന്ന രക്ഷിതാക്കൾ ഒരു വശത്ത്, മാതാപിതാക്കളുടെ ഇല്ലാത്ത പ്രതാപം കാണിച്ചിട്ട് ധൂർത്തു കാണിക്കുന്ന മക്കൾ മറ്റൊരിടത്ത്, ലഹരി വസ്തുക്കൾ മദ്യപാനം മുതലായവയാൽ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന യുവജനത, ഇങ്ങനെ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം ഒരു മരീചികയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അത്യാവശ്യം ജീവിതം നയിക്കുവാൻ വേണ്ടത് മാത്രം സമ്പാദിച്ചു വയ്ക്കുക, ധനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം പരമാവധി യുവജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടത് സ്വയം ആർജിക്കുവാൻ അവരെ പ്രാപ്തരാക്കുക, ഇവയെല്ലാം ചെയ്യുന്നതിനാകട്ടെ മനുഷ്യസ്നേഹികളായവരുടെ പരിശ്രമം.
0: എം സുഭദ്ര തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9497660155. നമ്പർ ആവർത്തിക്കാം, 9497660155.
2: സുഭാഷിതം.

0: സമയം. ട്രെയിൻ നമ്പർ 12603 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28, 16527 യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51, 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.

ചരിത്ര പഥം. ചരിത്രത്തിൽ ഇന്നാണ് 1990 ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ആദ്യമായി ബാഹ്യാകാശത്തു നിന്നുള്ള ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയത്. 1260 പ്രകാശ വർഷങ്ങൾക്കപ്പുറത്തുള്ള ഒരു ഇരട്ട നക്ഷത്രത്തിന്റെ ചിത്രമാണ് ആദ്യത്തെ ഹബിൾ സ്പേസ് ഫോട്ടോ. എഡ്വിൻ ഹബിൾ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഹബിൾ ടെലിസ്കോപ്പിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത്. അമേരിക്കയിലെ മിസൂറിയിലെ മാർഷ്ഫീൽഡ് എന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ഹബിൾ ടെലിസ്കോപ്പിന്റെ കൃത്യമാതൃക പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2015 ഏപ്രിൽ 24 ഹബിളിന്റെ 25 വാർഷികത്തോടനുബന്ധിച്ച് കരീന നക്ഷത്രകുഞ്ചത്തിൽ നിന്നുള്ള ഫോട്ടോ മിസ്റ്റിക് മൌണ്ടൻ എന്ന് പേരുകൊടുത്ത് നാസ പുറത്തിറക്കിയിരുന്നു. ചരിത്രപഥം.

ഇന്ന് രാവിലെ 8:25 കേൾക്കാം എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM മുൻ പ്രോഗ്രാം മേധാവി S. അശോക്.

0: രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ കേൾക്കാം. ശബ്ദമലിനീകരണത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ EMT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു. സമയം ഇപ്പോൾ 6:30.
1: കാർഷിക വൃത്താന്തം.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
0: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: സാന്ദ്രീകൃത ജൈവവളങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീന KS ആണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
3: സാന്ദ്രീകൃത ജൈവവളങ്ങൾ, അതിൽ ഉൾപ്പെടുന്നത് എല്ലുപൊടി. എല്ലുപൊടി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ലഭിക്കാറുണ്ട്. ഒന്ന്, എല്ല് വേവിക്കാതെ പൊടിച്ചത്. അതിൽ 3.5% നൈട്രജനും 20% ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നു. എന്നാൽ ആവിയിൽ വേവിച്ച് ഉണക്കിപ്പൊടിച്ച എല്ലുപൊടിയിൽ 3.5% നൈട്രജനും 22% ഫോസ്ഫറസുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഫോസ്ഫറസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നത്. അതുപോലെ ചാണകം, ചാണകത്തിൽ 0.4% നൈട്രജനും 0.2% ഫോസ്ഫറസും 0.1% പൊട്ടാഷ്യമാണ് ഉള്ളത്. മത്സ്യവളം, കോഴിവളം, ആട്ടിൻ കാഷ്ടം ഇവയിലും ധാരാളം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ സാന്ദ്രീകൃത ജൈവവളത്തിൽ വരുന്നത് വിവിധതരം പിണ്ണാക്കുകളാണ്. അതിൽ തന്നെ നിലക്കടല പിണ്ണാക്ക്, അതിൽ 7% നൈട്രജനും 1.5% ഫോസ്ഫറസും 1.5% പൊട്ടാഷ്യുമാണുള്ളത്. വേപ്പിൻ പിണ്ണാക്കിൽ 5% നൈട്രജനും 1% ഫോസ്ഫറസും 1.5% പൊട്ടാഷ്യമാണ് ഉള്ളത്. ഇവ നമ്മൾ കൃഷിയിൽ പുളിപ്പിച്ച് നമ്മൾ ചെടികൾക്ക് നൽകുന്നത് നല്ലതാണ്. നൈട്രജന്റെ അളവ് കൂടുതൽ ചെടികൾക്ക് ലഭിക്കാൻ ഉത്തമമായ ഒരു സാന്ദ്രീകൃത ജൈവവളമാണ്. അടുത്തതായി വരുന്നത് നാനോ വളങ്ങൾ. അതിൽ തന്നെ നാനോ DAP, നാനോ യൂറിയ എന്നിവ നമുക്ക് നൽകാവുന്നതാണ്. നാനോ DAPയിൽ 8% നൈട്രജനും 1.6% ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നു. രണ്ട് മൂലകങ്ങൾ അടങ്ങിയ ഒന്നാണ് നാനോ DAP. വിത്ത് പരിചരണത്തിന് 3 മുതൽ 5 മില്ലി 1 കിലോ വിത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പത്രപോഷണം വഴി 2 മുതൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ പുഷ്പിക്കുന്നതിന് മുന്നോടിയായി 2 തവണ വിളകളിൽ നൽകാവുന്നതാണ്. നാനോ യൂറിയ, അതിൽ 4% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. പച്ചക്കറിയിലും നെല്ലിലുമൊക്കെ വളർച്ചാ സമയത്ത് ആദ്യ സ്പ്രേയും 20 ദിവസത്തിന് ശേഷം 2 സ്പ്രേയും നൽകാം. പിന്നെ പ്രകൃതി കൃഷി കൂടുതൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കും. അതായത് രാസവളങ്ങളായ യൂറിയ, DAP എന്നീ വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കും. ഖരജീവാമൃതം, ബീജാമൃതം എന്നിവയൊക്കെ മണ്ണിൽ നൽകുന്നത് നൈട്രജൻ, ഫോസ്ഫറസ് ഉയരാൻ കാരണമാകും. കർഷകർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: കൂടുതൽ വളം കൂടുതൽ വിളവ് എന്നത് തെറ്റായ ഒരു ധാരണയാണ്. അമിത യൂറിയ ഉപയോഗം കായിക വളർച്ച, അതായത് ഇലകൾ മാത്രം വർദ്ധിപ്പിക്കും, പൂക്കലും കായ്ക്കലും കുറച്ച് രോഗകീടബാധ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സംയോജിത വളപ്രയോഗവും വിളവൈവിധ്യവും വിളപരിക്രമണവും വഴി വളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു.
2: മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീന KS ആണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 8281887609. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
0: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: ഫോൺ 9744555-0424.
4: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
3: ദൃഷ്ടി പ്രയോജകർ
2: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
4: സൊവേരിയൻ കോംപാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
2: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
4: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
2: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ. ദൃഷ്ടി.
5: വി ഡി സതീശൻ സർക്കാരിന്റെ കാലത്തെ ആദ്യ ക്ഷേമ പെൻഷൻ അനുവദിച്ചു. മെയ് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യയാത്ര, ഇന്ന് ഉന്നതതല യോഗം. രാജ്യം കടുത്ത വിലക്കയറ്റം നേരിടുന്നതിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ആധാർ അനുബന്ധ രേഖകൾ UIDAI പോർട്ടൽ വഴി സൌജന്യമായി പുതുക്കാനുള്ള സമയം 1 വർഷം കൂടി നീട്ടി. അടുത്ത മാസം അവസാനിക്കാനിരുന്ന കാലാവധിയാണ് 2027 ജൂൺ 14 വരെ നീട്ടിയത്. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഭുവൻ ചന്ദ്ര ഖണ്ഡൂരി അന്തരിച്ചു. AB വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രിയായിരുന്നു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവുനായ്ക്കളുടെ ദയാവധത്തിന് സുപ്രീംകോടതി അനുമതി നൽകി. തൃശൂർ വെടിക്കെട്ടുപുര അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഈ ഫാർമസികൾക്ക് രാജ്യത്ത് നിയമസാധുതയും അധിക ഇളവും നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കരട് ഭേദഗതിക്കെതിരെ മരുന്ന് വ്യാപാരികൾ ഇന്ന് കടകൾ അടച്ചിട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. കേരളത്തിൽ പണിമുടക്ക് ഇല്ല. കൊച്ചി വാട്ടർ മെട്രോയെ മാതൃകയാക്കി രാജ്യത്തെ 18 നഗരങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് തുടങ്ങാനുള്ള പദ്ധതിയുടെ നടപടികൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ശ്രീനഗർ, പട്ന, വാരണാസി എന്നിവിടങ്ങളിലും രണ്ടാംഘട്ടത്തിൽ അസമിലെ തേജ്പൂർ, ദിബ്രുഗഡ് എന്നിവിടങ്ങളിലും വാട്ടർ മെട്രോ സർവീസ് തുടങ്ങും. ഇറാനെതിരെ തൽക്കാലം ആക്രമണമില്ലെന്ന് ട്രംപ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആഴ്സണൽ കിരീടത്തിലേക്ക്. സ്വന്തം തട്ടകമായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആഴ്സണൽ 1-0 ബേൺലിയെ തോൽപ്പിച്ചു.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
9: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
5: സ്വർണം പവന് 600 രൂപ കൂടി 115160 രൂപയായി. തങ്കം 10 ഗ്രാമിന് 150000. വെള്ളി കിലോയ്ക്ക് 277600. റബ്ബർ കോട്ടയത്തെ വില RSS 4 26000, RSS 5 25700. വെളിച്ചെണ്ണ കിണ്ടലിന് കോഴിക്കോട് 25000, വടകര 24830, മാനന്തവാടി 26800. കൊപ്ര കിണ്ടലിന് കോഴിക്കോട് എടുത്തുപടി 14500, വടകര 15500. തേങ്ങ പിണ്ണാക്ക് കിണ്ടലിന് കോഴിക്കോട് റോട്ടറി 4200. നാളികേരം 1000 എണ്ണത്തിന് പാലക്കാട് 23000, പൊന്നാനി 17000, കോഴിക്കോട് 16750. മഞ്ചേരി കിണ്ടലിന് 4450, മാനന്തവാടി കിണ്ടലിന് 5600.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനം.

0: ങ്ങളുമായി എബിസി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
1: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
3: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അജ്ഞാതവാസം, പി ജയചന്ദ്രൻ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

അജ്ഞാതവാസം ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 41 മിനിറ്റും 41 സെക്കൻഡും. 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്
2: ആകാശവാണി.

0: വാർത്തകൾ. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലെയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത MP കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 29 ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
0: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടതും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A 10% സംവരണവും OBC B നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ

0: രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിൻ്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. ജയ്പൂരിൽ ലക്നോ ഉയർത്തിയ 221 runs വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 punts ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 goals നോർത്ത് ഈസ്റ്റിന്റെ ജയം. കണ്ണൂർ ആറളം ഫാമിൽ ഗജംതി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ആറളം ഫാമിലെ ബ്ലോക്ക് 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 teams തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 kombanaanakale എക്കണ്ടി വഴിയും തുടർന്ന് ബ്ലോക്ക് 2 നിന്ന് 4 anakaleയും ബ്ലോക്ക് 4 ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാട് നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൗത്യം ഇന്നും തുടരും.
0: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രക്കാരായ 2 മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൗണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിന്റെ ദേശീയഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച PA മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിഭു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 കഴിഞ്ഞ് 55 മിനിറ്റ്.

0: എഫ് എം ശുഭദിനത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.

0: എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: കോഴിക്കോട് ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8281723705. നമ്പർ ആവർത്തിക്കാം, 8281723705. പാലക്കാട് മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC +2 യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, വെയർ ഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഡിപ്ലോമ ഇൻ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്. 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 9061514773. നമ്പർ ആവർത്തിക്കാം, 9061514773.

കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ സി പ്രോഗ്രാമിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഓഫീസ് പാക്കേജസ് വിത്ത് AI, സർട്ടിഫിക്കറ്റ് ഇൻ സ്പ്രെഡ്ഷീറ്റ് വിത്ത് AI, സീനിയർ സിറ്റിസൺ മൊബൈൽ ആപ്ലിക്കേഷൻ, ഹോം ടെക്നീഷ്യൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചു. താല്പര്യമുള്ളവർക്ക് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 8891370026, മറ്റൊരു നമ്പർ 0495237026. നമ്പറുകൾ ഒരിക്കൽ കൂടി, 8891370026, മറ്റൊരു നമ്പർ 0495237026. അരീക്കോട് ഗവൺമെന്റ് ITI IMC ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി കോഴ്സിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8086415698. നമ്പർ ആവർത്തിക്കാം, 8086415698.

0: സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ 2025 ജൂലൈ 1 വർഷ തുല്യതാ പരീക്ഷ എഴുതിയവർക്കുള്ള 2 വർഷ പരീക്ഷ, 1 വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ, തുല്യതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവരുടെ പരാജയപ്പെട്ട വിഷയങ്ങളുടെ 1-ഉം 2-ഉം വർഷ സപ്ലിമെന്ററി പരീക്ഷയും, പുതുതായി 1 വർഷ രജിസ്ട്രേഷൻ നടത്തിയ പഠിതാക്കളുടെ 1 വർഷ പരീക്ഷ എന്നിവ ജൂലൈ 3 മുതൽ 26 വരെ നടക്കും.
1: സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.

0: കാരണമിപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
1: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് ടു പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
2: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക്സ് സെന്റർ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
2: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ശബ്ദമലിനീകരണത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
4: ശബ്ദമലിനീകരണം BP വർദ്ധിപ്പിക്കാനും ഹൃദയാഘാതം, ഹൃദ്രോഗം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാറുണ്ട്. ഉയർന്ന ശബ്ദമുള്ള ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരും ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവരും ചെവിയിൽ ഇയർ പ്ലഗോ ഇയർ മഫോ ധരിക്കേണ്ടതാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതും കൃത്യമായ ഇടവേളകളിൽ വിശദമായ കേൾവി പരിശോധന നടത്തേണ്ടതുമാണ്. DJ പാർട്ടികളിലും പൊതുയോഗങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവർ സ്പീക്കറിൽ നിന്നും അകലം പാലിക്കുന്നത് കേൾവിക്കുണ്ടായേക്കാവുന്ന ആഘാതം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ഇയർഫോൺ അഥവാ ഹെഡ്ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് കേൾവിക്ക് നല്ലത്. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർക്ക് നോയ്സ് ക്യാൻസലേഷൻ ഉപയോഗിക്കുന്നതും വോളിയം 60% താഴെ വയ്ക്കുന്നതും പ്രയോജനകരമായി കണ്ടിട്ടുണ്ട്. പുകവലിക്കുന്നവരിൽ കേൾവിക്കുറവ് കൂടുതലായി കാണാറുണ്ട്. അതുകൊണ്ട് പുകവലി ഒഴിവാക്കുന്നത് ഏറെ പ്രയോജനകരമാണ്. മനുഷ്യർക്ക് പുറമെ മൃഗങ്ങളെയും സസ്യലതാദികളെയും കെട്ടിടങ്ങളെപ്പോലും ശബ്ദം ബാധിക്കാറുണ്ട്. ഉച്ചഭാഷണികളെ ശബ്ദം നിയന്ത്രിക്കുന്നതും വെടിക്കെട്ടുകൾ നിയന്ത്രിക്കുന്നതും ശബ്ദമലിനീകരണം കുറയ്ക്കാൻ സഹായകരമാണ്. വാഹനങ്ങളിലെ എയർഫോണുകൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതും ഫോണിന്റെ ശബ്ദം കുറയ്ക്കുന്നതും എല്ലാം അനിവാര്യമാണ്. വികസിത രാജ്യങ്ങളിൽ ഗത്യന്തിരമില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ വാഹനങ്ങൾ ഹോൺ അടിക്കാറുള്ളൂ. തുടർച്ചയായി ഹോണടിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം. രാത്രി ഹോണടിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. 2000 കേന്ദ്ര സർക്കാർ ശബ്ദമലിനീകരണ നിയന്ത്രണ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഉച്ചഭാഷണികൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിയമപ്രകാരം പ്രദേശങ്ങളെ 4 തിരിച്ചിട്ടുള്ളത്. അതിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സൈലൻസ് സോണിൽ പരമാവധി ശബ്ദം 50 decibel റെസിഡൻഷ്യൽ ഏരിയയിൽ പരമാവധി 55 decibel ശബ്ദവുമായി നിയന്ത്രിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. ശബ്ദനിയന്ത്രണം ആഘോഷ നിയന്ത്രണമായി കാണാതെ മറ്റുള്ളവരുടെ ഒരു അവകാശ സംരക്ഷണമായി കണ്ട് നമുക്ക് ശബ്ദമലിനീകരണം നിയന്ത്രിക്കാം. നമ്മുടെ പിഞ്ചുമക്കളുടെ കാതുകളെയും ഹൃദയത്തെയും മറ്റു ജീവജാലങ്ങളെയും സംരക്ഷിക്കാം. നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും മറ്റൊരാളുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ബാധിക്കാതെ സൂക്ഷിക്കുകയും ചെയ്യാം.
3: ശബ്ദമലിനീകരണത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ. ഇതുവരെ സംസാരിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP. ഡോക്ടറുടെ ഫോൺ നമ്പർ പറയാം. 8547-4837-97.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഫോൺ 0493-262-262.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
10: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
11: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
12: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
13: സമയം 7:15.
14: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
15: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: ഫോൺ 0483-280-5000.
16: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
17: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
16: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
18: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
19: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
0: എന്തൊരു നരുന്ത് കുട്ടി, ഞാനത് ശരിയാക്കിയെടുക്കാം. അവർ 2 യൂണിഫോം തന്നു.
6: എനിക്ക് ആ സമ്മാനം

0: വളരെ ഇഷ്ടമായി. എന്നെ പുതിയ സ്കൂൾ ഉടുപ്പിൽ കാണുമ്പോൾ പിങ്കിയുടെ മുഖം എങ്ങനെയിരിക്കും എന്ന് ഞാൻ ഭാവനയിൽ കണ്ടു. ദിവസങ്ങൾ പോകെ പോകെ ഞാൻ അവനോട് എല്ലാം പറഞ്ഞുകൊടുത്തു തുടങ്ങി. സ്കൂൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും, അവിടെ എന്തു നടക്കുന്നു എന്നൊക്കെ. അവിടെ ഒരു വലിയ മണിയടിക്കും, എന്നാ പള്ളിമണി പോലെ അത്ര വലുതല്ല, മനസ്സിലായോ? എല്ലാ കുട്ടികളും അപ്പമുറ്റത്തേക്ക് ഓടും, എന്നിട്ട് സ്വന്തം ടീച്ചറുടെ അടുത്ത് വരും. ടീച്ചറ് ഞങ്ങളെ നന്നാല് പേരുടെ വരിയാക്കും, എന്നിട്ട് ആട്ടിൻ കുഞ്ഞുങ്ങളെപ്പോലെ ഞങ്ങൾ ക്ലാസ് റൂമിലേക്ക് നടക്കും. അടപ്പ് തുറക്കാവുന്ന തരം ഡെസ്കുകളില്ലേ, അതിനുള്ളിൽ ഞങ്ങളുടെ സാധനങ്ങൾ വയ്ക്കും, ഡെസ്കിനടുത്തിരിക്കും. ഞാൻ ഒരുപാട് ദേശീയഗാനങ്ങൾ പഠിക്കാൻ പോണു. ഒരു നല്ല ബ്രസീലുകാരനും ഒരു ദേശസ്നേഹിയുമാകണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ദേശീയഗാനങ്ങൾ പഠിക്കണമെന്നാ ടീച്ചർ പറയുന്നേ. ഞാൻ പഠിച്ച നിനക്ക് പാടിത്തരാം കേട്ടോ പിങ്കി. അങ്ങനെ എല്ലാം പുതുതായി കണ്ടുപിടിക്കപ്പെടേണ്ട ഒരു ലോകം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഹേയ്, നീ എവിടേക്കാ ആ പൂവും കൊണ്ടുപോകുന്നേ? അവൾക്ക് നല്ല വെടുപ്പ്, സ്കൂൾ പുസ്തകങ്ങൾക്ക് നല്ല പുറം പൊതികൾ, അവളുടെ മുടി പിന്നിക്കെട്ടിയിരിക്കുന്നു.
1: ടീച്ചർക്ക് കൊടുക്കാനാ?
0: എന്തിന്? ടീച്ചർക്കത് നല്ല ഇഷ്ടാ. നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പെൺകുട്ടികൾ ടീച്ചർമാർക്ക് പൂ കൊണ്ടു കൊടുക്കണം.
1: ആൺകുട്ടികളും കൊടുക്കണോ?
0: ടീച്ചറെ ഇഷ്ടാണെങ്കിൽ അവർക്കും കൊടുക്കാം.
1: ശരിക്കും?
0: അതെന്നേ. എന്റെ ടീച്ചർ ഡോണ സെസീലിയ പെയ്മിന് ആരും ഒരൊറ്റ പൂ പോലും കൊണ്ടുകൊടുത്തില്ല. അവരെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടാവും. അവരുടെ കണ്ണിൽ ഒരു വലിയ പൊട്ടുപോലെ ഒരുപാടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഇത്രയും അഭംഗി തോന്നില്ലായിരുന്നു. പക്ഷെ കളിക്കാൻ വിടുമ്പോൾ എന്തേലും വാങ്ങി തിന്നാൻ എനിക്ക് ടോസ്റ്റാവോ തരുന്ന ഒരേ ഒരു ടീച്ചറാണവർ. ഞാൻ മറ്റ് ക്ലാസ് മുറികളിലേക്ക് എത്തി നോക്കി. ടീച്ചർമാരുടെ മേശയിലെ ഗ്ലാസുകളിലൊക്കെ പൂക്കളുണ്ട്, എന്റെ ടീച്ചറുടെ ഗ്ലാസ് മാത്രം ശൂന്യം. ഏറ്റവും വലിയ സാഹസികത മറ്റൊന്നായിരുന്നു.
1: പിങ്കി, നിനക്ക് ഊഹിക്കാമോ, ഞാൻ ഇന്നൊരു ഉപ്പും ചാക്കിന് പോയി, അറിയാത്ത തോളില് കയറി യാത്രയ്ക്ക് പോയി എന്ന്.
0: കുതിരയെ ഓടിച്ചോ? ഇല്ല വിഡ്ഢി, സ്കൂളിന്റെ അടുത്ത് കാറുകളൊക്കെ നല്ലോണം സ്പീഡ് കുറയ്ക്കും, അപ്പോ പിന്നിലെ ടയറിന്മേൽ പറ്റിപ്പിടിച്ചിരിക്കും. അടുത്ത തെരുവിലേക്ക് മറ്റു വാഹനങ്ങളുണ്ടോ എന്നറിയാൻ വീണ്ടും അവ സ്ലോ ഡൗൺ ചെയ്യുമ്പോ ഒരു ചാട്ടം ചാടണം. നല്ലപോലെ സൂക്ഷിക്കണം, വേഗത്തിൽ പോകുമ്പോഴാ ചാടിയതെങ്കിൽ നിങ്ങളുടെ ചന്തി പൊളിഞ്ഞ് ഫാളീസാകും, കൈയൊക്കെ ചതഞ്ഞൊടിഞ്ഞു പോകും. ഇങ്ങനെ പിങ്കിയോട്, എന്റെ പഞ്ചാര ഓറഞ്ച് മരത്തോട് ഞാൻ എല്ലാറ്റിനെപ്പറ്റിയും ചില പല ചിലച്ചുകൊണ്ടിരിക്കും. ക്ലാസ്സിലും കളിസ്ഥലത്തും നടന്നതൊക്കെ ഡോണ സിസീലിയ പെയ്ം ഞാനാണ് ഏറ്റവും നന്നായി വായിക്കുന്നതെന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ പിങ്കി ആകെ അഭിമാനിച്ചു നിന്നത് നിങ്ങളൊന്ന് കാണണം.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം, മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
8: കേൾക്കാം തൊഴിലവസര വാർത്തകൾ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
8: താനൂർ ദേവധാർ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു.

0: കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി വിഭാഗങ്ങളിലേക്കുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 9:30, പൊളിറ്റിക്കൽ സയൻസ്, ഹിന്ദി, അറബിക്, മലയാളം എന്നിവയിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 1 നടക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി എന്നിവയിലേക്കുള്ള അഭിമുഖം 26 രാവിലെ 9:30. സുവോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 1 നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എത്തണം. പൂക്കോട്ടുംപാടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് സയൻസ്, കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ പാർട്ട് ടൈം ട്യൂട്ടർമാരെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ഈ മാസം 30 രാവിലെ 10:30 നടക്കും. യോഗ്യത, ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി, ബിഎഡ്, സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും താമസിക്കുന്നവർക്ക് മുൻഗണന ഉണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ എന്നിവ സഹിതം അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9496070400. നമ്പർ ആവർത്തിക്കാം, 9496070400. പാലക്കാട് തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജീവനി പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികമായി സൈക്കോളജി അപ്രന്റീസിനെ നിയമിക്കുന്നു. യോഗ്യത, സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ സൈക്കോളജി പ്രവൃത്തി പരിചയം അഭിലഷണീയം. മറ്റന്നാൾ രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0466227353. നമ്പർ ഒരിക്കൽ കൂടി 0466227353. മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിൽ ഉള്ള കാലിക്കറ്റ് സർവകലാശാല സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BCA, BSc, AI പ്രോഗ്രാമുകളിലായി മലയാളം, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് മണിക്കൂർ അടിസ്ഥാനത്തിലുള്ള ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായവർ ഈ മാസം 25 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെന്ററിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 9995450927. മറ്റൊരു നമ്പർ 9539682200. നമ്പറുകൾ ഒരിക്കൽ കൂടി 9995450927. മറ്റൊരു നമ്പർ 9539682200.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:55. 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16 കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
3: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर एक रूल्स बेस्ड ग्लोबल ऑर्डर को बल देते रहेंगे और यूक्रेन हो या वेस्ट एशिया

0: हम संघर्ष की शीघ्र समाप्ति और शांति के प्रयासों का समर्थन करते रहेंगे। हम इस बात पर सहमत हैं कि मल्टीलेटरल इंस्टीट्यूशंस का रिफॉर्म आवश्यक भी है और अर्जेंट भी है, और टेररिज्म पर भी हमारा क्लियर और यूनाइटेड स्टैंड है, नो कॉम्प्रोमाइज, नो डबल स्टैंडर्ड।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവെ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. April 29 ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23 ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശന് ക്ലിഫ് ഹൌസ്, മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KA ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ്

0: ഡെസ്ക് ആകാശവാണി.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണുനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 OBC വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന OBC എയ്ക്കുള്ള 10% സംവരണവും OBC ബിക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന OBC പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. പി ചൌധരി അധ്യക്ഷനായ സമിതി, ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ പി ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം 7 ലക്ഷം കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തു കാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16th കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജ്.
4: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
3: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: മൊബൈൽ 999530862.
5: ഇന്നത്തെ ഗാനം.
6: ഇന്ന് May 20, ശോഭന പരമേശ്വരൻ നായർ ഓർമ്മദിനം. ശോഭന പരമേശ്വരൻ നായർ എന്ന പേര് മലയാള ചലച്ചിത്ര രംഗത്ത് അനശ്വരമാണ്. കഴിവും ആത്മാർത്ഥതയും ഒരുമിച്ചാൽ ഒരു നിർമ്മാതാവിന് തന്റെ മേഖലയിൽ എത്ര മഹത്തായ സംഭാവനകൾ നൽകാമെന്നതിന് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ദൃഷ്ടാന്തമാണ്. ശോഭന എന്ന പേരിൽ സ്ഥാപിച്ച തന്റെ സ്റ്റുഡിയോ സാഹിത്യവും കലയും ജീവിത ചിന്തകളാക്കിയ പലരുടെയും ഒത്തുകൂടലിന്റെ കൂടി കേന്ദ്രമായിരുന്നു. പി ഭാസ്കരൻ, എസ് കെ പൊറ്റക്കാട്,

ഗ്രൂപ്പ്, എം ടി, അങ്ങനെ എത്രയോ പേർ അവർ പോലും അറിയാതെ സിനിമയുടെ വ്യത്യസ്ത മേഖലകളിലെത്താൻ ശോഭന സ്റ്റുഡിയോ ഒരു നിമിത്തമായി എന്ന് പറയാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ, മുറപ്പെണ്ണ്, അഭയം, കള്ളിച്ചല്ലമ്മ, സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കി ധാരാളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. ജി വിവേകാനന്ദന്റെ കള്ളിച്ചല്ലമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ അദ്ദേഹം സിനിമ നിർമ്മിച്ചു. 1969 ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതും ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെ നമുക്ക് ലഭിച്ചതും ഈ ചിത്രത്തിലൂടെയാണ്. കേൾക്കാം കള്ളിച്ചല്ലമ്മയിൽ ബ്രഹ്മാനന്ദൻ പാടിയ ഈ ഗാനം ഇന്നത്തെ ഗാനമായി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിന്ധു നെച്ചിക്കാടൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: എന്താണ് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
3: ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് പിടിത്തമായി തിരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ. നമ്മളിൽ പലർക്കും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണത്. ഇക്കാലത്ത് സർവ്വസാധാരണമായി കാണുന്ന ഈ ലക്ഷണങ്ങളോടുകൂടിയ ഒരു രോഗമാണ് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്. കഴുത്തിന് പിടുത്തവും വേദനയും അനുഭവപ്പെടുന്നതിനോടൊപ്പം ചില ഘട്ടങ്ങളിൽ കൈകളിലേക്ക് വേദനയും തരിപ്പും.

0: അനുഭവപ്പെടുന്നു. പേശീവലിവും ഉണ്ടാകാറുണ്ട്. തലകറക്കവും തലവേദനയും ചില ഘട്ടങ്ങളിൽ കാണാറുണ്ട്. നട്ടലിന്റെ കഴുത്തുഭാഗത്തുള്ള കശേരുക്കൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ അതിനിടയിലുള്ള ഡിസ്ക് പുറത്തേക്ക് തള്ളാൻ സാധ്യതയുണ്ട്. ഇത് കയ്യിലേക്ക് പോകുന്ന നാഡികൾക്ക് സമ്മർദ്ദമുണ്ടാക്കി വേദനയും തരിപ്പും ഉണ്ടാക്കുന്നു. സുഷുമ്നാ നാഡികൾ കടന്നുപോകുന്ന സ്പൈനൽ കനാൽ ചുരുങ്ങുന്നതും ഈ അവസ്ഥയ്ക്ക് കാരണമാകാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് ഇത് സാമാന്യേന കാണുന്നതെങ്കിലും ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതാരംഭിക്കുന്നു. കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെയും അമിത ഉപയോഗം കഴുത്തിൽ പ്രശ്നമുണ്ടാക്കാം. ശരിയായ രീതിയിലല്ലാത്ത ഇരുപ്പ്, കഴുത്തിന്റെ പരിക്ക്, പുകവലി, ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുക, മുകളിലേക്കും താഴേക്കും നോക്കി ദീർഘനേരം ജോലി ചെയ്യേണ്ടി വരിക എന്നിവ സർവൈക്കൽ സ്പോണ്ടിലോസിലേക്ക് നയിച്ചേക്കാം. പലപ്പോഴും നട്ടലിൽ മാറ്റങ്ങൾ ആരംഭിച്ച് കുറച്ചുകാലം കഴിഞ്ഞായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. കൃത്യമായ രോഗനിർണയത്തിന് എക്സ്റേ, CT സ്കാൻ, MRI എന്നിവ സഹായിക്കും. ഈ അസുഖം മനസ്സിലായാൽ താമസിയാതെ ചികിത്സ ആരംഭിക്കണം. കഴുത്തിലെ നട്ടല്ലുകളിൽ നീർക്കെട്ടുണ്ടായി ആർത്രൈറ്റിസിലേക്ക് നയിക്കുന്ന ഇതിനോട് സമാനമായൊരു രോഗാവസ്ഥയാണ് സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്. സർവൈക്കൽ സ്പോണ്ടിലോസിസ് രോഗികൾ പ്രത്യേക വ്യായാമ മുറകൾ പരിശീലിക്കണം. തലയിണ ഉപയോഗിക്കാതിരിക്കുകയോ ചെറിയ തലയിണ ഉപയോഗിക്കുകയോ ചെയ്യണം. ഗ്രീവാഗ്രഹം എന്നാണ് ആയുർവേദത്തിൽ ഈ രോഗത്തെപ്പറ്റി പറയുന്നത്. ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സകൾ ഈ രോഗത്തിന് ലഭ്യമാണ്. നസ്യം പോലെയുള്ള പഞ്ചകർമ്മ ചികിത്സകളും വിവിധ തരം കിഴികളും ഇതിൽ ഫലം നൽകുന്നു. ഫലപ്രദമായ ഔഷധങ്ങളും ആയുർവേദത്തിൽ ലഭ്യമാണ്.
1: സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ,
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യോ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും. പ്രായോജകർ,
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
1: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
2: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
1: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
4: ഫോൺ 7025131199.
5: കാവ്യധാര. ONV കുറിപ്പ് എഴുതിയ സ്നേഹിച്ചു തീരാത്തവർ എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. അനഘ ജെ കോലത്.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പ് എഴുതിയ സ്നേഹിച്ചു തീരാത്തവർ എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് അനഘ ജെ കോലത്ത്.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
5: ജീവിതപാഠം.
6: പ്രായോജികർ,
7: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.
0: ഓട്ടമത്സരം നടത്തിയ ആമയുടെയും മുയലിന്റെയും കഥ കേട്ടിട്ടില്ലേ? സുഹൃത്തുക്കളായിരുന്ന ആമയും മുയലും ഓട്ടപ്പന്തയത്തിൽ ഏർപ്പെടുന്നു. ഓട്ടത്തിനിടയിൽ ഒരു മരം കണ്ട മുയൽ കുറച്ചു സമയം തണലിൽ വിശ്രമിക്കുന്നു. ആമ പതുക്കെയാണ് വരുന്നതെന്നതുകൊണ്ട് ചെറിയ വിശ്രമമെടുത്താലും താൻ തന്നെ വിജയിക്കുമെന്നാണ് മുയൽ വിചാരിച്ചിരുന്നത്. എന്നാൽ മുയൽ ഉറങ്ങിപ്പോവുകയും ആ സമയം കൊണ്ട് ആമ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നെത്തി വിജയിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട കഥ? ഇതേ ആമയും മുയലും അതിനടുത്ത ദിവസം വീണ്ടും മത്സരത്തിൽ ഏർപ്പെട്ടു. ഇത്തവണ മുയൽ വീണ്ടും വഴിയിൽ ഉറങ്ങുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മത്സരത്തിൽ വേഗക്കാരനായ മുയൽ തന്നെയാണ് വിജയിച്ചത്. അടുത്ത ദിവസം മുയലിനെ വീണ്ടും ആമ

മത്സരത്തിന് ക്ഷണിച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും ആമ നിശ്ചയിക്കുമെന്നായിരുന്നു വ്യവസ്ഥ. മുയൽ സമ്മതിച്ചു. ഇത്തവണ ആരായിരിക്കും വിജയിച്ചിരിക്കുക? വേഗക്കാരനായ മുയലോ അതോ മെല്ലെപ്പോക്കുകാരനായ ആമയോ? ഈ മത്സരത്തിൽ വിജയിച്ചത് ആമയാണ്. എന്തായിരുന്നു കാരണം എന്നറിയാമോ? പോകുന്ന വഴിയിൽ വെള്ളമൊഴുകുന്ന ഒരു തോടുണ്ടായിരുന്നു. മുയൽ വേഗത്തിലോടി തോട്ടിൻകര വരെ എത്തി നിസ്സഹായനായി നിന്നപ്പോൾ ആമ പതുക്കെ എത്തി തോട് നീന്തിക്കടന്ന് ഫിനിഷിംഗ് പോയിന്റിലെത്തി. അന്ന് വൈകുന്നേരം ആമയും മുയലും കുറേ സമയം സംസാരിച്ചിരുന്നു. പിറ്റേ ദിവസം വീണ്ടും മത്സരിക്കാമെന്നുറപ്പിച്ച് അവർ പിരിഞ്ഞു. അടുത്ത ദിവസം നടന്ന മത്സരത്തിൽ ആരും പരാജിതരായില്ല. മാത്രമല്ല, ഒന്നാം സ്ഥാനം ഇരുവരും പങ്കിടുകയും ചെയ്തു. ഇതെങ്ങനെയെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തോട്ടിൻകര വരെ മുയൽ ആമയെ ചുമലിലേറ്റി ഓടി. മുയലിനെ മുതുകിലേറ്റി ആമ തോട് നീന്തിക്കടന്നു. വീണ്ടും ആമയെ പുറത്തേറ്റി മുയൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചു. സഹകരണമാണ് പുതിയ ലോകക്രമത്തിൽ വിജയിക്കാനുള്ള സൂത്രവാക്യം. എല്ലാം തികഞ്ഞവരായി ആരെങ്കിലും ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാനുള്ള വിനയം അനിവാര്യം. ഒപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും. ഒപ്പമുള്ളവരെ കൂടി വിജയിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ നായകൻ. നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ സംരംഭത്തിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ നന്നായി ചെയ്യാനാകും. എന്തുകൊണ്ട് അക്കാര്യങ്ങളിൽ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൂടാ? നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഒപ്പമുള്ള പലരെയും കൂടുതൽ മികച്ച വിജയങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കുമാകും. അത്തരമൊരു പരസ്പരാശ്രിത സഹവർത്തിത്വം ജീവിതത്തെ കൂടുതൽ സുന്ദരവും അർത്ഥപൂർണവുമാക്കും. ബന്ധങ്ങളെ കൂടുതൽ കൂടുതൽ ആർദ്രമാക്കുകയും ചെയ്യും.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ, ആഖ്യാനം ശാലിനി എസ്.
0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
2: ജീവിത പാഠം
0: സമാപിക്കുന്നു. പ്രായോജികർ:
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
6: എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
7: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
6: EDU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
9: പ്രായോജികർ:
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
12: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
13: ആകെ പേടിയാവുന്നു ഡോക്ടർ.
14: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
12: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
14: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
8: ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് മണ്ഡലകാലത്ത് കെട്ടുനിറയോടൊപ്പം കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ പാട്ട്. ശബരിമലയ്ക്ക് പോകുന്ന കന്നി അയ്യപ്പന്റെ കെട്ടുനിറ അയ്യപ്പൻ പാട്ടിന്റെ അകമ്പടിയോടെ വേണം എന്നാണ് വെയ്പ്. ശാസ്താംപാട്ട്, ഒടുക്കുകൊട്ടിപ്പാട്ട് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ശാസ്താവിന്റെ ജനനത്തിനു മുമ്പുള്ള പന്തളത്ത് രാജാവിന്റെയും കുടുംബത്തിന്റെയും കഥ, അയ്യപ്പന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ, വാവരുടെ ജനനം, ദേവാസുരയുദ്ധം, പാലാഴിമഥനം എന്നീ കഥകളും കൂടാതെ സുബ്രഹ്മണ്യസ്തുതി, സരസ്വതി വന്ദനം, പുലിസേവം എന്നിങ്ങനെ അയ്യപ്പസ്വാമിയുമായി ബന്ധമുള്ള മറ്റു കഥകളും ഉൾപ്പെടുത്തിയിട്ടുള്ള

0: ഇ കെ അപ്പുണ്ണിയും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 1:19.
9: FM പ്രധാന വാർത്തകൾ.
8: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയയിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും.

0: ർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണം 99.6% പൂർത്തിയായതായി റെയിൽവേ. രാജ്യത്ത് 69,873 കിലോമീറ്ററിലധികം വൈദ്യുതീകരണമാണ് സാധ്യമായത്. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. എല്ലാ മാസവും സ്ത്രീകൾക്ക് 3,000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ യോജന പദ്ധതിക്കായി പശ്ചിമബംഗാൾ വനിതാ ശിശുവികസന സാമൂഹിക ക്ഷേമ വകുപ്പ് വിജ്ഞാപനം. June 1 പ്രാബല്യത്തിൽ വരുന്ന ധനസഹായം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് നൽകും. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ബറാക്ക ആണവ നിലയത്തെ ലക്ഷ്യമിട്ട ഡ്രോണുകൾ ഇറാഖിൽ നിന്നാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. നേരത്തെ അൽദഫ്ര മേഖലയിലെ ബറാക്ക ആണവ നിലയത്തിന്റെ പരിധിയിൽ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചിരുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
1: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കന്യാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ഫോൺ 8129110087.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 8:38, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
6: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
7: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
3: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
7: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ഫോൺ 9495777174.
8: വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അതിലൊരു കരിയർ കെട്ടിപ്പടുക്കാനും സഹായിക്കുന്ന സ്ഥാപനമാണ് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് അഥവാ BFA. ഇവിടെ നടപ്പിലാക്കുന്ന വിവിധ കോഴ്സുകളെക്കുറിച്ചും അവയുടെ കരിയർ സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ.
9: ഭാവനാശാലിയാണോ, അതിനൊപ്പം ചലിക്കുന്ന വിരലുകളുമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. പ്രതിഭ അതിപ്രധാനം, പരിശീലനവും പ്രധാനം എന്ന മട്ടിലുള്ള എൻട്രൻസ് എഴുതിയാൽ മാത്രം എത്തിച്ചേരാവുന്ന പ്രോഗ്രാമാണ് BFA, ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചതോടെയാണല്ലോ

0: വിവിധ ഡിസൈൻ പ്രോഗ്രാമുകൾ വികസിച്ചു വന്നത്. എന്നാൽ അതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കലാഭിരുചിയുള്ളവർക്കായി രൂപപ്പെട്ട കരിയർ മേഖലയാണ് ചിത്രകലയും ശില്പകലയും. BFA പ്രോഗ്രാമിലൂടെ ഇവ പഠിക്കാം. നല്ല സാധ്യതകളുള്ള നിത്യഹരിത മേഖലയാണ് ഇവ. കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനൊപ്പം BFAക്കുമുണ്ടായി ചില മാറ്റങ്ങൾ. കുപ്പിവളപ്പൊട്ടുകൾ രത്നങ്ങളാക്കി അവതരിപ്പിച്ച് വിപണിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ വ്യവസായ മേഖല സന്നദ്ധമായതോടെ പരസ്യകല അഥവാ അപ്ലൈഡ് ആർട്സിന് പ്രാധാന്യമേറി. ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ അവ കൂടി ഓപ്ഷനുകളിൽ ഉൾപ്പെട്ടു. കേരളത്തിൽ മികച്ച പഠന സൗകര്യങ്ങൾ ലഭ്യമാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ പ്രവേശന വിജ്ഞാപനത്തിന് കീഴിൽ വരുന്ന ഫൈൻ ആർട്സ് കോളേജുകൾ ഇവയാണ്: കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരം, രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര, കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശൂർ. എഴുത്തു പരീക്ഷയും പ്രാക്ടിക്കലും ആധാരമാക്കിയാണ് തെരഞ്ഞെടുപ്പ്. BFA പെയിന്റിംഗ്, BFA സ്കൾപ്ചർ, BFA അപ്ലൈഡ് ആർട്സ് എന്നിവ കൂടാതെ BFA ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന പ്രോഗ്രാം കൂടി സമീപകാലത്തായി ആരംഭിച്ചിട്ടുണ്ട്. എൻട്രൻസ് പരീക്ഷയ്ക്ക് 4 പാർട്ടുകളുണ്ട്. BFAയുടെ എല്ലാ ഓപ്ഷനുകൾക്കും പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എൻട്രൻസിന്റെ 4 പാർട്ടുകളും എഴുതണം. ഇവയെല്ലാം ചേർത്ത് മൊത്തം 4 മണിക്കൂറും 15 മിനിറ്റുമാണ് പരീക്ഷകളുടെ ദൈർഘ്യം. എന്നാൽ ചില വിഷയങ്ങൾക്ക് മാത്രമാണ് താൽപ്പര്യമെങ്കിൽ ബന്ധപ്പെട്ട പാർട്ടുകൾ മാത്രം എഴുതിയാൽ മതി. BFA അപ്ലൈഡ് ആർട്സ്, പെയിന്റിംഗ്, സ്കൾപ്ചർ എന്നിവയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കേണ്ട ഡ്രോയിംഗ് ടെസ്റ്റിന് 2 മണിക്കൂർ സമയമാണ് നൽകുക. 100 മാർക്കുണ്ടാകും. ഒരു മനുഷ്യനെ മോഡലായി നിർത്തി വരയ്ക്കണം. ചിത്രരചനാവാസന ജന്മസിദ്ധമായ വിദ്യാർത്ഥിയാണെങ്കിലും നന്നായി പരിശീലിച്ചാൽ മാത്രമേ തത്തുല്യ അഭിരുചിയുള്ള മറ്റു മിടുക്കന്മാരുമായി മത്സരിച്ച് സീറ്റ് കരസ്ഥമാക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നോർക്കുക. ഏതെങ്കിലും വിഷയത്തിൽ +2 ആണ് പ്രവേശന യോഗ്യത. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലും BFA ഉണ്ട്. അവിടെ പക്ഷേ വിജ്ഞാപനം പ്രത്യേകമായാണ് പുറപ്പെടുവിക്കുക. BFA പ്രോഗ്രാം നടത്തുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലേക്കും എൻട്രൻസിനായി അടിസ്ഥാനപരമായി സമാന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തേണ്ടത്. 1.5 നൂറ്റാണ്ടോളം പാരമ്പര്യമുള്ള മുംബൈയിലെ സർ JJ സ്കൂൾ ഓഫ് ആർട്ട് ഈ മേഖലയിൽ ഏറ്റവും മികച്ചതാണ്. വിശ്വഭാരതി സർവകലാശാലയിലെ കലാഭവനം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ വിഷ്വൽ ആർട്സ് വിഭാഗം, ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല തുടങ്ങിയവയും ശ്രദ്ധാർഹമായ സ്ഥാപനങ്ങളാണ്.
1: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
9: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
3: കുട്ടികൾ കളിക്കട്ടെ.
4: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
3: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.

0: സൈബർ ജാലകം. വായന ഇഷ്ടമാണ്, പക്ഷെ വായിക്കാൻ സമയമില്ല എന്നാണോ? എങ്കിൽ ഇത് കേൾക്കൂ.
1: വായിക്കുവാൻ നല്ല ഇഷ്ടമാണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അതിനോട് ചേർത്ത് പറയും, എന്ത് ചെയ്യാം, എനിക്ക് വായിക്കുവാൻ ഒട്ടും സമയം കിട്ടുന്നില്ലല്ലോ എന്ന്. ഇനി ഈ എക്സ്ക്യൂസ് ഒരിക്കലും പറയരുത്. അതിനായാണ് ഈ ആപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നത്. നാച്ചുറൽ റീഡർ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് PDF ആർട്ടിക്കിളും ഒരു ഓഡിയോ ബുക്ക് പോലെ കേൾക്കാം ഈ ആപ്പുണ്ടെങ്കിൽ. ഇതിലേക്ക് ജസ്റ്റ് ആ PDF ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ജോലി ചെയ്യുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ കൈക്കോട്ടെടുത്ത് കൃഷിപ്പണി ചെയ്യുമ്പോഴോ പുസ്തകങ്ങൾ

0: കൈക്കോട്ട് എടുത്ത് കൃഷിപ്പണി ചെയ്യുമ്പോഴോ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കേട്ടൂടെ? വളരെ എളുപ്പത്തിൽ, അതും വളരെ സ്വാഭാവികമായ വായന. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറെ തിരക്കുള്ള പ്രൊഫഷണലുകൾക്കുമെല്ലാം ഇത് വലിയൊരു ആശ്വാസമാണ്. അറിവ് നേടുവാൻ ഇനി ഒഴിവു കഴിവുകൾ ഒന്നും തടസ്സമാകരുത്. കേട്ടുകേട്ട് പഠിക്കാം, പഠിച്ചു പഠിച്ച് മുന്നേറാം.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
2: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NIELIT നടത്തുന്ന 1 സൈബർ സെക്യൂർഡ് വെബ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് കോഴ്സിലാണ് പ്രവേശനം. കെൽട്രോണിന്റെ കോഴിക്കോട്ടെ നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുക. 30 കവിയാത്ത, 3 താഴെ വാർഷിക വരുമാനമുള്ള, പ്ലസ് ടു പാസ്സായ SC അല്ലെങ്കിൽ ST വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ നമ്പർ 0495-230-1772. നമ്പർ ഒരിക്കൽ കൂടി, 0495-230-1772.

0: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
1: പ്രായോജികർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544. ബി ആർ ജി സി ഇപ്പോൾ മഞ്ചേരി ചരണിയിലും.
0: നിങ്ങളുടെ ബാറ്ററി ചെറുതോ വലുതോ ഏതായാലും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു
1: കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യക്ഷമതയോടെ.
0: വൻകിട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ടെലികോം, ഹോസ്പിറ്റലുകൾ എന്നിവയുടെ വൈദ്യുത സംഭരണി ശേഷി കുറഞ്ഞ ബാറ്ററികൾ റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി.
2: പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവമാണ് ബീട്രൂട്ട് ചക്കക്കുരു മിക്സ് വെജിറ്റബിൾ അവിയൽ. ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ബീട്രൂട്ട് നീളത്തിൽ അരിഞ്ഞത് ഒരെണ്ണം, ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞത് 15 എണ്ണം, 2 മുരിങ്ങാക്കായ, കുമ്പളങ്ങ, ചേന, കൊത്തമര എന്നിവ 100 ഗ്രാം വീതം, പാവയ്ക്ക 1¼ ഭാഗം, 2 ക്യാരറ്റ്, 1 വഴുതനങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ അവിയൽ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം. ബീട്രൂട്ട്, ചക്കക്കുരു, മുരിങ്ങാക്കായ, കുമ്പളങ്ങ, ചേന, കൊത്തമര, പാവയ്ക്ക, ക്യാരറ്റ്, വഴുതനങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി വേവിക്കണം. ഇനി തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ ചതച്ചെടുത്ത് വെന്ത കഷ്ണങ്ങളിൽ ചേർത്ത്

0: കുറച്ചു നേരം കൂടി തിളപ്പിക്കണം. ശേഷം തീ കുറച്ച് വെച്ച് തൈരൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് തിളക്കുന്നതിന് മുൻപായി തീ അണച്ച ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുകളിൽ തൂവി കുറച്ചു നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം വിളമ്പി ഉപയോഗിക്കാം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം, കേട്ടോളൂ. ബീട്രൂട്ട്, ചക്കക്കുരു, മുരിങ്ങാക്കായ, കുമ്പളങ്ങ, ചേന, കൊത്തമര, പാവയ്ക്ക, ക്യാരറ്റ്, വഴുതനങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി വേവിക്കണം. ഇനി തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ ചതച്ചെടുത്ത് വെന്ത കഷ്ണങ്ങളിൽ ചേർത്ത് കുറച്ചു നേരം കൂടി തിളപ്പിക്കണം. ശേഷം തീ കുറച്ചു വെച്ച് തൈരൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് തിളക്കുന്നതിന് മുൻപായി തീ അണച്ച ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുകളിൽ തൂവി കുറച്ചു നേരം അടച്ചു വയ്ക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവിയൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ആരാണെന്ന് പറയാം. സുജിഷ വിനയൻ, പടിഞ്ഞാറ്റുമുറി.
1: രസമുകുളം. ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം.
2: പ്രായോജകർ ബി ആർ ജി സി, ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: സമയം 8 കഴിഞ്ഞ് 20 മിനിറ്റ്.
7: ഇന്ന് സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിനു വേണ്ടി LPR വർമ്മ സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം. രചന വയലാർ.

0: സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിൽ എൽ പി ആർ വർമ്മ സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന വയലാർ.
1: രംഗഗീതം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
3: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ഇനി ചോദ്യോത്തരത്തിന്റെ സമയം.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി.
2: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ.
4: ചോദ്യം ഇതായിരുന്നു. സ്വന്തമായി ഇന്റർനെറ്റ് സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്റർനെറ്റ് സംവിധാനമാണ് കേ ഫോൺ. കേരള ഫൈബർ ഒപ്റ്റിക് എന്നതാണ് കേ ഫോണിന്റെ പൂർണ്ണ രൂപം. 2023 ജൂൺ 5 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്നതാണ് ഈ പദ്ധതിയുടെ ടാഗ് ലൈൻ.
3: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: ഇതോടെ ഇന്നത്തെ FM ശുഭദിനം ഇവിടെ പൂർണ്ണമാവുന്നു. ഇതുവരെ FM ശുഭദിനത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ യു കൃഷ്ണപ്രസാദ്, കൂടെ രേഷ്മ ബേബി. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം
2: ആകാശവാണി മഞ്ചേരി നിലയത്തിന്റെ പ്രോഗ്രാം മേധാവിയായിരുന്ന എസ് അശോകാണ് ഇന്ന് എന്റെ ഗാനത്തിൽ അതിഥിയായെത്തിയിരിക്കുന്നത്. ആകാശവാണിയുടെ കോഴിക്കോട്

0: സർവാർ നിലയങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 ജൂലൈ 31 ആകാശവാണി മഞ്ചേരി നിലയത്തിന്റെ പ്രോഗ്രാം മേധാവിയായിരിക്കെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾക്കും പ്രിയ ഗാനങ്ങൾക്കുമായി നമുക്ക് കാതോർക്കാം.
1: നമസ്തേ. ഇന്ന് എന്റെ ഗാനത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അശോക്. കുറച്ചുകാലം ഇതിന്റെ പിന്നണിയിലുണ്ടായിരുന്നു. ഇപ്പോൾ സന്ദർഭവശാൽ നിങ്ങളുടെ മുന്നിലെത്താനുള്ള അവസരമുണ്ടായിരിക്കുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താനാണെങ്കിൽ ആദ്യമേ പറയട്ടെ, ഞാനൊരു ആകാശവാണി ശ്രോതാവാണ്. അതേസമയം ആകാശവാണിയുടെ പ്രോഗ്രാം വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളുമാണ്. ഒരു ഗാനം ഇന്നുണർത്തുന്ന ഓർമ്മകളാണല്ലോ എന്റെ ഗാനത്തിന്റെ പ്രമേയം. തോളിലും തൊട്ടിലും കിടന്ന കാലം, കാതിലെത്തിയ എത്രയോ ഗാനങ്ങളുണ്ട്. ചാഞ്ചാടിയാടും മയിലോ, മൃദു പഞ്ചമം പാടും കുയിലോ എന്നും, തുമ്പിയോട് തുമ്പത്തണലിലേക്ക് വാവാ എന്ന് വിളിക്കുന്നതും, നിന്നാലി പുൽമാടം പൂമേടെ ആയടാ എന്നും ഒക്കെ പറഞ്ഞ് കൊഞ്ചിക്കുന്ന എത്രയെത്ര ഗാനങ്ങൾ. ആ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനമാകട്ടെ ആദ്യം. കാറ്റിനോട് ഒച്ച വെക്കാതെ ഓടിപ്പോ എന്ന് വാത്സല്യത്തോടെ ആവശ്യപ്പെടുന്ന ഒരു ഗാനം.

ജലം നിറഞ്ഞ അതിവിശാലമായ ഒരു പ്രദേശം, അങ്ങിങ്ങായി ചില തുരുത്തുകൾ, പിന്നെ ജലത്തിൽ നിന്ന് ചെളിവാരിക്കുത്തി ബണ്ടുകൾ നിർമ്മിച്ച് രൂപപ്പെടുത്തിയെടുത്ത പാടശേഖരങ്ങൾ. പാടത്തുനിന്ന് വെള്ളം വറ്റിച്ച് നിലമൊരുക്കിയാണ് നെൽകൃഷി. വെള്ളം വറ്റിക്കുന്നതിന് മുൻകാലങ്ങളിൽ ഇലച്ചക്രങ്ങൾ, പിന്നീട് പമ്പിംഗ് സംവിധാനങ്ങൾ വന്നു. സഞ്ചാരത്തിന് വള്ളങ്ങൾ മാത്രം. ഇങ്ങനെയായിരുന്നു എന്റെ നാട്. ഇപ്പോൾ കാര്യങ്ങൾ മാറി. റോഡ് വന്നു, പാലങ്ങൾ വന്നു, എവിടെയും വണ്ടികളും എത്തുന്നു. ഇവിടെ കാർഷിക വൃത്തി എന്നും കഠിന പ്രയത്നം തന്നെ. വർഷത്തിൽ പലതവണയുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളെ അതിജീവിച്ചാണ് കൃഷി. ഈ ജനതയുടെ ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും

അവസരങ്ങളാണ് ജലോത്സവങ്ങൾ. മിഥുനമാസത്തിൽ ചമ്പക്കുളത്ത് നടക്കുന്ന മൂലം വള്ളംകളിയിൽ തുടങ്ങി ചിങ്ങത്തിലെ ആറന്മുള ഉത്രട്ടാദി ജലോത്സവത്തോടെ അവസാനിക്കുന്ന രീതിയിലായിരുന്നു ആ ഉത്സവകാലം. ഓളപ്പരപ്പിലെ ഈ ആവേശത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഗാനമാകട്ടെ ഇനി. ഇടിത്തടിയിൽ താളമിട്ട് നിലക്കാർ വായ്ത്താരിയോടെ ആവേശം പകർന്ന് തുഴക്കാർ കൈനീട്ടി തുഴയെറിഞ്ഞ് ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ആവേശക്കാഴ്ച.

പള്ളിക്കൊരു വള്ളംകളി പേരും നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്, കരുമാടിക്കുട്ട നിന്നു പനി നിർക്കാവടിയാട്ടം, കാവിലമ്മയ്ക്കുന്നു രാത്രി കേരുടൻ ദുഃഖം.

ஞானம்.

പമ്പയുടെ തീരത്തുള്ള തകഴിയാണ് എന്റെ ഗ്രാമം. ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്താണ് തകഴി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ് നാടിന് ഈ പേർ ലഭിക്കുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ഒരധ്യായം ഈ ക്ഷേത്രത്തെയും ഇവിടുത്തെ വലിയ എണ്ണയെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. സന്തോഷമായാലും സങ്കടമായാലും മനസ്സുകൊണ്ട് ഞാൻ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണിത്.

0: കുംഭത്തിലെ ക്ഷേത്രോത്സവം നാടിനാകെ ഉല്ലാസകാലമാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഉത്സവ വിശേഷങ്ങൾ അടുത്തു കാണാൻ അവസരമുണ്ടായത്. ചെറിയ പ്രായത്തിൽ, അതായത് 6-7 വയസ്സുള്ളപ്പോൾ അവിടെ നടന്ന ഒരു ഗാനമേള മനസ്സിൽ മായാതെനിൽപ്പുണ്ട്. പി ജയചന്ദ്രനും സംഘവുമായിരുന്നു. പകൽ സമയത്ത് കളിത്തട്ടിലെ ഓട്ടംതുള്ളൽ, വൈകുന്നേരമായാൽ പ്രശസ്തമായ വേലകളി, രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന കഥകളി. ആ കഥകളി ഓർമ്മകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ പേരെടുത്തു പറയുന്ന എല്ലാ കലാകാരന്മാരെയും ആ അരങ്ങിൽ എനിക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഗാനമിതാണ്:
1: ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു.
2: ഉത്തരാ സ്വയംവരം കഥകളി

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: എന്റെ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പം ആകാശവാണി മഞ്ചേരി നിലയത്തിന്റെ മുൻ പ്രോഗ്രാം മേധാവി എസ് അശോക്.
3: കുട്ടനാട് നെൽ വയലുകളുടെ നാടാണ്. അതിവിശാലമാണ് ഇവിടുത്തെ പാടശേഖരങ്ങൾ. വെള്ളം വറ്റിക്കുന്നത് മുതൽ തുടങ്ങുന്നു കൃഷിപ്പണികൾ. പണികളുടെ ആയാസം കുറയ്ക്കാനായി പാട്ടുകളും വായ്ത്താരികളും. ചക്രം ചവിട്ടി വെള്ളം വറ്റിക്കുന്ന കാലത്ത് നാട്ടിലാകെ ചക്രപ്പാട്ടുകൾ മുഴങ്ങിയിരുന്നതായി വായിച്ചിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. കൃഷിയുടെ ഓരോ ഘട്ടത്തിലുമുള്ള ഞാറ്റുപാട്ടുകൾ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു ഉത്സവ പ്രതീതിയാണ് നാട്ടിൽ. കൊയ്ത്തു കഴിഞ്ഞ് കറ്റമെതിച്ച് പദമളന്നെണ്ണുന്നതിലുമുണ്ട് ഒരു ഈണം.

സ്കൂൾ ക്ലാസ്സുകൾ മുതൽ തന്നെ നല്ല പാട്ടുകാർ ക്ലാസ്സിൽ എനിക്ക് കൂട്ടുകാരായി ഉണ്ടായിരുന്നു. അന്നൊക്കെ വെള്ളിയാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ ഒരു പീരീഡ് കുട്ടികളുടെ കലാ പ്രകടനത്തിന് മാറ്റിവെച്ചിരുന്നു. പ്രൈമറി ക്ലാസ്സുകൾ ഞാൻ പഠിച്ചത് വീടിനടുത്തുള്ള ചിറയകം ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. പാടാൻ മിടുക്കരായ എത്രയോ കൂട്ടുകാരുണ്ടായിരുന്നു അവിടെ, പ്രോത്സാഹിപ്പിക്കാൻ അധ്യാപകരും. 1 മുതൽ 7 വരെ എന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ഓരോ തവണയും ഓരോ പുതിയ പാട്ടാണ് അയാൾ പാടുക. 7-ൽ പഠിക്കുമ്പോൾ അപ്പോൾ ഇറങ്ങിയ ഒരു പുത്തൻ പാട്ടുമായി അയാൾ ക്ലാസ്സിലെത്തി.

0: ഓർമ്മ വെച്ച കാലം മുതലേ വീട്ടിൽ റേഡിയോ ഉണ്ട്. റേഡിയോ കേൾക്കുന്ന ശീലം അങ്ങനെ അറിയാതെ ഉണ്ടായതാണ്. വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. വാർത്തകൾ എല്ലാവർക്കും വേണ്ടത് തന്നെ. ചലച്ചിത്ര ഗാനങ്ങളാവുമ്പോൾ റേഡിയോ വോളിയം അല്പം ഉയരും. പിന്നെ ലളിതഗാനങ്ങൾ, കഥകളിപ്പദങ്ങൾ, സംഗീതപാഠം എല്ലാം കേൾക്കാൻ വീട്ടിൽ താല്പര്യമായിരുന്നു. വാർത്തകൾ മലയാളമായാലും ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും സംസ്കൃതമായാലും കുട്ടികൾ കേട്ടിരിക്കണമെന്നൊരു കർശന നിയമം അന്ന് വീട്ടിൽ നടപ്പാക്കിയിരുന്നു. മിക്ക വീടുകളിലും അന്ന് റേഡിയോ ഉണ്ടായിരുന്നു. അതും സാമാന്യം ഉച്ചത്തിലായിരുന്നു പ്രവർത്തിപ്പിച്ചിരുന്നത്. അവധിക്കാലമായാൽ കളിയുടെ കാലമാണല്ലോ. അന്നൊരിക്കൽ ആറ്റരികിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കരയുള്ള ഒരു വീട്ടിൽ നിന്നും കേട്ട ഒരു ഗാനം.
1: വെള്ളിലക്കിങ്ങിണി താഴ്വരയിൽ
0: ചെമ്മരിയാട്ടിൻ കുട്ടിയുടെയും ചെന്നായിയുടെയും കഥ പറയുന്ന ഗാനം. ഇന്നും അതെല്ലാം തെളിമയും

റേഡിയോ ട്യൂൺ ചെയ്ത് സ്റ്റേഷനുകൾ മാറ്റി മാറ്റി കളിച്ചുകൊണ്ട് കേൾക്കുന്ന ഒരു കൗതുകം എപ്പോഴോ തുടങ്ങിയിരുന്നു. അന്നൊന്നും FM ഇല്ല, മീഡിയം വേവും ഷോർട്ട് വേവും മാത്രം. കേരളത്തിൽ അന്നുള്ള എല്ലാ സ്റ്റേഷനുകളും തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ അന്ന് തകഴിയിൽ ട്യൂൺ ചെയ്ത് കേട്ടിട്ടുണ്ട്. അത്തരം തിരച്ചിലിനിടയിൽ കേട്ടൊരു ഗാനമുണ്ട്, ഉജ്ജയിനിയിലെ കഥകൾ പുസ്തകത്താളുകളിൽ കാണുന്നതിന് മുമ്പേ കാളിദാസനെയും ശകുന്തളയെയും ഹിമഗിരി നന്ദിനിയെയും പരിചയപ്പെടുത്തി തന്ന ഗാനം.

0: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
1: എന്റെ ഗാനം തുടരുന്നു. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പമുള്ളത് എസ് അശോക്.
2: ആകാശവാണിയിൽ സംഗീതശില്പം എന്നൊരു പരിപാടിയുണ്ട്. കാര്യങ്ങളെല്ലാം ഗാനങ്ങളിലൂടെ പറയുക എന്നതാണ് രീതി. ഏതാണ്ട് അതുപോലെ ഗാനങ്ങളിലൂടെ കഥയെ നയിക്കുന്ന സിനിമകളുമുണ്ട്. അങ്ങനെയൊന്നാണ് കുമാരസംഭവം. ഒന്നിനോടൊന്ന് മത്സരിക്കുന്ന ഗാനങ്ങളാണ് ഇതിൽ. 1-2 കിലോമീറ്ററൊക്കെ നടന്നു പോകണം അന്ന് സിനിമ കാണാൻ. ഈ ചിത്രം കാണാൻ അന്ന് ചമ്പക്കുളത്തിനാണ് പോയത്. പമ്പാനദിക്ക് പടഹാരത്ത് ഒരു കടത്തുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തിരിച്ചു കടത്തുന്നതിന് കടത്തുകാരനെ ചട്ടം കെട്ടണം. സിനിമ കഴിഞ്ഞ് രാത്രി നിലാവത്ത് ആറ്റുതീരത്തും തോട്ടുവാക്കിലും നടന്ന് കടവത്ത് കാത്തിരുന്ന് തോണി കടന്ന് വീട്ടിലെത്തുന്ന യാത്ര. ഈ ഗാനം സമ്മാനിക്കുന്ന സുഖവും അതുപോലെ. ശൈലനന്ദിനി

എന്റെ ഗാനം നിങ്ങൾ ഏറ്റെടുത്ത പരിപാടി. ചുരുക്കത്തിൽ ഇതിന്റെ കഥയൊന്ന് പറയണ്ടേ? 2016 തുടക്കം. അന്നത്തെ പ്രോഗ്രാം മേധാവി എം ബാലകൃഷ്ണന് പുതിയ പരിപാടികൾ വേണമെന്ന് താല്പര്യം. അന്ന് വൈകുന്നേരങ്ങളിൽ മാത്രമാണല്ലോ പ്രക്ഷേപണം. 4 മുതൽ 10 വരെ 2 പരിപാടികൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഒന്ന് ബാലലോകം, രണ്ടാമത്തേത് എന്റെ ഗാനം. പേര് സജസ്റ്റ് ചെയ്തപ്പോൾ വേഗം തന്നെ സ്വീകാര്യമായി. കത്തുകൾ മുഖേന നിങ്ങൾ നൽകിയ ഓർമ്മക്കുറിപ്പുകളുമായാണ് എന്റെ ഗാനം ആദ്യമൊക്കെ നിങ്ങളിലേക്ക് എത്തിയത്. പിന്നീട് അതിഥികൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ രീതിയിലായി. ഇതിൽ പങ്കെടുത്തും പ്രോത്സാഹിപ്പിച്ചും നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് എന്റെ ഗാനത്തിന്റെ ഊർജം. എല്ലാവർക്കുമായി ഒരു സമ്മാനം, ഒരു ഗാനമധുരം.

അടിമുടി ശ്രോതാവായ ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവനാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. 1990 ജൂണിലാണ് ഞാൻ കോഴിക്കോട് നിലയത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. മഹാന്മാരായ ഗുരുനാഥന്മാരുടെ ശിക്ഷണത്തിലും വാത്സല്യത്തിലും റേഡിയോ പ്രക്ഷേപണ കലയുടെ ഏതാനും അംശങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുനാഥന്മാർക്ക് സാദര പ്രണാമം. മഹത്തായ ഈ പ്രക്ഷേപണ ശൃംഖലയുടെ കാർവാർ മഞ്ചേരി നിലയങ്ങളിലും പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇപ്പോൾ കോഴിക്കോട്ട് താമസിക്കുന്നു. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഓരോ പ്രക്ഷേപകനും ചാലകമാകുന്ന ഊർജം. സേവനകാലത്തിന്റെ ഏതാണ്ട് മുഴുവൻ കാലയളവും കടലോര ഭൂമികയിലാണ് എനിക്ക് നിയമനം ലഭിച്ചത്. കോഴിക്കോട്ടും കാറുവാറിലും പിന്നെ പൊന്നണിയും കടലലകളുടെ നാട്ടിലും കടലോരത്ത് നിന്ന് തോണിയിലേറി പോകുന്നവരോട് നമുക്ക് സ്നേഹത്തോടെ ചിലത് ചോദിച്ചാലോ?

സത്യം പറഞ്ഞാൽ പാട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ പറഞ്ഞിട്ടും തീരുന്നില്ല. ബാക്കി പിന്നെ ആവട്ടെ. ഇത്ര നേരം എൻ്റെ ഓർമ്മകൾക്കൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും സ്നേഹപൂർവം നന്ദി. ഇങ്ങനെയൊരു അവസരം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി.

0: എന്റെ ഗാനം.
1: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് ആകാശവാണി മഞ്ചേരി നിലയത്തിന്റെ മുൻ പ്രോഗ്രാം മേധാവി എസ് അശോക്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9496891016. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496891016. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 15:56.

സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തച്ചമ്പാറ, പൊറ്റശ്ശേരി, അഗളി എന്നിവിടങ്ങളിലെ ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി മറ്റ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാനാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 23 വൈകിട്ട് 5 മുൻപായി മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെട്ട പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലോ നൽകണമെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന ഓഫീസിലെ ഫോൺ നമ്പർ 8547630125, തച്ചമ്പാറ 8547981666, പൊറ്റശ്ശേരി 9447944858, അഗളി 9846815786. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. പട്ടികജാതി വികസന ഓഫീസ് 8547630125, തച്ചമ്പാറ 8547981666, പൊറ്റശ്ശേരി 9447949458, അഗളി

കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. LKGയിലേക്കും ഒന്നാം ക്ലാസ്സിലേക്കും പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുക. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രവേശനം ലഭിച്ച സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം, രക്ഷിതാവിന്റെ ക്ഷേമനിധി പാസ്ബുക്ക്, ക്ഷേമനിധി ഐഡി കാർഡ്, ആധാർ കാർഡ്, IFSC സഹിതമുള്ള ബാങ്ക് പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കണം. ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. അവസാന തീയതി അടുത്ത മാസം 5. വിവരങ്ങൾ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0491250538. നമ്പർ വീണ്ടും പറയാം, 0491250538. മലപ്പുറം മേൽമുറി GLP സ്കൂളിൽ ഒഴിവുള്ള LP സ്കൂൾ ടീച്ചർ, ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഹാജരാകണം. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16-ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട തുറക്കും. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ AI അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന പുതിയ ഉപകരണങ്ങളും സിസ്റ്റങ്ങളും ഗൂഗിൾ ഉടൻ പുറത്തിറക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ. പുറത്തിറക്കാൻ പോകുന്ന AI ഏജന്റായ ജെമിനി സ്പാർക്ക് കമ്പനിയുടെ നിരവധി പ്രഖ്യാപനങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1635 ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:07 വൈകി 9:55 ട്രെയിൻ നമ്പർ 16610 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: വായിക്കുന്നത് രേഷ്മ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്നലെ പുലർച്ചെ 1:05 ജിദ്ദയിലേക്ക് യാത്രയായി. അവസാന ദിവസത്തെ ഹാജിമാർക്കുള്ള യാത്രാ സംഗമവേദിയിലെ സമാപന സമ്മേളനത്തിൽ ഓൺലൈനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൽ ഗഫൂർ എന്നിവർ ആശംസകൾ നേർന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി കൊച്ചി എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും കഴിഞ്ഞ മാസം 30 മുതൽ ഇന്നലെ വരെ 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാർ യാത്രയായി. ഇതിൽ 2849 പുരുഷന്മാരും 5492 സ്ത്രീകളുമാണ്. മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും ചേർന്ന് ജില്ലാ ട്രോമാ കെയറിന്റെ സഹകരണത്തോടുകൂടി നടപ്പാക്കുന്ന കെയർ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ അടിയന്തര സാഹചര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുമായി നടപ്പാക്കുന്നതാണ് കെയർ പദ്ധതി. വർഷകാലത്ത് വയോജനങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ പരിചരണത്തിന് പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ചു. മലപ്പുറം ജില്ലയിലെ വനിതാ സംരംഭകരെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് രൂപകൽപ്പന ചെയ്ത ഉയരെ പദ്ധതിക്ക് തുടക്കമായി. എഡിഎം സി എസ് രാജേഷ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഐഐഎം കോഴിക്കോട് ഗവേഷക സംഘവും കുടുംബശ്രീ മിഷനിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വനിതാ സംരംഭകർക്കായി പ്രത്യേകം തയ്യാറാക്കിയ പ്രവർത്തന പുസ്തകവും ഹാൻഡ്ബുക്കും ഉൾപ്പെടുന്ന സമഗ്ര പരിശീലന കിറ്റിന്റെ പ്രകാശനവും നടന്നു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: വികസന വാർത്തകൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. മഴവില്ലിൽ ഇന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം കമലൻ പുതുക്കുളം രചനയും MD അശോക് സംഗീതവും നിർവഹിച്ച് വീണ ആർ മുട്ടറ പാടിയ ലളിതഗാനം.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവതീയതയൊക്കെ അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്? അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ഇനി കേൾക്കാം എൻ മായ പാടിയ ലളിതഗാനം. രചന പി കെ ഗോപി, സംഗീതം ചിതറ എസ് ദിലീപ് കുമാർ.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
0: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
3: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
7: ഇനി കേൾക്കാം ജയകൃഷ്ണൻ രചനയും മുരളി സിത്താര സംഗീതവും പകർന്ന് TR രാജീവ് പാടിയ ലളിതഗാനം.

0: വിചാരകം
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരക്കപ്പോ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
1: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15.
10: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
7: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
11: ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സംഘവും പാടിയ ലളിതഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ആൻഡ് കണ്ണൂർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50
3: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: കൊരന്തയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും
1: സാന്ത്വനത്തിന്റെ കരസ്പർശം
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
6: ആസ്മ അലർജി മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക് PCOS ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി
6: ഫോൺ 9744550424
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
7: ഇനി കേൾക്കാം ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് വൈപ്പിൻ സുരേന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ലളിതഗാനം

0: സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: അടുത്ത മാസം 21-ന്റെ നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിലെത്തി. സമിതി അധ്യക്ഷൻ PP ചൌധരിയും സംഘവും ഗുജറാത്ത് ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശനോദ്ദേശ്യം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മൊയ്യാരം സ്മാരക അവാർഡ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. രാവിലെ കണ്ണൂർ IMA ഹാളിലാണ് അവാർഡ് ദാന ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16610 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59. ട്രെയിൻ നമ്പർ 16160 മംഗലാപുരം ചെന്നൈ എക്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

0: തിരൂർ ടി എം ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 10:30 പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പുമായി അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 83018242020. നമ്പർ വീണ്ടും പറയാം, 83018242020. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NIELIT നടത്തുന്ന ഒരു വർഷത്തെ സൈബർ സെക്യൂർഡ് വെബ് ഡെവലപ്മെന്റ് അസോസിയേറ്റഡ് കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 04952301772. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 കഴിഞ്ഞ് 59:46. ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിനിനെ കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന രോഗം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാല് തടിച്ച് ചുരുണ്ടുകൂടി വാൽവുകളിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ട് രക്തോട്ടം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ട് വെയിനകത്തെ പ്രഷർ കൂടി നിൽക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരാളുടെ കാല് നോക്കിയാൽ കാലിൽ ഒരുപാട് തടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന, കാണാൻ അരോചകമായി തോന്നുന്ന രീതിയിൽ കിടക്കുന്ന തടിച്ച വെയിൻസിനെയാണ് പൊതുവെ സമൂഹം ഇതിനുള്ള ആൾക്കാർ വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ തടിച്ച ഞരമ്പുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ തൊലിക്കും പല പല ചേഞ്ചസും ഉണങ്ങാത്ത മുറിവുകളും ഇതെല്ലാം ചേർന്ന് കിട്ടുന്നതിനാണ് ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ പത്തോളജി എന്ന് നമ്മൾ പറയുന്നത്.
1: സർ, എന്ത് കാരണം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാകുന്നത്?
2: പ്രധാന കാരണം പലരും പല പല തിയറീസ് ആണിത്. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തത്തെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുക. നമ്മുടെ രക്തത്തിന്റെ ചമ്രണം എന്ന് വെച്ചാൽ രണ്ട് തരം രക്തക്കുഴലുകളാണ്, ഒന്ന് ആർട്ടറി, രണ്ട് വെയിൻ. ആർട്ടറിയിലെ ബ്ലഡ് എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് ശരീരത്തിലെ പല കോശങ്ങളിൽ എത്തിക്കുകയാണ് ആർട്ടറിയുടെ ജോലി. ഈ ബ്ലഡിന്റെ ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് അതിന്റെ പോഷകങ്ങളൊക്കെ യൂസ് ചെയ്ത ശേഷം തിരിച്ച് ഹാർട്ടിലോട്ടും തിരിച്ച് ശ്വാസകോശത്തിലോട്ടും എത്തിച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്യുന്ന ജോലിയാണ് വെയിൻസിനുള്ളത്. വെരിക്കോസ് വെയിനിന്റെ പത്തോളജി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഈ സിസ്റ്റം മനസ്സിലാക്കണം, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തം ആർട്ടറി വഴി കോശങ്ങളിൽ എത്തുകയും ഈ കോശങ്ങളിൽ വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എടുത്ത് സ്വീകരിച്ച ശേഷം ഈ രക്തം തിരിച്ച് വെയിൻ വഴി നമ്മൾ ശ്വാസകോശങ്ങളിലും ഹാർട്ടിലും എത്തുകയും അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഹാർട്ട് എന്താ ചെയ്യുന്നത്, പമ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒഴുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പമ്പിങ് വേണം, ഒരു ഫോഴ്സ് വേണം. അപ്പം ആർട്ടറിയിലുള്ള ബ്ലഡ് ആണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് കോശങ്ങളിൽ എത്തിക്കും. തിരിച്ച് ഹാർട്ടിലോട്ട് എങ്ങനെ പോകും, പമ്പിങ്

0: വേറൊരെണ്ണം ഇല്ല. അപ്പൊ അതിന് എന്താണ് വരുന്നത്, കിട്ടുന്നത് നമ്മുടെ ഈ കാലിലെ മസിലുകളുടെ പ്രവർത്തനമാണ് ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനാണ് കാഫ് മസിൽ പമ്പ് എന്ന് പറയും. നമുക്ക് നോക്കിയാൽ ഈ വെരിക്കോസ് വെയിൻ കാലുകളിൽ മാത്രമേ കാണുന്നുള്ളൂ, കൈകളിൽ വെരിക്കോസ് വെയിൻ നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലാണല്ലോ പ്രഷർ കൂടുതൽ വരുന്നത് എണീറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പം ഈ കാലിലെ മാംസപേശികൾ ചുരുങ്ങുകയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പമ്പിങ് ആക്ഷനാണ് ഈ വെയിനിൽ നിന്നും ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ടും ശ്വാസകോശത്തിലോട്ടും എത്തുന്നത്. ഇതിനെന്തെങ്കിലും പ്രവർത്തനക്ഷമത വന്നു കഴിഞ്ഞാൽ ഈ പമ്പിങ് ആക്ഷൻ എന്തെങ്കിലും കുറഞ്ഞാൽ എന്ത് പറ്റും, ബ്ലഡ് വെയിനുകളിൽ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ. അപ്പം വെയിനിൽ എന്ത് പറ്റും, പ്രഷർ കുറവായിരിക്കും. സാധാരണ ഒരു വെയിനിലെ പ്രഷർ നമുക്കറിയാം, ഒരു നമ്മളൊരാളുടെ ബി പി എന്ന് പറയുന്നത് 128 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വെയിനിലെ പ്രഷർ ഒരു 10 or 20 മില്ലിമീറ്ററേ പാടുള്ളൂ. അതിനപ്പുറം പ്രഷർ നമുക്ക് താങ്ങാനുള്ള ശേഷി വെയിനുകൾക്കില്ല. അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരാളെ എണീറ്റ് നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അയാൾക്ക് നമുക്ക് എത്ര പ്രഷർ നമ്മൾ പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി വെച്ചാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെയിനിലെ പ്രഷർ സ്വാഭാവികമായിട്ടും കാലിൻ്റെ താഴെ ഒരു 100 mm മെർക്കുറി പ്രഷർ എങ്കിലും വരണം. പക്ഷേ അത് വരത്തില്ല. എന്തുകൊണ്ട് വരാത്തത്? എന്തുകൊണ്ടാണ് വെച്ചാൽ ബ്ലഡിനെ അവിടെ തങ്ങി നിൽക്കാൻ കാഫ് മസിൽ പമ്പ് അനുവദിക്കുന്നില്ല. ഇതിനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെയിൻ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പം പ്രഷർ കുറയും. എങ്ങാനും ഈ ഫ്ലോയിങ് മെക്കാനിസം കുറഞ്ഞു കിട്ടിയാലോ പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ വെരിക്കോസ് വെയിൻ വരും. പിന്നെ കാഫ് മസിൽ പമ്പാണ് ഒരു ഫാക്ടർ. രണ്ട്, ഈ വെയിനുകൾക്കെല്ലാം വാൽവ് ഉണ്ട്. വെയിനുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തൊലിയുടെ പുറത്തുള്ള വെയിൻ, ഇതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി ഉണ്ടാകുന്നത്. പിന്നെ രണ്ട്, മസിൽ കാലിൻ്റെ ഉൾഭാഗത്തുകൂടി ബ്ലഡ് പോകുന്ന വെയിനുകൾ, അത് ഡീപ്പ് വെയിൻസ്. അവിടെ വാൽവ് ഇല്ല. പക്ഷേ ഈ തൊലിയിലൂടെ പോകുന്ന വെയിനുകളിൽ വാൽവ് ഉണ്ട്. എന്തിനാണ് ഈ വാൽവിൻ്റെ പ്രവർത്തനം? വാൽവ് ഉള്ളതുകൊണ്ട് ഈ ബ്ലഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതായത് ഹാർട്ടിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. തിരിച്ച് ബ്ലഡ് നമ്മൾ എണീറ്റ് നിന്നാൽ തിരിച്ച് ബ്ലഡ് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ റിട്ടേൺ വരുന്ന ബ്ലഡിനെ വാൽവുകൾ തടഞ്ഞു നിർത്തുന്നു. ഈ വാൽവിൻ്റെ പ്രവർത്തനം പോയാലോ തിരിച്ച് വെയിൻ ലീക്ക് ചെയ്യും. അതാണ് അടുത്ത വരാനുള്ള ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇതുകൂടാതെ നമുക്ക് അറിയാം, ഈ ബേസിക് പത്തോളജി വെരിക്കോസ് വെയിൻ്റെ എന്ന് പറഞ്ഞാൽ വെയിനകത്ത് പ്രഷർ കൂടുക എന്നുള്ളതാണ്. പ്രഷർ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളാണോ ഫാക്ടേഴ്സ് ആണോ ഈ പ്രഷറിനെ കൂട്ടുന്നത്, അതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ കണ്ടു. അടുത്ത ഒരു കാരണം, വയറ്റിനകത്തൂടെയാണല്ലോ ഈ ബ്ലഡ് തിരിച്ചങ്ങ് പോകുന്നത്. വയറിനകത്ത് എന്തെങ്കിലും കാരണവശാൽ പ്രഷർ കൂടിയാൽ ഇപ്പോൾ വയറിനകത്ത് നീര് കെട്ടുവരാം, ഇപ്പോൾ ഗർഭിണികൾക്ക് കുഞ്ഞ് വളരുന്നു, ഇത് പിന്നെ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുന്നു, ഇത്രയും കാരണങ്ങൾ കൊണ്ടും വയറിനകത്തെ പ്രഷർ കൂടുന്നു. അപ്പോൾ എല്ലാം ഈ ബാക്ക് പ്രഷർ വന്ന് വെയിനിലെ പ്രഷർ കൂടുന്നു. ഇതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വേറൊരു സംഭവം വരാം, അതായത് ഒരു എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബെഡ്ഡനായി കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും, ഈ ഡീപ്പ് വെയിൻസ് അതായത് കാലുകളുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള വെയിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ കിടക്കുന്നവരിലാകാം, ഈ കോവിഡ് ബാധിതരിൽ വരാം, അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിംഗ് മെക്കാനിസം ഇറഗുലാരിറ്റി ഉള്ളവർക്കും ഡീപ്പ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്നവർക്ക് എന്ത് പറ്റും, ബ്ലഡ് പിന്നെ ഏതിലേ സഞ്ചരിക്കാം, തൊലിയുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ് അതായത് ആ വെയിൻസ് വഴി സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ നാൾ നമ്മൾ ചികിത്സ കഴിഞ്ഞ് പിന്നെയും ഈ ഡീപ്പ് വെയിൻസ് തുറന്നു കഴിയുമ്പോൾ ഈ എന്ത് പറ്റും, ഈ വാലുകളൊക്കെ തകരാറിലാകും. അതും വെരിക്കോസ് വെയിൻ അടുത്ത പോസിബിലിറ്റിയാണ്.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: വെരിക്കോസ് വെയിൻ ഭൂരിഭാഗം കേസുകൾക്കും യാതൊരു ലക്ഷണവും വരത്തില്ല. നമ്മളെ രോഗികൾ അറിയത്ത പോലുമില്ല. ആകെ കാണുന്നത് ഈ വെയിൻ തടിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ കാല് കഴപ്പ് തുടങ്ങും. അതാണ് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണം, ആദ്യത്തെ ലക്ഷണം. കാല് കഴപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാല് പൊക്കി വെച്ച് കിടക്കും. അപ്പം പലർക്കും അത് മാറും. അടുത്തതായി വരുന്നത് ഈ കുറേ നാൾ കഴിയുമ്പം ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ കാല് കഴപ്പ് കൂടി വരുന്നു. പിന്നെ വരുന്നത് കാലിന് നീര് വരും, നീര് വന്നു തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പം കാലില് നിറവ്യത്യാസം വന്നു തുടങ്ങും, ഒരുമാതിരി കറുത്ത നിറം വരും. അതിനുശേഷം നമുക്ക് ചൊറിച്ചിൽ തുടങ്ങും. ചൊറിച്ചിൽ തുടങ്ങി ചൊറഞ്ഞു പൊട്ടിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവ് ഉണങ്ങുകയില്ല. അപ്പം ഉണങ്ങാത്ത മുറിവുകളിലോട്ട് അവസാനം വരും. ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ നീരടിച്ച കോശങ്ങളെല്ലാം എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേകതരം മന്തുകാല് പോലെയായി മാറും. പിന്നെ അത് തിരിച്ച് പഴയ സ്ഥിതി ആകാത്ത രീതിയിൽ കോശങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ സ്ഥിതി ആവുകയില്ല.
1: സർ, ഈ വെരിക്കോസ് വെയിൻ ഒരു പാരമ്പര്യ രോഗമായി നമുക്ക് കണക്കാക്കാനാവുമോ?
0: പാരമ്പര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാൽവ് ആണ് ഈ വെയിനിന്റെ, നമുക്ക് പറയാം ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണം വെയിനിനുള്ളിലെ പ്രഷർ കൂടുക. ഈ പ്രഷറിനെ കുറയ്ക്കാനുള്ള ഒരു ഫാക്ടർ

0: ഇതാണ് വാൽവിന്റെ പ്രവർത്തനമാണ്. ഈ വാൽവിന്റെ പ്രവർത്തനം തകരാറിലാകുന്നപ്പോഴാണ് ഒരു വെരിക്കോസ് വീൻ വരാൻ ഒരു കാരണം. വാൽവിന്റെ എങ്ങനെയാ പ്രവർത്തനം തകരാറിലാവുന്നത്? ചിലർക്ക് ജന്മനാ അതിൽ ഇലാസ്റ്റിൻ കൊളാജിൻ ചില പ്രോട്ടീൻസ് ഉണ്ട്, ഇതിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വാൽവിന്റെ ബലം കുറയാം. അപ്പൊ അങ്ങ് പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയ ചില അസുഖങ്ങൾ കാരണം ചിലരുടെ വാൽവിന് പാരമ്പര്യമായിട്ട് ബലം കുറവ് കാണും. അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് ചിലർക്ക് വെരിക്കോസ് വീൻ വരുന്നത്. പിന്നെ രണ്ടാമത്, ചിലർ ചെയ്യുന്ന ജോലി പാരമ്പര്യമായിട്ട് ഒരേ ജോലിയായിരിക്കും, ഒരേ കണക്കിന് നിന്ന് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ഒരു ചായ അടിക്കുന്നയാള്, അയാളുടെ മകനും മക്കളും എല്ലാം ഒരേ കണക്കിന് നിന്ന് ജോലി ചെയ്യുന്നവരാണ്. ടീച്ചേഴ്സ്, സർജന്മാർ, ഇവരൊക്കെ ഒരേ കണക്കിന് നിന്ന് നിൽക്കുന്നവർക്കും ഈ വാൽവിന് തകരാറ് വരാം, വെയിൻ ബ്ലഡ് കെട്ടിക്കിടന്ന് വെരിക്കോസ് വീൻ സാധ്യതയുണ്ട്.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾ ഇപ്പം ചികിത്സ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോക്കിങ്സ് കംപ്രഷൻസ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ്. കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ആൾക്കാരത് അധികം പോപ്പുലർ അല്ലാത്തത്. എന്തായാലും കംപ്രഷൻ സ്റ്റോക്കിങ്സിന്റെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറമേ നല്ല ടൈറ്റായിട്ട് ചുറ്റുമ്പോൾ ഈ വെയിനിന് ബ്ലഡ് ഒരുപാട് വെയിനിൽ കളക്ട് ചെയ്തിരിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യും. പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ അങ്ങനെ കുറയും. അങ്ങനെ പ്രഷർ കുറയ്ക്കലാണ് ഈ കംപ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളെ നിൽക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലും കാല് കഴപ്പുള്ള ഒരു നേരത്തെ തന്നെ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാൻഡേജോ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാല് കഴപ്പ് വന്നാൽ ഉടനെ പോയി കിടന്ന് കാല് പൊക്കി വെച്ച് കിടക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമായി കിടക്ക ലോങ് ആയിട്ട് കിടക്കുമ്പോൾ സാധാരണ ഡോക്ടർമാരത് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ക്ലോട്ട് ചെയ്യാറ്. പിന്നെ അടുത്തതായി നമ്മൾ കണ്ടുവന്ന ഈ കോവിഡ് ബാധിതരിലെല്ലാം ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുള്ളവർക്ക് എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ ശരിയാവാതെ വരുന്ന വെരിക്കോസ് വെയിൻസിനെ നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓപ്പറേഷൻ ആയിരുന്നു. ഇപ്പം അതിൻ്റെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ നൂതന ചികിത്സകൾ പലതും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓപ്പറേഷൻ്റെ തുല്യമായ ഇത് കിട്ടുന്ന സംഗതികൾ തന്നെയാണ്. അപ്പം നൂതന ചികിത്സകൾ, ഒന്ന് നമ്മൾ പിന്നെ ലേസർ കൊണ്ട് ഈ വെയിനെ, നമ്മൾ എന്താ വെരിക്കോസിൻ്റെ ചികിത്സ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള വെയിൻസ്, ഈ പ്രവർത്തനം നശിച്ച വെയിൻസിന്റെ ഇതിലൂടെ രക്തഓട്ടം തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ബ്ലഡ് കൂടുതലും ഡീപ്പ് വെയിൻസിലൂടെ ഒഴുകി അങ്ങ് പോകും. തൊലിയിലുള്ള രക്ത ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ നമ്മൾ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസിലൂടെ വിടലാണ് ഓപ്പറേഷൻ കൊണ്ട് എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം പരമ്പരാഗതം നമ്മൾ ചെയ്തു വരുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിനുകളെല്ലാം തുടയിലെ ഒരു ഗ്രോയിൻ റീജിയനിൽ പോയി ചേരുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തെ നമ്മൾ പിന്നെ തടസ്സപ്പെടുത്തുന്നു, ഒരു ലൈ കെട്ടിട്ട് അതിൻ്റെ ബ്രാഞ്ചസിനെ തടസ്സപ്പെടുത്തുന്നു, അതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റുന്നു. ഇപ്പം വെയിൻ്റെ മെയിൻ വാൽവ് വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊലിയിലുള്ള നീണ്ട ഞരമ്പ് പോയി ഗ്രോയിൻ റീജിയൻ, അതായത് തുടയ ഇടുക്കിൻ്റെ ഭാഗത്ത് പോയി ഡീപ്പ് വെയിനിലോട്ട് കയറും. അവിടെ ഒരു വാൽവുണ്ട്, സഫീനോ ഫിമറൽ വാൽവ് എന്ന് പറയും. ഈ വാൽവിൻ്റെ തകരാറാണ് മെജോറിറ്റി ഓഫ് വെരിക്കോസ് വെയിനിൻ്റെ ഒരു കാരണം. അപ്പോൾ ആ വാൽവിനെ, വാൽവിൻ്റെ പ്രവർത്തനം നശിപ്പിച്ച് കിടക്കുന്ന സാധനത്തിനെ നമ്മൾ ഒബ്ലിട്രേറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെയിൻ അവിടെ കെട്ടി അത്രയും ഭാഗത്തിനെ മാറ്റും, അവിടെയുള്ള ബ്രാഞ്ചസും മാറ്റിക്കൊടുക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റും. ഇത് ഓപ്പറേഷൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കും, പുറമെ ഇൻസിഷൻ വരും, അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് പുതിയ നൂതന ചികിത്സാ മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറഞ്ഞാൽ, ഒന്ന് ലേസർ രശ്മികൾ കൊണ്ട് ഇതിനെ ഈ വെയിനിനെ നശിപ്പിച്ച് കളയുന്നത്, അതായത് ഈ ലോങ് വെയിൻ, ഈ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സഫീനസ് വെയിൻ എന്ന് പറയുന്നത് തുടയുടെ ഭാഗത്ത് വരുന്നതിനെ അതിനെ അന്ന് കരിച്ച് കളയുക. ഒരു പ്രോബ്, ലേസർ പ്രോബ് വെയിനകത്ത് കയറ്റിയിട്ട് വെയിനിനെ ചെറുതായിട്ട് കരിക്കുമ്പോൾ വെയിൻ അങ്ങ് ചൊട്ടിപ്പോകും. അപ്പം എന്ത് പറ്റും, ഈ വെയിൻ ഇതുവഴി ഈ ഞരം ബ്ലഡ് ഇതുവഴി ഒഴുകാതെ ഡീപ്പ് വെയിൻസ് വഴി തിരിച്ച് വിടുന്നു. അതാണ് ലേസർ. രണ്ടാമത് RFA എന്ന് പറയുന്നത്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് റേഡിയോ ഫ്രീക്വൻസിയും പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷേ അത് ഒരു ചൂട് കൊണ്ടാണ്, ഇലക്ട്രിക് കറന്റ് കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിച്ചാണ് വെയിനിനെ നശിപ്പിക്കുന്നത്. അതും ഒരു പ്രോബ് ഇതിനകത്തോട് കയറ്റിയിട്ട് ഈ തുടയ ഭാഗത്തെ വെയിനിനെ നശിപ്പിച്ച് കളയുന്നു. നശിപ്പിച്ചെന്ന് വെച്ചാൽ അതിനെ അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ വെയിൻ, ഈ ബ്ലഡ് പുറമേ ഒഴുകുന്ന ബ്ലഡിന്റെ ഇത് കുറയ്ക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിന് പകരം ഒരു ഗ്ലൂ കൊണ്ട് ഒബ്ലിട്രേറ്റ്, എംബോളൈസേഷൻ എന്ന് പറയും, ഒരുതരം ഗ്ലൂ. അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യ ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് തന്നെ ഒരു പിന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു പ്രോബ് കയറ്റി ഗ്ലൂ കൊണ്ട് ഇതിനെ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ്. അപ്പോൾ ഈ ഗ്ലൂ ആണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതായത് അതിൻ്റെ ഒരു ദോഷം. ഈ സർജറിയാണ് ഏറ്റവും ചീപ്പ്, ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം സർജറി തന്നെയാണ്. മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും സർജറിയിലാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. എന്നാൽ

പുതിയ നൂതനമായ മാർഗങ്ങൾ ഉണ്ട്. പിന്നെ വേറൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോംസ് ക്ലീറോ തെറാപ്പി എന്ന് പറയും, ഒരുതരം കെമിക്കൽ, അതായത് ഒരു ഡിറ്റർജന്റ് ആണ്, സോഡിയം ടെട്രാഡക്കൈൽ സൾഫേറ്റ് STD സൊല്യൂഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഫോമാക്കും, ഫോമാക്കിയിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമ്മൾ വെയിനകത്ത് കുത്തിവെക്കും. കുത്തിവെച്ചാലും ഈ വെയിനെ ഡിസ്ട്രോയ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പുറമേ ഒഴുകുന്ന ബ്ലഡിന്റെ കൂടുതൽ ബ്ലഡ് ഒഴുകുന്നതിനെ വഴിതിരിച്ച് ഡീപ് വെയിൻസ് വഴി കടത്തിവിടാൻ നോക്കുന്നു. ഇതാണ് വെരിക്കോസിന്റെ ബേസിക് ചികിത്സ. പുറമേ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഒഴുകുന്നതാണ് നമുക്ക് പത്തോളിയുടെ എല്ലാം കാരണം. അതിനെ വഴിതിരിച്ച് ഡീപ് വെയിൻസ് വഴിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുറമേയുള്ള വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കുന്ന

0: അതിന് നമ്മൾ എന്താ ചെയ്യുന്ന ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കുന്ന ആന്റികോയാഗുലൻസ് ഹെപ്പാരിൻ ആസ്പിറിൻ അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്താണ് അതിനെ ചികിത്സിക്കുന്നത്. അത് കിടത്തി ചികിത്സ വേണ്ടി വരുന്ന അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ഈ ഉണങ്ങാത്ത മുറിവുകളിൽ നമ്മൾ മിക്കവാറും ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മുറിവ് കൾച്ചർ ചെയ്ത് അതിനെ കുറച്ച ശേഷം മാത്രമേ പിന്നീട് വെരിക്കോസ് വെയിൻ ഓപ്പറേഷനിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. ഇതെല്ലാ ചികിത്സയും കൊണ്ട് 100% മെച്ചം ഒന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കും നല്ലൊരു രീതിയിൽ അവരുടെ ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റും.
1: വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15:10. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയ മലയാള ചലച്ചിത്രഗാനങ്ങൾ. 12 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:25 ജാലകം. 12:40 പ്രകാശധാര. ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാവിലെ 11 മണിക്ക് കേൾക്കാം സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങളിലേക്ക് നിങ്ങൾക്കും കത്തിലൂടെയോ സന്ദേശത്തിലൂടെയോ ഇഷ്ടഗാനം ആവശ്യപ്പെടാം. സന്ദേശം അയക്കേണ്ട ഫോൺ നമ്പർ 9495050600. സന്ദേശം അയക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടിന്റെ ആദ്യവരി, ചിത്രത്തിന്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ വയ്ക്കാൻ മറക്കരുത്. സ്മൃതിഗീതങ്ങളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: സ്മൃതിഗീതങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി FM, മഞ്ചേരി കോളേജ് PO, പിൻകോഡ് 6761212. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9495050600. കത്തുകൾ അയക്കേണ്ട വിലാസം: സ്മൃതിഗീതങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി FM, മഞ്ചേരി കോളേജ് PO, പിൻകോഡ് 6761212.

ഇസൈമഴയിലെ ആദ്യ ഗാനം അൻപുള്ള അപ്പ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വാലി സൂപ്പർ
1: ഫാസ്റ്റ് എക്സ്പ്രസ് കെ യാത്രയോ
2: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ചിത്രം ഹരിചന്ദ്ര, പാടിയത് ചിത്ര, മനോ എന്നിവർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ചിത്രം അവൾ സുമംഗലിതാൻ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

0: இசை மழை. FM பிரதான வார்த்தைகள்.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മേജർ ജനറൽ ബി സി ഖണ്ഡൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് ജീവിതം സമർപ്പിച്ച നേതാവും പ്രഗത്ഭനായ സൈനികനും ഭരണാധികാരിയുമായിരുന്നു ഖണ്ഡൂരിയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരുരാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-2029 സംയുക്ത നയതന്ത്ര പദ്ധതിയും സന്ദർശനത്തിൽ അവലോകനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോട്ടം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. June 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മധ്യ സുഡാൻ വെസ്റ്റ് കോർഡോഫാൻ പ്രവിശ്യയിലെ ഗുബൈഷ് നഗരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് വൈറസ് കൂടുതൽ പടരുകയാണെന്ന് ആരോഗ്യമന്ത്രി റോജർ കാംബ അറിയിച്ചു.

0: ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് എഫ്സി എസ്സിയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. ട്രെയിൻ നമ്പർ 1610 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38. ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജൻശതാബ്ദി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 12:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി കക്കാടംപൊയിൽ അധ്യക്ഷനായി. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലപ്പുറം കുറുവ ഗ്രാമപഞ്ചായത്തിലെ പാങ് കുടുംബാരോഗ്യ കേന്ദ്രവും മലപ്പുറം ജില്ലാ മൊബൈൽ ഇമിഗ്രന്റ്സ് സ്ക്രീനിംഗ് ടീമിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് പൊതുവായ ആരോഗ്യ പരിശോധന, മന്ത്, മലമ്പനി, കുഷ്ഠരോഗം തുടങ്ങിയ പരിശോധനകൾ നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ NIT പരിശോധന ആരംഭിച്ചു. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കവും ബലക്ഷയവും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് NIT പരിശോധന നടത്തുന്നത്. കെട്ടിടങ്ങളുടെ കോളങ്ങളും കോൺക്രീറ്റിനുപയോഗിച്ച കമ്പികളും ഉൾപ്പെടെ തുറന്നു നോക്കിയാണ് പരിശോധന നടക്കുന്നത്. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള 21 കെട്ടിടങ്ങളിലാണ് NIT സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. NIT പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ഉടൻ ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുമെന്നും അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശിക്കുമെന്നും മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05. സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും

0: ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
7: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

ഇപ്പോൾ സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം രാധാകളത്തിങ്ങൽ തച്ചനമ്പലം ആവശ്യപ്പെട്ടത്. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. പാടിയത് യേശുദാസ്. വയലാറിന്റെ വരികൾ, സംഗീതം നൽകിയത് ദേവരാജൻ.

0: ചേച്ചി ഇത് കണ്ടോ,
1: ഹരിമണ്ടെ കുട്ട
0: കാണട്ടെ. വോ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ഇനി ചെമ്മലശ്ശേരിയിൽ നിന്ന്, പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുനിസ മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം പഞ്ചതന്ത്രം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

ഇനി കേൾക്കാം സിജി കൊമ്പം ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഇന്ദ്രനീലം. പാടിയത് യേശുദാസ് സുജാത എന്നിവർ. ഗാനരചന യൂസഫലി കേച്ചേരി. സംഗീതം രതീഷ് കണ്ണൻ.

ഇനി കേൾക്കാം മോഹൻദാസ് ചെമ്പ്രക്കാട്ടൂർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഡോക്ടർ, പാടിയത് പി ലീല. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ.

ഇനി കേൾക്കാം കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം ചിത്രം തട്ടകം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് സുബ്രഹ്മണ്യൻ, AR നഗർ, കുന്നുംപുറം.

മഞ്ചേരി പട്ടർക്കുളത്ത് നിന്നും റജ്ല ആവശ്യപ്പെട്ട ഗാനം ചിത്രം 1 മുതൽ 0 വരെ. പാടിയത് ചിത്ര. ഗാനരചന ONV കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

ചിത്രം രാത്രിയിലെ യാത്രക്കാർ, പാടിയത് ജയചന്ദ്രൻ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സംഗീതം നൽകിയത് ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് രമ ചെറാട്ടുകുഴി, മലപ്പുറം.

ഇനി കേൾക്കാം വളാഞ്ചേരി കൊടുമുടിയിൽ നിന്ന് ചിത്ര ശ്രീനിവാസൻ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ചന്ദ്രകാന്തം. പാടിയത് പി ജയചന്ദ്രൻ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് MS വിശ്വനാഥൻ.

ചിത്രം എന്ന സിനിമയിലെ പാടം പൂത്തകാലം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാനായി സന്ദേശമയച്ച് കാത്തിരിക്കുന്നു അഭയ്, അലൻ, ഷീജ, ആർദ്ര എന്നിവർ വള്ളിക്കാപ്പറ്റയിൽ നിന്നും. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ. ഷിബു ചക്രവർത്തിയുടെ വരികൾ. ഈണം നൽകിയത് കണ്ണൂർ രാജൻ.

ഇനി കേൾക്കാം ഷെരീഫ് വണ്ടൂർ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം യവനിക. പാടിയത് യേശുദാസും സൽമ ജോർജും സംഘവും. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

ചിത്രം രാധ എന്ന പെൺകുട്ടി. പാടിയത് പി ജയചന്ദ്രൻ. ഗാനരചന ദേവദാസ്, സംഗീതം ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് അമ്പലപ്പടി കോളനിയിൽ നിന്നും സുമതി ബാലൻ, തൃക്കുന്നശ്ശേരി.

മഞ്ചേരി വേട്ടേക്കോട് നിന്നും അനിത ആവശ്യപ്പെട്ട ഗാനം ചിത്രം കമലദളം. പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ഇനി കേൾക്കാം. മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്നും വാസുദേവൻ നമ്പൂതിരി, പാർവതി വാസുദേവൻ, പ്രസീത ജയേഷ്, ജയേഷ് നമ്പൂതിരി, ശ്രീദേവി, ശ്രീഹരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, നിഹാരിക മോൾ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഓടയിൽ നിന്ന്. പാടിയത് എ എം രാജ. വയലാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവരാജൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 57 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സി പ്രവിത.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: തിരുവനന്തപുരം കാസർകോട് സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദ് ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതി റദ്ദാക്കിയതായും അദ്ദേഹം പറഞ്ഞു. കെ റെയിലുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും വി ഡി സതീശൻ. കെ റെയിൽ മഞ്ഞക്കുട്ടികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കും. ഇത് പി എസ് സിയോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. കണ്ണൂരിൽ മൊയ്യാരത്ത് ശങ്കരൻ സ്മാരക പുരസ്കാരം മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മാനിച്ചു. ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം മലയിടും തുരുത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം. കോടതി നിർദ്ദേശപ്രകാരം താമസക്കാരെ ഒഴിപ്പിക്കുന്നതിന് അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസും സ്ഥലത്തെത്തി. കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനിയടക്കം പനിബാധിതരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട്. ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 960 രൂപ കൂടി 1,16,120 രൂപയായി. ഗ്രാമിന് 14,515 രൂപ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05 16605 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് മെയിൽ എക്സ്പ്രസ് 1 മിനിറ്റ് വൈകി 12:09 16159 ചെന്നൈ മംഗളൂരു മെയിൽ എക്സ്പ്രസ് 1:08 2:02:11 ലോകമാന്യ തിലക് തിരുവനന്തപുരം ബൈ വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1 മണിക്കൂർ 11 മിനിറ്റ് വൈകി 11:11 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
12: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
11: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
12: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
11: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
12: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
13: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
12: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
13: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
14: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
15: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
16: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
14: എന്നും രാവിലെ 7:00.
16: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: നിങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23.
2: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ഇശലിൽ ഇനി വിധു പ്രതാപ് പാടിയത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50
1: തിമിരം ഗ്ലോക്കോമ റെറ്റിന ഒക്യുലോപ്ലാസ്റ്റി കോർണിയ ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾ

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: ആർബിഐ പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ഇതുവരെ കേട്ടത് ഇശൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 35 സെക്കൻഡും. ഇപ്പോൾ ജാലകം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലെ IAS അക്കാദമിയുടെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി എന്നിവയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ലിങ്കും വിശദാംശങ്ങളും www.kile.kerala.gov.inലോ അല്ലെങ്കിൽ കിലെ IAS അക്കാദമി എന്ന വെബ്സൈറ്റിലോ ലഭിക്കും. ഇമെയിൽ kile.ias.academy@gmail.com. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 04-71-24-799-66. മറ്റൊരു നമ്പർ 8075-76-85-37. ഫോൺ നമ്പർ 04-95-276-7213. മറ്റൊരു നമ്പർ 04-83-270-204. പാലക്കാട് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നതിന് 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10% സീറ്റ് മറ്റു വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ളവർ നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547-63-01-29. SSLC, THSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്യാഷ് അവാർഡും ബഹുമതി പത്രവും മെമൻഡോയും നൽകും. നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് പകർപ്പ്, കുട്ടികളുടെ ബാങ്ക് പാസ്ബുക്കിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പ്, മാർക്ക് ലിസ്റ്റ് പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ എത്തിക്കണം. അവസാന തീയതി ഈ മാസം 22 വൈകിട്ട് 4 വരെ. ഫോൺ നമ്പർ 04952383782. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 കഴിഞ്ഞ് 29 മിനിറ്റും 30 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. 16th കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു.
1: തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു.
0: UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 പേരിൽ June 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16th കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. പുതിയ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3 വകുപ്പ് വിഭജനം പൂർത്തിയായത്. UDF മന്ത്രിസഭയിൽ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് 3 പേർ ഇടം നേടി. ഈ നേട്ടം ജില്ലയുടെ വികസനത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
2: രമേശ് ചെന്നിത്തല, MLU എന്നീ മന്ത്രിമാർക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനും എത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് 3 ക്യാബിനറ്റ് റാങ്കുകളായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജില്ലയ്ക്ക് സജിച്ചെറിയാനും P പ്രസാദും മന്ത്രിമാരായി ഉണ്ടായിരുന്നു. 1st പിണറായി സർക്കാരിന്റെ കാലത്ത് TM തോമസ് ഐസക്, G സുധാകരൻ, തോമസ് ചാണ്ടി എന്നിവർ മന്ത്രിമാരായി ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകൾ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമല്ല പ്രത്യേക പദ്ധതികളും ആലപ്പുഴക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം, നെൽകൃഷി മേഖലകളിൽ.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് തുടക്കമാകും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ജെൻഡർ ഇൻക്ലൂസിവിറ്റി അഥവാ ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകൾ 6-ദിന ക്യാമ്പിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134th പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണമേഖലാ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള

0: ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഹാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 29-ന് ഹാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനം തുടരുന്നു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റർലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 5 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ റോമിലെത്തിയ പ്രധാനമന്ത്രിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനിയും ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി NDRF സംഘങ്ങളെ വിന്യസിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി ഓരോ സംഘത്തെ വീതമാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പുഷ്പാർച്ചനയിലും അനുസ്മരണ പ്രഭാഷണ പരിപാടികളിലും പങ്കെടുക്കും. രാജ്യം ഭീകരവിരുദ്ധ ദിനമായും നാളെ ആചരിക്കും. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളി മംഗലത്തെ മൂർത്തിയടത്ത് മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 കണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് വിജയിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്റ്റീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് താഴ്ന്ന് 75,057, നിഫ്റ്റി 34 പോയിന്റ് നഷ്ടത്തിൽ 23,585 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 960 രൂപ ഉയർന്ന് 1,16,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSEയോട് ശുപാർശ ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതികളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രാജ് എസ് ചന്ദ്രൻ സംസാരിക്കുന്നു.
3: തലച്ചോറിലെ രക്തസ്രാവത്തിന്റെ കാരണങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന്, ട്രോമ അഥവാ ഹെഡ് ഇഞ്ചുറി കാരണം ഉണ്ടാകുന്ന രക്തസ്രാവം, പ്രധാനമായും റോഡ് ട്രാഫിക് ആക്സിഡന്റ്, ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, ആയുധങ്ങൾ കൊണ്ട് തലയ്ക്ക് പരിക്കേൽപ്പിക്കുക എന്നിവയാണ് ഇതിന് കാരണം. ഇപ്രകാരം ഉണ്ടാകുന്ന രക്തസ്രാവം തലച്ചോറിലെ ചുറ്റുമുള്ള ഡ്യൂറ എന്ന ആവരണത്തിന്റെ പുറത്തുണ്ടാകുന്ന എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്, ഡ്യൂറയ്ക്ക് ഉള്ളിൽ ബ്രെയിനിന് പുറത്തായി ഉണ്ടാകുന്ന അക്യൂട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻട്രാ സെറിബ്രൽ ഹെമറ്റോമ എന്നിങ്ങനെ രക്തസ്രാവം ഉണ്ടാകുന്ന സ്ഥലം അനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. നോൺ ട്രോമാറ്റിക് അഥവാ ഹെഡ് ഇഞ്ചുറി മൂലം അല്ലാതെ ഉണ്ടാകുന്ന രക്തസ്രാവം സ്പോണ്ടേനിയസ് ഹെമറേജ് എന്ന് പറയുന്നു. ഇത് പ്രധാനമായും അക്യൂട്ട് സബ്അരക്നോയിഡ് ഹെമറേജ് അഥവാ അരക്നോയിഡ് എന്ന നേരത്തെ ബ്രെയിനെ ചുറ്റിയുള്ള ആവരണത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഇൻട്രാ സെറിബ്രൽ ഹെമറ്റോമ അഥവാ തലച്ചോറിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജ് അഥവാ തലച്ചോറിലെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന വെൻട്രിക്കിൾ എന്ന അറയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം എന്നിങ്ങനെ പലതരത്തിൽ ഉണ്ട്. തലച്ചോറിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് രക്തക്കുഴലുകളിൽ വീക്കം ഉണ്ടായി കുമിളകൾ ആയി രൂപം പ്രാപിക്കുന്ന അന്യൂറിസം എന്ന അവസ്ഥ, ഇത്തരം കുമിളകൾ പൊട്ടി സബ്അരക്നോയിഡ് ഹെമറേജ്, ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്നിവ ഉണ്ടാകുന്നു. പെട്ടെന്നുള്ള മരണത്തിന് ഇടയാവുന്ന ഈ രോഗം അതീവ ഗുരുതരമാണ്. തലച്ചോറിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ആർട്ടീരിയൽ വീനസ് മാൽഫോർമേഷൻസ്, ആൻജിയോമ, കാവനോമ എന്നീ സങ്കീർണമായ അവസ്ഥകളും തലച്ചോറിലെ രക്തസ്രാവത്തിന് കാരണം ആണ്. ഇത്തരം രക്തക്കുഴലുകളുടെ അപാകത ഇല്ലാതെ തന്നെ സ്വയമേയുള്ള രക്തസ്രാവത്തിന് കാരണങ്ങൾ പ്രധാനമായും അനിയന്ത്രിതമായ ഉയർന്ന രക്തസമ്മർദ്ദം, അമൈലോയിഡ് ആൻജിയോപതി, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുടെ ഉപയോഗം, ശരീരത്തിലെ സിരകളിൽ ക്ലോട്ട്സ് ഉണ്ടാകുന്ന വീനസ് ത്രോംബോസിസ് എന്ന അസുഖത്തിനും, ഹൃദയത്തിലെ വാൽ മാറ്റിവെച്ചിട്ടുള്ള ആൾക്കാർ കഴിക്കുന്ന മരുന്നുകളുടെ ഉപയോഗവും സ്വയമേയുള്ള രക്തസ്രാവം കൂടുതലായി ഉണ്ടാക്കും. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, വൃക്കരോഗങ്ങൾ, സിറോസിസ് എന്നീ ജീവിതശൈലി രോഗങ്ങളുമായി സ്വയമേയുള്ള രക്തസ്രാവം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടായാൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. നമ്മുടെ തലച്ചോറും അതിലെ അറകളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, തലയിലേക്കുള്ള രക്തധമനികൾ എന്നിവയെല്ലാം തലയോട്ടി അഥവാ സ്കൾ എന്ന കട്ടിയുള്ള പേടകത്തിന് ഉള്ളിലാണ്. ഇതിലേക്ക് രക്തസ്രാവം ഉണ്ടായാൽ അത് തലയ്ക്കുള്ളിലെ മർദ്ദം കൂടുവാൻ ഇടയാക്കുന്നു. പെട്ടെന്നുള്ള തല പൊട്ടുന്നതുപോലെയുള്ള കഠിനമായ തലവേദന, തലകറക്കം, ബോധക്ഷയം, ഛർദി, അപസ്മാരം എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാകും. രക്തസ്രാവത്തിന്റെ അളവും അത് സംഭവിക്കുന്ന തലച്ചോറിന്റെ ഏത് ഭാഗത്താണോ എന്നതും അനുസരിച്ച് രോഗലക്ഷണങ്ങളുടെ കാഠിന്യം വ്യത്യാസപ്പെടും. പെട്ടെന്നുള്ള മരണം, കോമ എന്നിവ സംഭവിക്കാം. ഉദാഹരണത്തിന്, ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ വലതുഭാഗത്താണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എങ്കിൽ ഇടതുഭാഗത്ത് തളർച്ച അനുഭവപ്പെടാം. കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിലാണ് രക്തസ്രാവം എങ്കിൽ കാഴ്ച നഷ്ടപ്പെടാം. തലച്ചോറിൽ നിന്നുള്ള നാഡികൾ സംഗമിക്കുന്ന ബ്രെയിൻ സ്റ്റം എന്ന ഭാഗത്ത് രക്തസ്രാവം ഉണ്ടാകുമെങ്കിൽ കൂടുതൽ സങ്കീർണമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടും. പലപ്പോഴും കണ്ടുവരുന്ന പെട്ടെന്ന് തലചുറ്റി മരണം സംഭവിക്കുന്നതിന്റെ ഒരു കാരണം തലച്ചോറിലെ രക്തസ്രാവം ആണ്. ഇപ്രകാരമുള്ള ഹെമറാജിക് സ്ട്രോക്ക് ആയി രക്ഷപ്പെടുന്ന രോഗികളിൽ ആവട്ടെ സ്ഥിരമായ ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാവാറുണ്ട്. അത് കാരണം ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ സ്ഥിരമായി നിലനിൽക്കും. ചിലപ്പോഴൊക്കെ ഇത്തരം രക്തസ്രാവം തലച്ചോറിലെ ചില ട്യൂമർ കാരണവും ഉണ്ടാവാറുണ്ട്. ഇനി ഇപ്രകാരം രോഗലക്ഷണങ്ങളുമായി വരുന്ന രോഗികൾക്ക് അതിന്റെ കാരണം അറിയാൻ എന്തൊക്കെ ടെസ്റ്റ് അഥവാ ഇൻവെസ്റ്റിഗേഷൻസ് വേണം എന്ന് നോക്കാം. ആദ്യമായി രോഗികളുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, ഇവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, കിഡ്നി, ലിവർ എന്നിവ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഹീമോഫീലിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നിവ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്നുള്ള തലവേദന, ബോധക്ഷയം, അപസ്മാരം എന്നിവയുമായി വരുന്ന രോഗികൾക്ക് CT സ്കാൻ ആണ് ആദ്യമായി വേണ്ടത്. അതിൽ സബ്അരക്നോയിഡ് ഹെമറേജ്, ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്, ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജ് എന്നിങ്ങനെ ഏത് ഭാഗത്താണോ രക്തസ്രാവം സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. ഇപ്രകാരം സബ്അരക്നോയിഡ് ഹെമറേജ് ഒപ്പം ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്നിവയ്ക്ക് ഒരു കാരണം തലച്ചോറിലെ രക്തക്കുഴലുകളുടെ വീക്കവും സങ്കീർണതയും ഒക്കെയാണ്. ഉദാഹരണത്തിന്, അന്യൂറിസം അഥവാ രക്തക്കുഴലിലെ കുമിളകൾ, ആർട്ടീരിയൽ വീനസ് മാൽഫോർമേഷൻസ് എന്ന രക്തക്കുഴലുകളുടെ സങ്കീർണമായ അവസ്ഥ എന്നിവ കാരണം രക്തസ്രാവത്തെക്കുറിച്ച് CT സ്കാനിൽ ഒരു ഏകദേശ രൂപം കിട്ടും. അങ്ങനെയുള്ള രോഗികൾക്ക് അതിന്റെ ശരിയായ കാരണം അറിയാൻ ആൻജിയോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യേണ്ടതായി വരും. CT ആൻജിയോഗ്രാം, MR ആൻജിയോഗ്രാം, ഡിജിറ്റൽ സബ്ട്രാക്ഷൻ ആൻജിയോഗ്രാം എന്നിങ്ങനെയുള്ള ആൻജിയോഗ്രാം അവൈലബിൾ ആണിപ്പോൾ. അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പിന്നീടുള്ള ചികിത്സ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ചില ട്യൂമറുകൾ, പ്രധാനമായും ഗ്രേഡ് കൂടിയ ക്യാൻസർ ആയിട്ടുള്ള ട്യൂമറുകൾ, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കും. അപ്രകാരം സംശയം CT സ്കാൻ തോന്നിയാൽ MRI പോലുള്ള സ്കാനുകൾ എടുക്കേണ്ടതായി വരും. ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജ് അഥവാ തലച്ചോറിലെ CSF എന്ന ദ്രാവകം കെട്ടിക്കിടക്കുന്ന അറയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം ആവട്ടെ ഈ ഫ്ലൂയിഡിന്റെ സ്വാഭാവികമായ ചംക്രമണത്തിന് തടസ്സം സൃഷ്ടിക്കും.

0: ഈ അറകൾ വികസിച്ച് ഹൈഡ്രോസെഫാലസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. സി ടി സ്കാനിൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ അറകളിലേക്ക് ഒരു ട്യൂബ് കടത്തി ബ്ലഡ് കലർന്ന ഫ്ലൂയിഡ് പുറത്തേക്കെടുത്ത് ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം ഉള്ള ആൾക്കാരിൽ മരുന്നുകൾ കൃത്യമായി കഴിച്ച് ജീവിതശൈലിയും ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്തി രക്തസമ്മർദ്ദം നിയന്ത്രിച്ചില്ല എങ്കിൽ തലച്ചോൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഹൈപ്പർടെൻസീവ് ഹെമറേജ് എന്ന് പറയുന്നു. ഇത് പ്രധാനമായും ബേസൽ ഗാംഗ്ലിയ, ഇന്റർണൽ ക്യാപ്സ്യൂൾ, സെറിബെല്ലം, പോൺസ് എന്നീ ഭാഗങ്ങളിലാണ് ഉണ്ടാകുന്നത്. സി ടി, MRI, ആൻജിയോഗ്രാം എന്നീ ഇമേജിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രക്തത്തിലെ വിവിധ അണുക്കളെക്കുറിച്ചും രക്തക്കെട്ട പിടിക്കുന്നതിനുള്ള സമയം, ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, പ്രോത്രോംബിൻ ടൈം എന്നിവയെക്കുറിച്ചും കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അറിയേണ്ടതായിട്ടുണ്ട്. തലച്ചോറിലെ രക്തസ്രാവം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയിലേക്ക് കടക്കുകയായി. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായാൽ ആ ഹെമറ്റോമയ്ക്ക് ചുറ്റും നീർക്കെട്ടുണ്ടാവും. അത് കുറച്ച് തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായി മാനിറ്റോൾ, ഹൈപ്പർടോണിക് സലൈൻ എന്നീ മരുന്നുകൾ കൊടുക്കേണ്ടതായി വരും. ഒപ്പം ഇങ്ങനെയുള്ള രോഗികളിൽ അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലായി ഉണ്ട്. അതിനാൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ നൽകേണ്ടതായി വരും. തലച്ചോറിൽ രക്തസ്രാവം സ്ഥിരീകരിച്ചു കഴിഞ്ഞ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അതിനാൽ ആ രോഗികളെ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. രോഗികളുടെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് വിവരിക്കാൻ വേണ്ടി ഗ്ലാസ്കോ കോമ സ്കെയിൽ ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ്കോ കോമ സ്കെയിൽ സ്കോർ കുറവുള്ള രോഗികളെ ചിലപ്പോൾ എമർജൻസി ആയിട്ട് തന്നെ കൃത്രിമ ശ്വാസം നൽകുന്നതിനായും തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായും ഓക്സിജന്റെ അളവ് ശരിയായി എത്തിക്കുന്നതിന് വേണ്ടിയും വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടിവരും. മാത്രമല്ല രക്തസ്രാവം കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം രോഗികളെ ICU, വെന്റിലേറ്റർ ഫെസിലിറ്റീസ് ഇവ ഉള്ള ടെർഷ്യറി കെയർ സെന്ററിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്നതാണ് നല്ലത്. ഇനി ഇത്തരം ഹെമറേജ് വന്ന രോഗികളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെ എന്ന് നോക്കാം. സി ടി സ്കാൻ ചെയ്ത് രക്തസ്രാവം ഉള്ളതായി തെളിഞ്ഞാൽ അതിന്റെ കാരണം എന്തെന്ന് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. രക്തക്കുഴലിന്റെ വീക്കം മൂലം അനീർസം അല്ലെങ്കിൽ AVM എന്നിവ കാരണമാണ് രക്തസ്രാവം എന്ന് സംശയം തോന്നിയാൽ ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അനീർസം പൊട്ടിയുള്ള അവസ്ഥ ആണെങ്കിൽ അതിന് അടിയന്തര ചികിത്സ ആവശ്യമുണ്ട്. ഇത് രണ്ട് രീതിയിൽ ചികിത്സിക്കാം. ഒന്ന്, ഓപ്പറേഷൻ ചെയ്ത് ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് രക്തക്കുഴലിലേക്കുള്ള കുമിള ഭാഗം കൃത്യമായി മനസ്സിലാക്കി ശ്രദ്ധാപൂർവം ടൈറ്റാനിയം അലോയ് കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം ക്ലിപ്പ് ഉപയോഗിച്ച് കുമിള അടയ്ക്കുന്നു. അതീവ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആണ് ഇത്. മറ്റൊരു ചികിത്സാ രീതിയാണ് കോയിലിംഗ്. കാൽ അല്ലെങ്കിൽ കൈയിലെ രക്തക്കുഴൽ വഴി ഹൃദയത്തിന്റെ ആൻജിയോഗ്രാം ചെയ്യുന്നതുപോലെ പ്രത്യേകതരം ചെറിയ കത്തീറ്റർ കടത്തി തലച്ചോളെ രക്തക്കുഴൽ വഴി അനീർസം ഉള്ള ഭാഗം കണ്ടെത്തി ആ കുമിളയിലേക്ക് പ്രത്യേകതരം മെറ്റാലിക് കോയിൽ അല്ലെങ്കിൽ പ്ലാറ്റിനം കോയിൽ നിറയ്ക്കുന്നു. അപ്രകാരം അത് പൂർണ്ണമായി അടയ്ക്കുന്നു. ഇനി AVM എന്ന രക്തക്കുഴലിന്റെ സങ്കീർണത കാരണം ഉണ്ടായ രക്തസ്രാവം ആണെങ്കിൽ ഇപ്രകാരം തന്നെ ആൻജിയോഗ്രാം ചെയ്ത് അതിലേക്കുള്ള പ്രധാന രക്തക്കുഴൽ അടയ്ക്കുകയും പിന്നീട് ശസ്ത്രക്രിയ അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം. ഇൻട്രാസെറിബൽ ഹെമറ്റോമ അല്ലെങ്കിൽ രക്തസ്രാവം ഉള്ള രോഗികളിൽ തലച്ചോറിലെ മർദ്ദം അമിതമായി വർദ്ധിക്കുകയും അത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അമിത രക്തസ്രാവം ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രെയിനിന്റെ ഫ്രോണ്ടൽ, ടെമ്പറൽ, ഓക്സിപ്റ്റൽ എന്നീ ലോബുകളിലും സെറിബെല്ലം എന്നീ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന രക്തസ്രാവം നീക്കം ചെയ്യാവുന്നതാണ്. സി ടി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം ഭാഗങ്ങളിലേക്കുള്ള രക്തസ്രാവം പ്രത്യേക അളവിൽ കൂടുതലായി കണ്ടുകഴിഞ്ഞാൽ അത് ബ്രെയിനിന്റെ മറ്റു ഭാഗങ്ങളിൽ മർദ്ദം ഉണ്ടാക്കുന്നതായും കണ്ടുകഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് ഇത് നീക്കം ചെയ്യേണ്ടതായിരിക്കും ഉചിതം. ആദ്യത്തെ സി ടി സ്കാനിൽ രക്തസ്രാവം ചെറിയ അളവിൽ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ പോലും 6 മുതൽ 8 മണിക്കൂറിന് ശേഷം 24 മണിക്കൂറിന് ശേഷവും വീണ്ടും സി ടി സ്കാൻ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം രക്തസ്രാവം കൂടാനും നീർക്കെട്ട് കൂടി തലച്ചോറിലെ മർദ്ദം വർദ്ധിച്ച് തലച്ചോറിലെ പ്രവർത്തനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ രക്തസ്രാവം നീക്കം ചെയ്യുന്നതിനായി ഏതൊക്കെ വിധം ശസ്ത്രക്രിയ മാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായും നീക്കം ചെയ്യേണ്ട അളവിൽ രക്തസ്രാവം ഉള്ളതായും അതിനു ചുറ്റും നീർക്കെട്ടുള്ളതായും കണ്ടുകഴിഞ്ഞാൽ തലയോട്ടി തുറന്ന് രക്തസ്രാവം നീക്കം ചെയ്യുന്നു. അതിനെ തുടർന്ന് വേണ്ടി വന്നാൽ തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായി തലയോട്ടിയുടെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നു. ഇതിനെ ഡീകംപ്രസീവ് ക്രാനിയെക്ടമി എന്ന് പറയുന്നു. ചില രോഗികളിലാവട്ടെ ബ്രെയിനിൽ വളരെ ഡീപ്പായിട്ടുള്ള രക്തസ്രാവം ആണെങ്കിൽ അതിനെ കീഹോൾ വഴി നീക്കം ചെയ്യാറുണ്ട്. മറ്റു രോഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തരം രക്തസ്രാവം ഉണ്ടാകുന്ന രോഗികളുടെ പ്രോഗ്നോസിസ് അഥവാ ഭാവി ഒട്ടും ആശങ്കാജനകം അല്ല. ചെറിയ രക്തസ്രാവം അതിജീവിച്ചവർക്ക് വീണ്ടും രക്തസ്രാവം ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആക്കേണ്ടതുണ്ട്. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിച്ച് ശരിയായ ആഹാരക്രമവും വ്യായാമവും പാലിക്കേണ്ടതായിട്ടുണ്ട്. രക്തസമ്മർദ്ദം കൂടുതലായുള്ള രോഗികൾ ഡോക്ടറെ കണ്ട് രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യുകയും ശരിയായ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും വേണം. അവസാനമായി സുഖം പ്രാപിക്കുന്ന ഭാഗ്യവാന്മാരായ രോഗികളെ പരമാവധി പുനരധിവസിപ്പിക്കുന്നതിനും അതുവഴി റിസൾട്ട്സ് മെച്ചപ്പെടുത്തുന്നതിനും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ടീം എന്നിവരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഉള്ള പിന്തുണ അത്യാവശ്യമായി വരും.
1: തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതികളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രാജ് എസ് ചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റെറെല്ലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
1: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലൻഡ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ June 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നു. മാത്രമല്ല June 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി. അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട്.
0: ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോട്ടീം സ്പീക്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്.

0: ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും ജെപിസി അധ്യക്ഷൻ പി പി ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3-ാം ദിവസവും 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽ രാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15, തുടർന്ന് നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗാനാമൃതത്തിൽ പ്രശസ്ത ചലച്ചിത്രഗാനൻ വേണു നാഗവള്ളി അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആണ്

എൻ എസ് വേണുഗോപാൽ എന്ന വേണുനാഗവള്ളി 1949 April 16 രാമൻകരയിലാണ് ജനിച്ചത്. അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ വേണുനാഗവള്ളി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലയാളിത്തമുള്ള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതിൽ ശ്രദ്ധേയനായിരുന്നു ഇദ്ദേഹം. 12 മലയാള ചലച്ചിത്രങ്ങൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 32 ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയും 10 ചിത്രങ്ങൾക്ക് വേണ്ടി രചന നിർവഹിക്കുകയും ചെയ്തു. എഴുത്തുകാരനും പ്രക്ഷേപണകലയിലെ മുൻനിരക്കാരിൽ ഒരാളുമായിരുന്നു നാഗവള്ളി. ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവും നാടകകൃത്തും സംവിധായകനുമായിരുന്ന നാഗവള്ളി RS കുറുപ്പിന്റെ മകനാണ് വേണു നാഗവള്ളി.

ഇന്നാദ്യം കേൾക്കാം ഉൾക്കടൽ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും സൽമ ജോർജും പാടിയത്. ONV യുടെ രചന MB ശ്രീനിവാസിന്റെ സംഗീതം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തുവരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതമാണ്. ഗാനാമൃതത്തിൽ പ്രശസ്ത ചലച്ചിത്രഗാനൻ വേണു നാഗവള്ളി അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ജി ദേവരാജൻ.

കടന്നു വന്നത്. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശാലിനി എൻ്റെ കൂട്ടുകാരി, ചില്ല്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, എൻ്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി, ദേവദാസ്, മിന്നാരം, ഭാഗ്യദേവത തുടങ്ങിയ ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ചിലതാണ്. സുഖമോ ദേവി എന്ന 1986 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ആദ്യമായി വേണുനഗവള്ളി സംവിധാനം ചെയ്തത്. ഇതിനു പുറമെ അർത്ഥം, കിലുക്കം, അഹം എന്നിവയിൽ തുടങ്ങി 2009 പുറത്തിറങ്ങിയ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന ചിത്രങ്ങളിലൊക്കെ വേണുനാഗവള്ളി തിരക്കഥ എഴുതിയതാണ്. നീണ്ട മുടിയും വിഷാദ ഭാവമുള്ള കണ്ണുകളുമുള്ള തൻ്റെ ആദ്യകാല കഥാപാത്രങ്ങളുടെ വേഷവും ശരീരഭാഷയും മലയാളികളുടെ, പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകരുടെ മനസ്സിൽ നാഗവള്ളിക്ക് വിഷാദ കാമുകൻ്റെയും പരിശുദ്ധ പ്രണയിയുടെയും പ്രതിച്ഛായ നേടിക്കൊടുത്തു.

ഉൾക്കടൽ എന്ന ജോർജ് ഓണക്കൂറിന്റെ നോവൽ കെ ജി ജോർജ് ചലച്ചിത്രമാക്കിയപ്പോൾ രാഹുലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് വേണു നാഗവള്ളി മലയാള ചലച്ചിത്രവേദിയിലേക്ക്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: സമയം 1 മണി കഴിഞ്ഞ് 26 മിനിറ്റും 2 സെക്കൻഡുമായിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതത്തിൽ പ്രശസ്ത ചലച്ചിത്രകാരൻ വേണു നാഗവള്ളി അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാമീണം പകർന്ന് എസ് ജാനകിയും ജയചന്ദ്രനും പാടിയത്. ചിത്രം അർച്ചന ടീച്ചർ.

പ്രിയപ്പെട്ടവരെ, ഗാനാമൃതത്തിൽ പ്രശസ്ത ചലച്ചിത്രഗാനൻ വേണുനാഗവള്ളി അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ദേവദാസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും അരുന്ധതിയും പാടിയത്. ഗാനശില്പികൾ ഭാസ്കരൻ, കെ രാഘവൻ.

ചിത്രം ഇത്തിരി നേരം ഒത്തിരി കാര്യം. വരികൾ മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ, പാടിയവർ യേശുദാസും എം ശൈലജയും.

വേണുനാഗവള്ളി അഭിനയിച്ച ചില ചിത്രങ്ങളാണ്. ഓമനത്തിങ്കൾ, പ്രശ്നം ഗുരുതരം, ആദാമിന്റെ വാരിയില്, ആരാന്റെ മുല്ല, കൊച്ചുമുല്ല, ഉയരും ഞാൻ നാടാകെ, മീനമാസത്തിലെ സൂര്യൻ, സുനിൽ വയസ്സ് 20, പക്ഷേ, മിന്നാരം, വാണ്ടർ, സത്യം, കാഴ്ച, ദീപങ്ങൾ സാക്ഷി, ഹരികൃഷ്ണൻസ്, പതാക, പൗരൻ, ഫോട്ടോഗ്രാഫർ, ബാബാ കല്യാണി എന്നിവ അദ്ദേഹം സംവിധാനം ചെയ്ത ചില ചിത്രങ്ങളാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, അഗ്നിദേവൻ, ആയിരപ്പറ, കളിപ്പാട്ടം, കിഴക്കുണരം പക്ഷി, എയോട്ടോ, ലാൽസലാം, സ്വാഗതം, ഐത്തം, സർവകലാശാല എന്നിവയും കഥയും തിരക്കഥയും എഴുതിയ ചില സിനിമകളുമുണ്ട്. സമറൻ, ബത്ലഹേം, ആയിരപ്പറ, കളിപ്പാട്ടം, കിലുക്കം, കിഴക്കുണരം പക്ഷി, എയോട്ടോ തുടങ്ങിയവ. September 9 അദ്ദേഹം അന്തരിച്ചത്. വാണിജ്യ സിനിമകൾക്കും ആർട്ട് സിനിമകൾക്കും ഇടയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ വേണുനാഗവള്ളിയുടെ ചലച്ചിത്ര സംഭാവനകളുടെ പട്ടിക വളരെ വലുതാണ്. ഓമനത്തിങ്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്ന് MB ശ്രീനിവാസ്.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗാനാമൃതം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ കേട്ടത് പ്രശസ്ത ചലച്ചിത്രകാരൻ വേണു നാഗവള്ളി അഭിനയിച്ച ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഇറ്റാലിയൻ ചിത്രകാരനായ ജിയാം പയോള ടൊമാസിറ്റി ഇന്ത്യൻ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. 2008-ഉം 2013-ഉം ഇടയിൽ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം 23

0: ചിത്രങ്ങൾ വരച്ചതായി നരേന്ദ്രമോദി ഇറ്റലിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 134 പതിപ്പാണിത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രിയുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സൈബർ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ട് രാജ്യങ്ങളും കരാറുകൾ പരസ്പരം കൈമാറി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കും. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന KSRTC ബസിൽ കടത്താൻ ശ്രമിച്ച 548 ഗ്രാം MDMA പാലക്കാട് പിടികൂടി. സംഭവത്തിൽ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1205 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 ബംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 234, 06031 തിരുവനന്തപുരം മഡ്ഗൌൺ 254, 16650 കന്യാകുമാരി ബംഗളൂരു പരശുരാം എക്സ്പ്രസ് 255, 2609 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 259, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41, 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 56 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.

താമരശ്ശേരി ചുരം നാലാം വളവ് 30 ഏക്കർ അടിവാരം റോഡിൽ 30 ഏക്കർ മുതൽ അടിവാരം വരെ ടാറിംഗ് നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഗതാഗതം നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ NH വഴി പോകണം. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ 59 മിനിറ്റും 35 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 2 മണിക്ക് മിഡ് ന്യൂസ്.

0: കുറ്റവും ശിക്ഷയും തുടർ നാടകം 24 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
1: മർമ്മലഡോവ് മരണമടഞ്ഞു. കുതിരവണ്ടിക്കടിയിൽപ്പെട്ടാണോ അതോ ജീവിതത്തിന്റെ വണ്ടിച്ചക്രങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നോ? വിപ്ലവം

0: ജീവിതത്തിൻ്റെ വണ്ടിച്ചക്രങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നു. വിപ്ലവപൂർവ്വ റഷ്യയിലെ വിപത്കാലങ്ങളിലാണ് മർമലഡോവും ദാരിദ്ര്യം വഴിമുട്ടിച്ച വിദ്യാർത്ഥി റസ്കോൾനിക്കോവും പരിചയപ്പെടുന്നത്. പലിശക്കാരി അലിയോവിനെ കൊല്ലാനുള്ള നിക്കോവിൻ്റെ പദ്ധതികൾക്ക് പദം വന്നത് മർമലഡോവിൻ്റെ ജീവിതകഥകൾ കൂടി കേട്ടിട്ടാണ്. നിക്കോവ് കൊലപാതകയാണെന്ന് അയാൾ തന്നെ പറഞ്ഞല്ലാതെ മറ്റാരും അറിയില്ലെന്നായിരിക്കുന്നു. അലിയോവിനയുടെ ശിരസ് പിളർത്തിയ കോടാലി നിക്കോവിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അടക്കം ചെയ്ത ഓർമ്മപ്പേടകത്തെയും പിളർത്തുന്നു. വിഭ്രാന്തിയിൽ നിക്കോവ് വിളിച്ചു പറഞ്ഞവയിൽ കൊന്നതും കൊള്ളമുതൽ ഒളിപ്പിച്ചതുമെല്ലാം ചിതറിക്കിടപ്പുണ്ട്. പക്ഷേ അസുഖമാണെന്ന് കൂട്ടുകാരൻ റസുമഹീൻ, ഭ്രാന്തല്ലേ എന്ന് ഡോക്ടർ സോസിമോഫ്, കഥയറിയാതെ ആട്ടം കാണുന്ന പോലീസ് സെമറ്റോഫ്. പക്ഷേ അകലെയൊരു വലയം നിക്കോവിനെ ചുറ്റാൻ അനങ്ങിത്തുടങ്ങിയു. മറുവഴിയിൽ സ്നേഹത്തിൻ്റെ കരവലയം ചുറ്റാൻ 3 വർഷമായി മകനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയും പെങ്ങളും നിക്കോവിനെ തേടിയെത്തുന്നു.
1: റസുമഹിൻ, നീ പന്തയത്തിൽ ജയിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. എനിക്ക് വല്ലാത്ത ക്ഷീണം.
2: എന്തു പറ്റി നിക്കോ? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരാം.
1: അതെന്തായാലും വേണ്ട.
2: അതെന്താ?
1: അപ്പോൾ നിന്റെ അതിഥികൾ എന്തു ചെയ്യും? ഇപ്പൊ പുറത്തേക്ക് എത്തി നോക്കിയ ആ ചുരുണ്ട മുടിയുള്ള ആളാരാണ്?
2: അയാളോ? ദൈവത്തിന് മാത്രം അറിയാം. അമ്മാവിന്റെ ഏതോ പഴയ സുഹൃത്താണെന്ന് തോന്നുന്നു. ചിലപ്പോ ക്ഷണിക്കാതെ വന്നതാകാം. ഞാൻ അമ്മാവനെ അവരോടൊപ്പം ഇരുത്തിയിരിക്കുകയാണ്. നീ പറ്റിയ സമയത്ത് വന്നു. ഞാനേ ഡോക്ടറെ വിളിക്കട്ടെ? നമ്മുടെ സുഹൃത്ത് ആ സോസിമോവിനെ വിളിക്കട്ടെ?
1: അമ്മാവന്റെ നേതൃത്വത്തിൽ ആകൃതിയായി മദ്യസേവ നടക്കുകയാണല്ലോ. റസ്മുഹിനും കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എത്രയും വേഗം പോകുന്നതാണ് നല്ലത്.
3: ഓ, റസ്കോൾനിക്കോ എത്തിയോ?
4: എന്താ വല്ലാതിരിക്കുന്നത്? നിങ്ങൾക്കിപ്പോ ഉറക്കം അത്യാവശ്യമാണ്. നിങ്ങൾ വേഗം പോയി കിടന്ന് ഉറങ്ങൂ. ആ കൈ ഇങ്ങ് തരൂ. രാത്രിയിൽ കഴിക്കുന്നതിന് വേണ്ട മരുന്നും എടുക്കാൻ മറക്കരുത്. അങ്ങനെ ചെയ്യില്ലേ? ഞാനത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പൊടി. എന്താ, അത് കൊണ്ടുപോയിക്കൂടെ?
1: കൊണ്ടുപോകാം.
4: നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നല്ല 2 പൊടി തന്നെ കൊണ്ടുപോകാം.
1: ഇങ്ങ് തന്നേക്കൂ.
4: റസുമിഹിൻ, നിങ്ങൾ നിക്കോവിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞത് നല്ല കാര്യം. എന്തൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് നാളെ നോക്കാം. ഇന്ന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഉറക്ക പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. റസുമിഹിൻ, നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ?
1: ചെവി കടിച്ചു മുറുക്കിയാണല്ലോ. എന്റെ അസുഖവിവരമാണോ പറഞ്ഞത്?
2: ഹേയ്, അത് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യം. ഇനി എല്ലാം അമ്മാവൻ നോക്കിക്കോളും. നമ്മൾ രണ്ടും മാത്രം വീണ്ടും അല്ലേ. എടാ, നീ എവിടെയൊക്കെയായിരുന്നു കറക്കം?
1: എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ.
2: ആ വാ, നടക്കാം. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഡോക്ടർ എന്റെ കാതിൽ മന്ത്രിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ?
1: ഇല്ല, എന്താ കാര്യം?
2: നിനക്ക് ഭ്രാന്തിന്റെ ആരംഭമാണെന്ന് അയാൾക്ക് സംശയം. ഞാനത് വിശ്വസിക്കില്ല. ഒന്നാമത്, അയാളുടെ 3 ഇരട്ടി ബുദ്ധി നിനക്കുണ്ട്. 2, നീ അയാളുടെ പ്രാകൃതമായ ആശയത്തെ ചൊല്ലി പ്രശ്നമുണ്ടാക്കുന്നില്ല. 3, ശസ്ത്രക്രിയയിൽ പ്രത്യേക പ്രാവീണ്യം നേടിയിരിക്കുന്ന ആ മനുഷ്യനെ

0: മാനസിക രോഗങ്ങളുടെ ഒരു തരം ഭ്രാന്താണ്.
1: ഇതെല്ലാം അയാൾ എങ്ങനെ അറിഞ്ഞു?
0: ഇന്ന് സെമറ്റോബിനെ നീ കണ്ടോ?
1: കണ്ടു.
0: അതാണ് പ്രശ്നം. അയാൾ ഇന്ന് നടന്നതെല്ലാം അവിടെ വിളമ്പി. ആളതിനകത്തിരിപ്പുണ്ട്.
1: അയാൾ എന്തൊക്കെ പറഞ്ഞു?
0: വിഡ്ഢിത്തമാണ് എങ്കിലും സെമറ്റോബിനെ സൂക്ഷിക്കുന്നത് നല്ലതാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എനിക്ക് തോന്നുന്നു ആ ലൂഷിനാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരൻ. നീ പോലീസ് സ്റ്റേഷനിൽ ബോധം കെട്ടത് വെച്ച് മുതലെടുക്കുകയാണ് അയാളിപ്പോ.
1: ഞാനിപ്പോൾ ബോധം കെട്ടത് അടച്ചിട്ട മുറിയിലെ ചായത്തിന്റെ ഗന്ധം കൂടിയായപ്പോൾ നിവൃത്തിയില്ലാതായി.
0: അത് വിശദീകരിക്കണ്ടല്ലോ. ചായത്തിന്റെ ഗന്ധം മാത്രമല്ല, നിനക്ക് പനിയുമായിരുന്നല്ലോ. ഡോക്ടർ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നീ സെമറ്റോവിനെ ഒന്ന് പേടിപ്പിച്ചു. നീ വീണ്ടും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി. നീ അക്ഷരാർത്ഥത്തിൽ അയാളെ തകർത്തു. അയാൾ നിന്നെ വീണ്ടും കാണാനിരിക്കുകയാണ്. പെർഫിറി പെട്രോവിച്ചും നിന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു.
1: പെട്രോവിച്ച്? അതാരാ?
0: രഹസ്യ പോലീസിന്റെ തലവൻ.
1: പെട്രോവിച്ച്? അയാൾ എന്തിനാ എന്നെ കാണുന്നത്?
0: ഇത്രയും ബുദ്ധിരാക്ഷസനായ ഒരുത്തനെ അയാൾക്ക് കാണണമെന്ന്.
1: വരികയാണ്. എല്ലാവരും എന്നെ തേടി വരികയാണ്. ഓരോരുത്തരായി വരട്ടെ.

0: ആരാ?
1: റസ്കോൾനിക്കോവിന്റെ മുറിയല്ലേ?
0: അതെ.
1: അവൻ ഇവിടെ ഇല്ലേ?
0: ഇല്ല.
1: എവിടെ പോയി?
2: അസുഖമാണെന്നറിഞ്ഞിട്ട് വന്നതാ.
0: ആരാ?
1: നീ ആരാ?
0: നസ്താസിയ, നിക്കോവിന്റെ സഹായി. ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നത്.
1: ഹോ, ജോലിക്കാരി അല്ലേ?
0: മനസ്സിലായില്ല, ആരാ?
1: ഞാൻ അവന്റെ അമ്മ. ഇതവന്റെ സഹോദരി ഡോണിയ.
0: സോണിയ?
1: സോണിയയല്ല, ഡോണിയ. മനസ്സിലായോ? ഡോണിയ എന്റെ ഇളയ മകൾ.
0: മനസ്സിലായേ.
1: അവൻ എങ്ങനാ പനി പിടിച്ചേ? നീ ആഹാരമൊന്നും സമയത്തിന് വെച്ച് കൊടുക്കുന്നില്ല അല്ലേ?
0: ഞാനുള്ളതുകൊണ്ടാണ്.
1: ഓ, ജീവിച്ചു പോകുന്നതെന്ന് പറയാൻ തുടങ്ങുകയല്ലേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.
2: ഈ മുറിയുടെ ഉടമസ്ഥ ഇവിടെ വരാറുണ്ടോ?
0: വരാറുണ്ട്, ഇപ്പോഴില്ല. ഞാൻ അവിടുത്തെ ജോലിക്കാരിയാ.
1: അവരുടെ മോളോ? അവൾ മരിച്ചില്ലേ?
0: ചിലപ്പോൾ ഭക്ഷണം നിർബന്ധിച്ച് എന്റെ കയ്യിൽ അവിടുന്ന് തന്നുവിടും.
1: കൂട്ടായിട്ട് ആരുണ്ട് എന്റെ മോന്?
0: റസ്മഹിൻ, പ്രിയപ്പെട്ട ചങ്ങാതിയാ. പിന്നൊരു ഡോക്ടറുണ്ട്, സോസിമോ. ഇന്നൊരു പാലുകാച്ചുണ്ട്, റസ്മഹിന്റെ പുതിയ വീട്. അവിടെ പോയതായിരിക്കും.
1: എവിടെ പോകുന്നെന്ന് പറയാറില്ലേ?
0: ഇല്ല, ഞാൻ പറഞ്ഞതാ കട്ടിലേന്ന് എഴുന്നേക്കരുതെന്ന്. പിച്ചും പേയും പറയുവാ. രണ്ടു മൂന്ന് ദിവസമായിട്ട് തീരെ വയ്യ. രാവിലെ ഇറങ്ങിപ്പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല.
1: അപ്പോ നീയാ അവന് കൂട്ട്?
0: പകല് ഭക്ഷണം കൊണ്ടുവരും, രാത്രി അങ്ങ് പോകും.
1: അവൻ സാധാരണ ചെറുപ്പക്കാരനല്ല, എന്റെ മോനാ. ഇനി രണ്ടു വർഷം കൂടി പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസറാകാനുള്ളവനാ, ചില്ലറക്കാരനല്ല.
0: അറിയാം, എനിക്കറിയാമേ.
1: എന്തറിയാമെന്നാ നിനക്ക്?
0: എനിക്കറിയാം അമ്മേ, നിക്കോവിന് എന്ത് സ്നേഹമാണെന്നോ അമ്മേ.
1: അവൻ എന്റെ മോനാ.

സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 36 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നാട്ടുകൽ നടുപുണ്ണി റോഡിലെ ഹെബേർട്ട് പാലത്തിന്റെ കരിമണ്ണ് പാലം അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഈ മാസം 21 മുതൽ, അതായത് നാളെ മുതൽ 23 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്ത് നിന്നും കൊഴിഞ്ഞാപാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണ്ണി ചെക്ക് പോസ്റ്റ് ഭാഗത്തു നിന്നും വലതുവശത്തുള്ള എരുത്തേമ്പതി റോഡ് കുലുക്കുപാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാപാറ നടുപ്പുണ്ണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്.

കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ കൾവേർട്ട് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ പുതുപ്പറമ്പ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പുതുപ്പറമ്പ് അരീകൽ സിറ്റി ആലച്ചുള്ളി കോട്ടയ്ക്കൽ റോഡിലൂടെയും പുതുപ്പറമ്പ് ഒറ്റത്തേങ്ങ് മലബാർ സ്കൂൾ ആലച്ചുള്ളി കോട്ടയ്ക്കൽ റോഡിലൂടെയും തിരിഞ്ഞ് പോകണം.

പാലക്കാട് തൃത്താല കുഴൽമന്നം എം ആർ എസുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28 നടത്താനിരുന്ന ഇന്റർവ്യൂ ബക്രീദ് അവധി പ്രമാണിച്ച് മെയ് 29 മാറ്റിയതായി പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ പറയാം, 0491250505. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 105/2020 തസ്തികയുടെ റാങ്ക് പട്ടിക കാലാവധി പൂർത്തിയായതിനാൽ 2026 ഏപ്രിൽ 27 റദ്ദായതായി പി എസ് സി ജില്ലാ ഓഫീസർ അറിയിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജയചന്ദ്രനും ചിത്രയും പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, വേണി ഇഗ്നേഷ്യസിന്റെ ഈണം, ചിത്രം പുലിവാൽ കല്യാണം.

ഇനി കേൾക്കാം വർണ്ണപകിട്ട എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും എം ജി ശ്രീകുമാറും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം വിദ്യാസാഗർ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അജിത്രി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. മഞ്ഞൾ കൃഷിയിലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാനായ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടെ ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡരിക്കോഡ്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം.

7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. മൊബൈൽ ഫോൺ ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങളും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഇ എൻ ടി വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി കെ പി സംസാരിക്കുന്നു. ഏഴ് പതിനഞ്ചിന് കേൾക്കാം എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം.

7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കട്ട് റോഡ് മഞ്ചേരി, കാവ്യധാര. പാലാ നാരായണൻ നായരുടെ ആവണിപ്പൂനിലാവിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം വൈശാഖ് ഗോപി. 7:50 സുംനബാം മൾട്ടി റബ് കായിക ലോകം, തയ്യാറാക്കിയത് സലീച്ച് കെ.ടി. 7:55 കൊറമേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി, പാട്ടുപുലിമ, 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യായ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PRO MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പതിനഞ്ചിന് BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചെറുനെ മഞ്ചേരി, രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രേൺ സീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം, ആറാം ഭാഗം, രചന ഡോക്ടർ TP മെഹ്റൂഫ് രാജ്.

855-ന് സസ്നേഹം. കവിയും അധ്യാപകനുമായ വിഷ്ണു നാരായണൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൾ അപർണ ശ്രീകുമാർ പങ്കുവയ്ക്കുന്നു. ഒൻപത് 20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ, തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 ഇഷ്ടഗാനങ്ങൾ, കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവ. 12 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഏഷ്യൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15, തുടർന്ന് അടകം.

പതിനാല് ചലച്ചിത്ര ഗാനങ്ങൾ 2:45. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
0: എന്നും രാവിലെ 7:00.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
1: പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഇറ്റലി ബന്ധം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചതായി ഇരു നേതാക്കളും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി മുതിർന്ന എം എൽ എ ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നാളെ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായി മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മിൽമ പാലിന് 4 രൂപ വില വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങൾ സംസ്ഥാനത്തെത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന.

0: ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
9: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
11: ട്രെയിൻ സമയം.
12: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2269 ബംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 2:59, 1661 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ്, 4:05, 1261 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 4:23, 1636 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ്, 4:50, 1646 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി മെയിൽ എക്സ്പ്രസ്, 5:13, 1608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ്, 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ, 6:08. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ്, 4:01, 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ, 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
11: ട്രെയിൻ സമയം.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
5: എന്നും രാവിലെ 7:00.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: സമയം 3:00 കഴിഞ്ഞ് 27 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര, യേശുദാസ്, ലതിക എന്നിവർ പാടിയത്. വരികൾ കൈതപ്രം, ഈണം രവീന്ദ്രൻ.

ഇപ്പോൾ കേട്ടത് അപ്പു എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പി സുന്ദരരാജൻ. ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്നു ഇനി കേൾക്കാം. ഹരിചരൺ, മഞ്ജരി എന്നിവർ പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഈണം പകർന്നത് ദീപക് ദേവ്. ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ.

ഇപ്പോൾ കേട്ടത് ആകാശദൂത് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ഗായകൻ യേശുദാസ്, ഓയൻവിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഔസേ ബച്ചൻ. സമയം 3 മണി കഴിഞ്ഞ് 24 മിനിറ്റും 25 സെക്കൻഡുമായിരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബി ടെക് എന്ന ചിത്രത്തിന് വേണ്ടി നിഖിൽ മാത്യു പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം പകർന്നത് രാഹുൽ രാജ്.

ചിത്രം അരവിന്ദന്റെ അതിഥികൾ. വിനീത് ശ്രീനിവാസനും ലിയാസൂസൻ വർഗീസും പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ ഈണം.

1.7 നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. സമയം 3 മണി കഴിഞ്ഞ് 37 മിനിറ്റും 50 സെക്കൻഡും. എസ് ജാനകി പാടിയത് ചിത്രമാലോലം. കാവാലം നാരായണ പണിക്കരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചിത്രപാടിയത് എസ് രമേശ്വരൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ചിത്രം മേഘസന്ദേശം.

ചിത്രം ഇഷ്ക്, വരികൾ ജോ പോൾ, സംഗീതം ജേക്സ് ബിജോയ്, ഗായകർ സിദ് ശ്രീരാമും നേഹ എസ് നായരും.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാമയിണം പകർന്ന് യേശുദാസും ആശാലതയും പാടിയത് ചിത്രം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സൈനിക ആദരവ് നൽകി. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മെറ്റലറിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതായും കോടതി. ഈ വർഷം ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSC ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനം. 16th കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. മിൽമ പാലിന് 4 രൂപ വില വർദ്ധിപ്പിച്ചു. June 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങൾ സംസ്ഥാനത്തെത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4:50. 1-2-617 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് 4:23. 1-6-3-4-6 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി മെയിൽ എക്സ്പ്രസ് 5:13. 1-6-6-08 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19. 5-6-6-00 കണ്ണൂർ

0: ഷൊർണൂർ പാസഞ്ചർ 6-8-നും 1-2-6-0-2 മംഗളൂരു ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് മെയിൽ 6-28-നും 1-6-3-4-8 മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് 7-18-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-2-5 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4-2-നും 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6-നും എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 43 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ നെട്ടോട്ടത്തിലാണ് എല്ലാവരും. ആർക്കു വേണ്ടിയും മാറ്റിവെക്കാൻ ഒട്ടും സമയമില്ലെന്ന് പരാതികൾ. പക്ഷേ തിരക്കിനിടയിലും സമയം കണ്ടെത്തി ചേർത്ത് പിടിച്ചേ തീരൂ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ തിരക്കൊഴിഞ്ഞ് ചേർത്ത് പിടിക്കാൻ അവരുണ്ടായെന്ന് വരില്ല. ഇന്നത്തെ നാല് മണിപ്പൂക്കൾ നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങിയാലോ. അച്ഛനും മകളും പാർക്കിലാണ്. എത്ര നേരം കളിച്ചിട്ടും മകൾക്ക് മതി വരുന്നില്ല. പോകാമെന്ന് പലതവണ പറഞ്ഞിട്ടും അവൾ 5 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞ് കളി തുടരുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവളുടെ കളിയും കണ്ടിരിക്കുന്ന അച്ഛനോട് അടുത്തിരിക്കുന്നയാൾ പറഞ്ഞു, നിങ്ങൾ വളരെ ക്ഷമയുള്ള അപ്പനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്നെ ക്ഷമ പഠിപ്പിച്ചത് എൻ്റെ മകനാണ്. അവൻ ഒരുപാട് തവണ കൂടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരക്കുകൾ പറഞ്ഞ് ഞാൻ ഒഴിവായി. കഴിഞ്ഞ മാസം വാഹനാപകടത്തിൽ അവൻ മരിച്ചു. ഇനി ഇവൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഇരിക്കാൻ മറ്റാരുമില്ല. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് സഹയാത്രികരോട് പുലർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ മര്യാദ. ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ സ്ഥാനമുള്ളവരുടെ എണ്ണം എല്ലാവർക്കും വളരെ കുറവായിരിക്കുകയും പുഞ്ചരിക്കുകയും അടുത്തിരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന അനേകരുണ്ടെങ്കിലും അധികം പേരെയൊന്നും ആരും അകത്ത് പ്രവേശിപ്പിക്കാറില്ല. എല്ലാവർക്കും ആരൊക്കെയോ ഉണ്ട്. അവരാരും തനിച്ചാകരുത്. ഓരോ ബന്ധത്തിൻ്റെയും സൂക്ഷ്മതയിൽ ചില അദൃശ്യ ഇഴകളുണ്ട്. അതിലൊന്നും വിട്ടുപോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നാല് മണിപ്പൂക്കൾ. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ പ്രവിതയാണ്.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
4: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
9: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
8: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
9: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
9: ഏയ് മണ്ടത്തരം നിർത്ത്.
8: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. വായിക്കാൻ ഇഷ്ടമില്ലാത്തവരില്ല, പക്ഷേ സമയമില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാവാറുണ്ട്. എങ്കിൽ കേട്ടോളൂ, അതിനായി ഒരു ആപ്പ് തന്നെയുണ്ട്. കേട്ടാലോ പറഞ്ഞു തരുന്നത് മുനി രാമയൂർ.
1: വായിക്കുവാൻ നല്ല ഇഷ്ടമാണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അതിനോട് ചേർത്ത് പറയും, എന്ത് ചെയ്യാം, എനിക്ക് വായിക്കുവാൻ ഒട്ടും സമയം കിട്ടുന്നില്ലല്ലോ എന്ന്. ഇനി ഈ എക്സ്ക്യൂസ് ഒരിക്കലും പറയരുത്. അതിനായാണ് ഈ ആപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നത്. നാച്ചുറൽ റീഡർ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് PDFഉം ആർട്ടിക്കിളും ഒരു ഓഡിയോ ബുക്ക് പോലെ കേൾക്കാം ഈ ആപ്പുണ്ടെങ്കിൽ. ഇതിലേക്ക് ജസ്റ്റ് ആ PDF ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ജോലി ചെയ്യുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ കൈക്കോട്ടെടുത്ത് കൃഷിപ്പണി ചെയ്യുമ്പോഴോ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കേട്ടൂടെ? വളരെ എളുപ്പത്തിൽ, അതും വളരെ സ്വാഭാവികമായ വായന. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറെ തിരക്കുള്ള പ്രൊഫഷണലുകൾക്കുമെല്ലാം ഇത് വലിയൊരു ആശ്വാസമാണ്. അറിവ് നേടുവാൻ ഇനി ഒഴിവു കഴിവുകൾ ഒന്നും തടസ്സമാകരുത്. കേട്ടുകേട്ട് പഠിക്കാം, പഠിച്ചു പഠിച്ച് മുന്നേറാം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
5: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: വിജയം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് മേഖലയാണേലും ജീവിത വിജയം തന്നെയാണ് അന്തിമ ലക്ഷ്യം. ഒരാളുടെ സ്നേഹവും കരുതലും പിന്തുണയും കൂടിയുണ്ടെങ്കിൽ അന്തിമ വിജയം സുനിശ്ചിതം. ഈ കഥയൊന്ന് കേട്ടു നോക്കൂ.
1: ഓട്ടമത്സരം നടത്തിയ ആമയുടെയും മുയലിന്റെയും കഥ കേട്ടിട്ടില്ലേ? സുഹൃത്തുക്കളായിരുന്ന ആമയും മുയലും ഓട്ടപ്പന്തയത്തിൽ ഏർപ്പെടുന്നു. ഓട്ടത്തിനിടയിൽ ഒരു മരം കണ്ട മുയൽ കുറച്ചു സമയം തണലിൽ വിശ്രമിക്കുന്നു. ആമ പതുക്കെയാണ് വരുന്നതെന്നതുകൊണ്ട് ചെറിയ വിശ്രമമെടുത്താലും താൻ തന്നെ വിജയിക്കുമെന്നാണ് മുയൽ വിചാരിച്ചിരുന്നത്. എന്നാൽ മുയൽ ഉറങ്ങിപ്പോവുകയും ആ സമയം കൊണ്ട് ആമ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നെത്തി വിജയിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട കഥ? ഇതേ ആമയും മുയലും അതിനടുത്ത ദിവസം വീണ്ടും മത്സരത്തിൽ ഏർപ്പെട്ടു. ഇത്തവണ മുയൽ വീണ്ടും വഴിയിൽ ഉറങ്ങുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മത്സരത്തിൽ വേഗക്കാരനായ മുയൽ തന്നെയാണ് വിജയിച്ചത്. അടുത്ത ദിവസം മുയലിനെ വീണ്ടും ആമ മത്സരത്തിന് ക്ഷണിച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും ആമ നിശ്ചയിക്കുമെന്നായിരുന്നു വ്യവസ്ഥ. മുയൽ സമ്മതിച്ചു. ഇത്തവണ ആരായിരിക്കും വിജയിച്ചിരിക്കുക? വേഗക്കാരനായ മുയലോ അതോ മെല്ലെപ്പോക്കുകാരനായ ആമയോ? ഈ മത്സരത്തിൽ വിജയിച്ചത് ആമയാണ്. എന്തായിരുന്നു കാരണം എന്നറിയാമോ? പോകുന്ന വഴിയിൽ വെള്ളമൊഴുകുന്ന ഒരു തോടുണ്ടായിരുന്നു. മുയൽ വേഗത്തിലോടി തോട്ടിൻകര വരെ എത്തി നിസ്സഹായനായി നിന്നപ്പോൾ ആമ പതുക്കെ എത്തി തോട് നീന്തിക്കടന്ന് ഫിനിഷിംഗ് പോയിന്റിലെത്തി. അന്ന് വൈകുന്നേരം ആമയും മുയലും കുറേ സമയം സംസാരിച്ചിരുന്നു. പിറ്റേ ദിവസം വീണ്ടും മത്സരിക്കാമെന്നുറപ്പിച്ച് അവർ പിരിഞ്ഞു. അടുത്ത ദിവസം നടന്ന മത്സരത്തിൽ ആരും പരാജിതരായില്ല. മാത്രമല്ല ഒന്നാം സ്ഥാനം ഇരുവരും പങ്കിടുകയും ചെയ്തു. ഇതെങ്ങനെയെന്നാണോ

നിങ്ങൾ ചിന്തിക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തോട്ടിൻകര വരെ മുയൽ ആമയെ ചുമലിലേറ്റി ഓടി. മുയലിനെ മുതുകിലേറ്റി ആമ തോട് നീന്തിക്കടന്നു. വീണ്ടും ആമയെ പുറത്തേറ്റി മുയൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചു. സഹകരണമാണ് പുതിയ ലോകക്രമത്തിൽ വിജയിക്കാനുള്ള സൂത്രവാക്യം. എല്ലാം തികഞ്ഞവരായി ആരെങ്കിലും ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാനുള്ള വിനയം അനിവാര്യം, ഒപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും. ഒപ്പമുള്ളവരെ കൂടി വിജയിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ നായകൻ. നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ സംരംഭത്തിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ നന്നായി ചെയ്യാനാകും. എന്തുകൊണ്ട് അക്കാര്യങ്ങളിൽ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൂടാ? നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഒപ്പമുള്ള പലരെയും കൂടുതൽ മികച്ച വിജയങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കുമാകും. അത്തരമൊരു പരസ്പരാശ്രിത സഹവർത്തിത്വം ജീവിതത്തെ കൂടുതൽ സുന്ദരവും അർത്ഥപൂർണവുമാക്കും. ബന്ധങ്ങളെ കൂടുതൽ കൂടുതൽ ആർദ്രമാക്കുകയും ചെയ്യും.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

0: സമയം 4 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ശബ്ദമലിനീകരണം പ്രകൃതിയുടെയും മനുഷ്യന്റെയും സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു. അമിതവും അസഹ്യവുമായ ശബ്ദത്തെയാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. ഡെസിബൽ എന്ന യൂണിറ്റിലാണ് ഇത് അളക്കുന്നത്. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കേൾവി ശക്തി കുറയാം, മാനസിക പ്രശ്നങ്ങൾ, ഹൃദ്രോഗം എന്നിങ്ങനെ. ഇതിനെതിരെ എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന് നമ്മോട് സംസാരിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP.
1: ശബ്ദമലിനീകരണം BP വർദ്ധിപ്പിക്കാനും ഹൃദയാഘാതം, ഹൃദ്രോഗം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാറുണ്ട്. ഉയർന്ന ശബ്ദമുള്ള ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരും ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവരും ചെവിയിൽ ഇയർ പ്ലഗോ ഇയർ മഫോ ധരിക്കേണ്ടതാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതും കൃത്യമായ ഇടവേളകളിൽ വിശദമായ കേൾവി പരിശോധന നടത്തേണ്ടതുമാണ്. DJ പാർട്ടികളിലും പൊതുയോഗങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവർ സ്പീക്കറിൽ നിന്നും അകലം പാലിക്കുന്നത് കേൾവിക്കുണ്ടായേക്കാവുന്ന ആഘാതം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ഇയർഫോൺ അഥവാ ഹെഡ്ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് കേൾവിക്ക് നല്ലത്. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർക്ക് നോയ്സ് ക്യാൻസലേഷൻ ഉപയോഗിക്കുന്നതും വോളിയം 60% താഴെ വയ്ക്കുന്നതും പ്രയോജനകരമായി കണ്ടിട്ടുണ്ട്. പുകവലിക്കുന്നവരിൽ കേൾവിക്കുറവ് കൂടുതലായി കാണാറുണ്ട്. അതുകൊണ്ട് പുകവലി ഒഴിവാക്കുന്നത് ഏറെ പ്രയോജനകരമാണ്. മനുഷ്യർക്ക് പുറമെ മൃഗങ്ങളെയും സസ്യലതാദികളെയും കെട്ടിടങ്ങളെപ്പോലും ശബ്ദം ബാധിക്കാറുണ്ട്. ഉച്ചഭാഷിണികളെ ശബ്ദം നിയന്ത്രിക്കുന്നതും വെടിക്കെട്ടുകൾ നിയന്ത്രിക്കുന്നതും ശബ്ദമലിനീകരണം കുറയ്ക്കാൻ സഹായകരമാണ്. വാഹനങ്ങളിലെ എയർഫോണുകൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതും ഹോണിൻ്റെ ശബ്ദം കുറയ്ക്കുന്നതും എല്ലാം അനിവാര്യമാണ്. വികസിത രാജ്യങ്ങളിൽ ഗത്യന്തിരമില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ വാഹനങ്ങൾ ഹോൺ അടിക്കാറുള്ളൂ. തുടർച്ചയായി ഹോണടിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം. രാത്രി ഹോണടിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. 2000 കേന്ദ്ര സർക്കാർ ശബ്ദമലിനീകരണ നിയന്ത്രണ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഉച്ചഭാഷിണികൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിയമപ്രകാരം

പ്രദേശങ്ങളെ നാല് സോണുകളായാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സൈലൻസ് സോണിൽ പരമാവധി ശബ്ദം 50 ഡെസിബലും റെസിഡൻഷ്യൽ ഏരിയയിൽ പരമാവധി 55 ഡെസിബൽ ശബ്ദവുമായി നിയന്ത്രിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. ശബ്ദനിയന്ത്രണം ആഘോഷ നിയന്ത്രണമായി കാണാതെ മറ്റുള്ളവരുടെ ഒരു അവകാശ സംരക്ഷണമായി കണ്ട് നമുക്ക് ശബ്ദമലിനീകരണം നിയന്ത്രിക്കാം. നമ്മുടെ പിഞ്ചു മക്കളുടെ കാതുകളെയും ഹൃദയത്തെയും മറ്റു ജീവജാലങ്ങളെയും സംരക്ഷിക്കാം. നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും മറ്റൊരാളുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ബാധിക്കാതെ സൂക്ഷിക്കുകയും ചെയ്യാം.

0: ജരൂരത് നമ്മടെ ആപ്പന ബുഢാപ്പി ഗൗരവ
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. കൺസെൻട്രേറ്റഡ് ഓർഗാനിക് മാനൂസ് അഥവാ സാന്ദ്രീകൃത ജൈവവളങ്ങൾ എന്നാൽ സാധാരണ ജൈവവളങ്ങളെ അപേക്ഷിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നവയാണ്. മികച്ച വളർച്ചയ്ക്കായി ഇവ ഉപയോഗിക്കുന്നു. കൂടുതൽ അറിയാൻ പറഞ്ഞു തരുന്നത് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ എഗ്രോണമി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീന കെഎസ്.
3: സാന്ദ്രീകൃത ജൈവവളങ്ങൾ, അതിൽ ഉൾപ്പെടുന്നത് എല്ലുപൊടി. എല്ലുപൊടി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ലഭിക്കാറുണ്ട്. ഒന്ന്, എല്ല് വേവിക്കാതെ പൊടിച്ചത്. അതിൽ 3.5% നൈട്രജനും 20% ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നു. എന്നാൽ ആവിയിൽ വേവിച്ച് ഉണക്കിപ്പൊടിച്ച എല്ലുപൊടിയിൽ 3.5% നൈട്രജനും 22% ഫോസ്ഫറസുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഫോസ്ഫറസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നത്. അതുപോലെ ചാണകം, ചാണകത്തിൽ 0.4% നൈട്രജനും 0.2% ഫോസ്ഫറസും 0.1% പൊട്ടാഷ്യമാണ് ഉള്ളത്. മത്സ്യവളം, കോഴിവളം, ആട്ടിൻ കാഷ്ടം ഇവയിലും ധാരാളം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ സാന്ദ്രീകൃത ജൈവവളത്തിൽ വരുന്നത് വിവിധതരം പിണ്ണാക്കുകളാണ്. അതിൽ തന്നെ നിലക്കടല പിണ്ണാക്ക്, അതിൽ 7% നൈട്രജനും 1.5% ഫോസ്ഫറസും 1.5% പൊട്ടാഷ്യുമാണുള്ളത്. വേപ്പിൻ പിണ്ണാക്കിൽ 5% നൈട്രജനും 1% ഫോസ്ഫറസും 1.5% പൊട്ടാഷ്യമാണ് ഉള്ളത്. ഇവ നമ്മൾ കൃഷിയിൽ പുളിപ്പിച്ച് നമ്മൾ ചെടികൾക്ക് നൽകുന്നത് നല്ലതാണ്. നൈട്രജന്റെ അളവ് കൂടുതൽ ചെടികൾക്ക് ലഭിക്കാൻ ഉത്തമമായ ഒരു സാന്ദ്രീകൃത ജൈവവളമാണ്. അടുത്തതായി വരുന്നത് നാനോ വളങ്ങൾ. അതിൽ തന്നെ നാനോ DAP, നാനോ യൂറിയ എന്നിവ നമുക്ക് നൽകാവുന്നതാണ്. നാനോ DAPയിൽ 8% നൈട്രജനും 1.6% ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നു. രണ്ട് മൂലകങ്ങൾ അടങ്ങിയ ഒന്നാണ് നാനോ DAP. വിത്ത് പരിചരണത്തിന് 3 മുതൽ 5 മില്ലി 1 കിലോ വിത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പത്രപോഷണം വഴി 2 മുതൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ പുഷ്പിക്കുന്നതിന് മുന്നോടിയായി 2 തവണ വിളകളിൽ നൽകാവുന്നതാണ്. നാനോ യൂറിയ, അതിൽ 4% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. പച്ചക്കറിയിലും നെല്ലിലുമൊക്കെ വളർച്ചാ സമയത്ത് ആദ്യ സ്പ്രേയും 20 ദിവസത്തിന് ശേഷം 2-ാമത്തെ സ്പ്രേയും നൽകാം. പിന്നെ പ്രകൃതി കൃഷി കൂടുതൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കും. അതായത് രാസവളങ്ങളായ യൂറിയ, DAP എന്നീ വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കും. ഖരജീവാമൃതം, ബീജാമൃതം എന്നിവയൊക്കെ മണ്ണിൽ നൽകുന്നത് നൈട്രജൻ, ഫോസ്ഫറസ് ഉയരാൻ കാരണമാകും. കർഷകർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: കൂടുതൽ വളം കൂടുതൽ വിളവ് എന്നത് തെറ്റായ ഒരു ധാരണയാണ്. അമിത യൂറിയ ഉപയോഗം കായിക വളർച്ച, അതായത് ഇലകൾ മാത്രം വർദ്ധിപ്പിക്കും, പൂക്കലും കായ്ക്കലും കുറച്ച് രോഗകീടബാധ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സംയോജിത വളപ്രയോഗവും വിളവൈവിധ്യവും വിളപരിക്രമണവും വഴി വളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
6: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാര

0: അൽറഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽറഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: കഴുത്തിലെ വേദനയ്ക്കും കാഠിന്യത്തിനും കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ്. പ്രായത്തിനനുസരിച്ചുണ്ടാകുന്ന തേയ്മാനമാണിത്. പ്രായമായവരിലാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. കൂടുതൽ കേൾക്കാം. സംസാരിക്കുന്നു ആയുർവേദ ഡോക്ടർ ജി വിനോദ്.
1: ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് പിടിത്തമായി തിരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ. നമ്മളിൽ പലർക്കും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണത്. ഇക്കാലത്ത് സർവ്വസാധാരണമായി കാണുന്ന ഈ ലക്ഷണങ്ങളോടുകൂടിയ ഒരു രോഗമാണ് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്. കഴുത്തിന് പിടുത്തവും വേദനയും അനുഭവപ്പെടുന്നതിനോടൊപ്പം ചില ഘട്ടങ്ങളിൽ കൈകളിലേക്ക് വേദനയും തരിപ്പും അനുഭവപ്പെടുന്നു. പേശീവലിവും ഉണ്ടാകാറുണ്ട്. തലകറക്കവും തലവേദനയും ചില ഘട്ടങ്ങളിൽ കാണാറുണ്ട്. നട്ടലിന്റെ കഴുത്തുഭാഗത്തുള്ള കശേരുക്കൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ അതിനിടയിലുള്ള ഡിസ്ക് പുറത്തേക്ക് തള്ളാൻ സാധ്യതയുണ്ട്. ഇത് കയ്യിലേക്ക് പോകുന്ന നാഡികൾ

0: സമ്മർദ്ദം ഉണ്ടാക്കി വേദനയും തരിപ്പും ഉണ്ടാക്കുന്നു. സുഷുമ്നാ നാഡികൾ കടന്നുപോകുന്ന സ്പൈനൽ കനാൽ ചുരുങ്ങുന്നതും ഈ അവസ്ഥയ്ക്ക് കാരണമാകാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് ഇത് സാമാന്യേന കാണുന്നതെങ്കിലും ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതാരംഭിക്കുന്നു. കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെയും അമിത ഉപയോഗം കഴുത്തിൽ പ്രശ്നമുണ്ടാക്കാം. ശരിയായ രീതിയിലല്ലാത്ത ഇരുപ്പ്, കഴുത്തിന്റെ പരിക്ക്, പുകവലി, ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുക, മുകളിലേക്കും താഴേക്കും നോക്കി ദീർഘനേരം ജോലി ചെയ്യേണ്ടി വരിക എന്നിവ സർവൈക്കൽ സ്പോണ്ടിലോസിലേക്ക് നയിച്ചേക്കാം. പലപ്പോഴും നട്ടെല്ലിൽ മാറ്റങ്ങൾ ആരംഭിച്ച് കുറച്ചുകാലം കഴിഞ്ഞായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. കൃത്യമായ രോഗനിർണയത്തിന് എക്സ്റേ, CT സ്കാൻ, MRI എന്നിവ സഹായിക്കും. ഈ അസുഖം മനസ്സിലായാൽ താമസിയാതെ ചികിത്സ ആരംഭിക്കണം. കഴുത്തിലെ നട്ടെല്ലുകളിൽ നീർക്കെട്ടുണ്ടായി ആർത്രൈറ്റിസിലേക്ക് നയിക്കുന്ന ഇതിനോട് സമാനമായൊരു രോഗാവസ്ഥയാണ് സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്. സർവൈക്കൽ സ്പോണ്ടിലോസിസ് രോഗികൾ പ്രത്യേക വ്യായാമ മുറകൾ പരിശീലിക്കണം. തലയിണ ഉപയോഗിക്കാതിരിക്കുകയോ ചെറിയ തലയിണ ഉപയോഗിക്കുകയോ ചെയ്യണം. ഗ്രീവാഗ്രഹം എന്നാണ് ആയുർവേദത്തിൽ ഈ രോഗത്തെപ്പറ്റി പറയുന്നത്. ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സകൾ ഈ രോഗത്തിന് ലഭ്യമാണ്. നസ്യം പോലെയുള്ള പഞ്ചകർമ്മ ചികിത്സകളും വിവിധ തരം കിഴികളും ഇതിൽ ഫലം നൽകുന്നു. ഫലപ്രദമായ ഔഷധങ്ങളും ആയുർവേദത്തിൽ ലഭ്യമാണ്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ഏതെല്ലാം മാർഗത്തിലൂടെ സമ്പത്ത് നേടാം എന്നാണ് ഇന്ന് ഓരോ മനുഷ്യന്റെയും ചിന്ത. അതിനായി ഏത് മാർഗവും സ്വീകരിക്കുന്ന കാലം. ഇതിലെ നന്മയും തിന്മയും തിരിച്ചറിയാം. കേട്ടുനോക്കൂ, പറഞ്ഞു തരുന്നത് എം സുഭദ്ര.
1: മനുഷ്യരെ പോലെ തന്നെ സമ്പാദ്യശീലമുള്ള പല ജീവികളെയും നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അത്തരം ജീവികൾ ക്ഷാമകാലത്തേക്ക് വേണ്ടതായ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് സൂക്ഷിച്ചു വെക്കുന്നത്. എന്നാൽ അത്യാഗ്രഹികളായ മനുഷ്യർ തനിക്ക് വേണ്ടത് മാത്രമല്ല എത്രയോ തലമുറകൾക്ക് വേണ്ടതുപോലും സമ്പാദിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അവൻ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനായി ഏത് ഹീനകൃത്യത്തിൽ ഏർപ്പെടുന്നതിനും മടി കാണിക്കാറില്ല. രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരും ആരാധനാലയങ്ങൾ കവർച്ച ചെയ്യുന്നവരും പലവിധ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവരുമെല്ലാം അമിതമായി സമ്പാദിച്ചു വയ്ക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ദുഷ്പ്രവൃത്തികളിൽ മുഴുകുന്നതെന്ന് അവരെ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിക്ക കുടുംബങ്ങളിലും പഴയ തലമുറയിലുള്ളവരുടെയും പുതിയ തലമുറയിലുള്ളവരുടെയും ജീവിതശൈലിയിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പഴയ തലമുറക്കാർ അധ്വാനത്തിനും അവരുടെ സമ്പാദ്യത്തിനും വലിയ വില കൽപ്പിച്ചിരുന്നു. എന്നാൽ പുത്തൻ തലമുറക്കാർ തങ്ങളുടെ പൂർവീകരോ മാതാപിതാക്കളോ നേടിവെച്ച സമ്പാദ്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തവരാണ്. പൂർവീകർ സമ്പാദിച്ചു വെച്ചതിനെ യാതൊരു മടിയും കൂടാതെ ദുർവ്യയം ചെയ്യുകയും വീണ്ടും പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രക്ഷിതാക്കളെ ശല്യപ്പെടുത്തുകയും അതിന് വിഘാതമായി നിൽക്കുന്നവരെ വധിച്ചു കളയാൻ പോലും തയ്യാറാകുകയും ചെയ്യുന്ന യുവജനങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. 50 ലക്ഷത്തിന്റെ കാറ് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകാത്ത പിതാവിനെ പലവിധത്തിൽ ഉപദ്രവിച്ച മകൻ, അവസാനം ആ പിതാവിനാൽ തന്നെ വധിക്കപ്പെട്ട ദാരുണ സംഭവവും അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. തങ്ങളുടെ കുട്ടിക്കാലം വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്റെ മക്കൾ അത്തരത്തിൽ ആകരുതെന്ന് വിചാരിച്ചിട്ട് മക്കളുടെ ആവശ്യങ്ങൾ ന്യായമോ അന്യായമോ എന്നുപോലും ചിന്തിക്കാതെ ധനം ചെലവഴിക്കുന്ന രക്ഷിതാക്കൾ ഒരു വശത്ത്, മാതാപിതാക്കളുടെ ഇല്ലാത്ത പ്രതാപം കാണിച്ചിട്ട് ധൂർത്തു കാണിക്കുന്ന മക്കൾ മറ്റൊരിടത്ത്, ലഹരി വസ്തുക്കൾ മദ്യപാനം മുതലായവയാൽ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന യുവജനത, ഇങ്ങനെ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം ഒരു മരീചികയായി

കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് അത്യാവശ്യം ജീവിതം നയിക്കുവാൻ വേണ്ടത് മാത്രം സമ്പാദിച്ചു വയ്ക്കുക, ധനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം പരമാവധി യുവജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടത് സ്വയം ആർജിക്കുവാൻ അവരെ പ്രാപ്തരാക്കുക. ഇവയെല്ലാം ചെയ്യുന്നതിനാകട്ടെ മനുഷ്യസ്നേഹികളായവരുടെ പരിശ്രമം.

പായൽ ചുറ്റിലുമുണ്ടെങ്കിലും താമരയുടെ സൗന്ദര്യത്തിന് മങ്ങലില്ല. ചന്ദ്രന്റെ കറുത്തപാട് അതിന് കൂടുതൽ മിഴിവേകുന്നു. കാളിദാസൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം സൗന്ദര്യപൂർണമാകട്ടെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും പ്രസിഡന്റ് സെർജിയോ മാറ്റരല്ലയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. UL PG മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യ നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ. സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം. AP അനിൽകുമാറിന് റവന്യൂ. PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, പിന്നാക്ക വികസനം. KM ഷാജി തദ്ദേശഭരണം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി. മോൻസ് ജോസഫ് ജലവിഭവം, ഭവനം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതിന് പിന്നാലെയാണ് നടപടി. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി മെയിൽ എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19, 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 12602 മംഗളൂരു ചെന്നൈ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: നമസ്കാരം. വായിക്കുന്നത് പ്രവിത. മലപ്പുറം കുറുവ ഗ്രാമപഞ്ചായത്തിലെ പാങ് കുടുംബാരോഗ്യ കേന്ദ്രവും മലപ്പുറം ജില്ലാ മൊബൈൽ എമിഗ്രന്റ് സ്ക്രീനിംഗ് ടീം മിസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് പൊതുവായ ആരോഗ്യ പരിശോധന, മന്ത്, മലമ്പനി, കുഷ്ഠരോഗം തുടങ്ങിയ പരിശോധനകൾ നടത്തി. ഡോക്ടർ സി എം അക്ഷയ് കൃഷ്ണൻ, ടി എസ് അരുൺ, ഇ ഷിബിൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. റബ്ബർ കർഷകർക്ക് സമാശ്വാസ പദ്ധതിയുമായി കൃഷിവകുപ്പ്. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് റബ്ബർ കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഉയർന്ന ഉൽപാദനക്ഷമത കൈവരിക്കാനും കഴിയുന്ന പുതിയ ഇനങ്ങളാണ് കേര പദ്ധതിയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 30,000 ഹെക്ടർ വരെയായിരിക്കും ഇത്തരത്തിലുള്ള പുതുനടീലിന്റെ ലക്ഷ്യം. ഇതിലൂടെ ഏകദേശം 50,000 റബ്ബർ കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്.
1: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ 59 മിനിറ്റും 21 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 5:45 ഞാറ്റുവേലാസ് സ്പോൺസേഡ് പരിപാടിയും 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിക്കുന്നത് അർപ്പിത ഡി ചൈതന്യ മോഹൻ.
1: നമസ്തേ ബിച്ചോ.
2: നമസ്തേ അധ്യാപിക ജീ.
1: ആപ് സബ് കൈസേ ഹോ?
2: ഹം ടീക് ഹേ.
1: ടീക് ഹേ ബിച്ചോ, പിച്ചലേ കക്ഷാ മേ ഹംനെ ക്യാ ക്യാ പഠാ യാദ് ഹേ?
2: ഹാ ജീ.
1: ജീ ചൈതന്യ ആപ് ബതായേ.
2: പിച്ചലി കക്ഷാ മേ അമൃതലാൽ ബേഗട്ട് ദ്വാരാ രചിത് റെയിൻ ബസേരി നാമക് ഏക് യാത്രാ വൃത്താന്ത് കാ ബാക്കി ചാർ അനുച്ഛേദ് പഠാ.
1: ठीक है, अभी उसमें एक सवाल है, इस पानी से किसानों को भारी नुकसान हो रहा है, क्यों? अर्पिता बताइए.
3: बारिश के कारण खेत में रखे हुई सोयाबीन बीख गया, जिससे फसल खराब हो गई और उन्हें नुकसान हुआ.
1: ठीक है बच्चों, पाठ भाग की ओर देख लीजिए. बच्चों, थोड़ी देर के बाद वह उठकर बाहर चला गया, लेकिन जल्दी की वापस आया, दरवाजे पर खड़ा होकर गुर्राया, कौन हो तुम लोग, यहाँ कैसे घूम आए हो? निरीह से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറയുകയായിരുന്നു, അദ്ദേഹം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ലവിധേനെ ഒന്ന് ഉറങ്ങാനായിട്ട് നോക്കി. കുറച്ച് കഴിഞ്ഞ് ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന് താഴെ ഒരു വ്യക്തി ഇരിക്കുകയും അദ്ദേഹം പുതപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്തൊക്കെ പിച്ചുമ്പേയും പറയുന്നുണ്ട്, രാമായണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പാഗൽ വ്യക്തിയാണോ എന്ന് സംശയിച്ചാണ് ഓദർ അവിടെ കിടന്നത്. തൊടി ദീർഘ ബാദ് വഹ ഉട്ടുക്കർ ബാഹർ ചലാകയ, കുറച്ച് കഴിഞ്ഞ് പെണ്ണീറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയി. ലേക്കൻ എന്നാൽ ജൽദി ഹി വാപ്പസ് ആയ, അപ്പൊ തന്നെ പോയതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതേപോലെ തിരിച്ചു വന്നു. ദർവാസെ പർ ഖട, ആ കഥകിന്റെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഗുരായ ഷൗട്ട് ചെയ്തു, കോൺ ഹേ തും ലോക്, നിങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആരായാലും പേടിച്ചു പോകില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ? നേരത്തെ തന്നെ വേഗട്ടിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഒരു പാഗൽ ആത്മീയാണോ എന്ന്. യഹാം കൈസെ ഗുംനെ ഖുസ് അയേഹോ, ഇവിടെ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എത്തിച്ചേർന്നു, നിങ്ങൾ ആരാണ്? നിരീഹ്സെ ദിക്നേ വാലെ ഈ സാത്മീനെ ഏകായേക്ക് വിക്രാൾ രൂപധാരൺ കർലിയ, കുറച്ചു മുമ്പേ വളരെ നിരീഹ് മത്ലബ് ഇന്നസെൻസ്, വളരെ ഇന്നസെൻസ് ആയിട്ട് ധരിയൊന്നുമില്ലാതെ അയ്യോ കഷ്ടം പാവം എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ആളാണ്, ഇപ്പോൾ ഒറ്റയടിക്ക് നിമിഷ നേരം കൊണ്ട് എന്തായി മാറി, വിക്രാൾ ഭീകരമായ രൂപം ധരിച്ചു.

0: അദ്ദേഹം. എന്നിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് അവരോട് ഇത് ചോദിച്ചിരിക്കുന്നത്. യഹാം ഖൈസേ ഖുസായെ ഹോ തും കോൻഹേ തും ലോക് എന്ന് ചോദിച്ചു. പാപവഹ ബെഹദ് ഗുസ്സേമേന്തേ, ഇപ്പം വളരെ എക്സ്ട്രീംലി ആംഗ്രിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം ഓരോ മിനിറ്റ് ഇടവിട്ട് അദ്ദേഹത്തിന്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് സത്യത്തിൽ പറഞ്ഞാൽ ഇവര് പേടിച്ചു പോയി. അതാണ് ഇപ്പൊ തോടി ദേർക്കെ ബാദ് വഹ ഉടുക്കർ ബാഹർ ചിലാകയാ ലേക്കൻ ജൽദി ഹി വാപസ് ആയ ദർവാസെ പർ ഖടാ ഹോകർ ഗുരായ കോൻ ഹേ തും ലോക് യഹാം ഖൈസേ ഖുസായെ ഹോ നിരീക് സെ ദിക്നേ വാലെ ഈ സാത്മി ജൽദി സെ ജൽദി ഏകാഏക് വികരാൾ രൂപ ധാരൺ കർ ലിയ ഔർ അബ് വഹ ബേഹദ് ഗുസ്സേ മേ താ. സമജ് മേ ആ ഗയാ ബച്ചോ?
1: हाँ जी
0: जी. चैतन्य आप पढ़िए.
1: थोड़ी देर के बाद वह उठकर बाहर चला गया लेकिन जल्दी ही वापस आया. दरवाजे पर खड़ा होकर गुराया, कौन हो तुम लोग? यहाँ कैसे घुस आए हो? निराग से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था.
0: ठीक है, शाबाश चैतन्य, आगे देख लीजिए बच्चों. हमने कोई जवाब नहीं दिया. वह जोर से चीखा, हम लोग गुड बैठे. मैंने कहा, जिन्होंने यह मंदिर बनवाया है उन्होंने हमें यह ठहराया है. देखिए यह दरी और यह बाल्टी भी उन्होंने ही दी. ശരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. നമ്മളാണെങ്കിലും വളരെയധികം പേടിച്ചു. അതായത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, അവിടെ എങ്ങും വേറെ ആൾക്കാരില്ല, കാലാവസ്ഥ അതിനേക്കാളും മോശം. അപ്പോഴാണ് ഒരു പാഗൽ ജയ്സേ ആദ്മി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഹംനെ കോയി ജവാബ് നെഹീദിയ, നമ്മൾ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹവും ചോട്ടോ വളരെയധികം പേടിച്ചുപോയി. അഹ് സോർസെ ചീക്ക, അവൻ പിന്നെ അലറുകയാണ്. ഹം ലോ ഗുഡ് ബൈട്ടെ, അവരെണീറ്റ് അവിടെ ഇരുന്നു. മേനി കഹ ജിൻഹോനെ യാ മന്ദർ ബെൻവായാഹേ, ആരാണോ ഈ അമ്പലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ, ഉൻഹോനെ ഹമേം യഹാൻ ടഹരായ. തേക്കിയെ നോക്കൂ, നിങ്ങൾ നോക്കൂ. യെസ് തരി അവർ ബാൾട്ടി ഭി ഉൻഹോനെ ഹീദി, രണ്ടോ ഈ കമ്പിളിയും ഈ ബക്കറ്റും ഒക്കെ അവരാണ് നമുക്ക് തന്നത്.
1: ജവാബ് നഹീം ദിയ വഹ സോർ സേ ചീക്ക, ഹം ലോക് ഉഠ് ബൈട്ടെ. മൈനെ കഹ ജിൻഹോനെ യഹ മന്ദിർ ബൻവായാ ഹേ ഉൻഹോനെ ഹമേം യഹാം ടഹരായാ ഹേ. ദേക്കിയെ യഹ ദരി ഓർ യഹ ബാൾട്ടി ഭി ഉൻഹോനെ ഹീ ദി ഹേ.
0: ठीक है सबाश अर्पिता, अब आगे देख लीजिए बच्चो. लेकिन वह पागल जो था उल जलूल बकने लगा, अपने आप को CID इंस्पेक्टर बताने लगा. क्या समझते हो, मैं सादे भेष में रहकर चोरों का पता लगता हूँ? उसके सवाल बेसिर पैर के थे. जवाब ना देते तो चाबुक से मारने की धमकी देता, इसलिए मैं कोई ना कोई जवाब देता रहा. वह लगातार चीखता चिल्लाता रहा, बीच बीच में हवा से ऐसे हाथ घुमाता मानो हाथ में कोड़ा हो. जब उसकी नाराजगी बढ़ी जाती तब उसका चेहरा क्रोध से विकृत हो उठता. मैंने अपने आप को कभी इतना असहाय अनुभव नहीं किया था. लालचार हम उसकी हाउस सहते थे, पास पड़ोस में कई घर थे, हमारी सहायता के लिए क्यों कोई आ नहीं रहा? क्या कोई समझता नहीं कि हमारे साथ क्या हो रहा है? ഐസാ ലൈത്താ മാനോ ഏ രാത് കഫി കഥം ഹി നഹി ഹോഗി. ഓരോ മിനിറ്റ് മിനിറ്റ് വെച്ചും അദ്ദേഹം ഇവർക്ക് ടെൻഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ലേക്കിൻ വഹ പാഗൽ ജോധ, അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പിന്നെ അതൊരെണ്ണം മനസ്സിലായി. ഊൽ ജലൂൽ ഇപ്പോഴിടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊരേ ആപ്കോ CIDS ഇൻസ്പെക്ടർ ബത്താനെ ലഗ, ഒരു പോലീസ് മുറിയിൽ അദ്ദേഹം ചോദിക്കുവാണ്. ക്യാ സമസ്തേഹോ, എന്ത് മനസ്സിലായി എന്നറിയില്ല. മേം സാദാ ഭേഷ്മെ രഹകർ, സാദേ ഭേഷ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഡ്രസ് ഇട്ടിട്ട്, രഹകർ ചോരോം കാ പതാ ലഗ്താ ഹോം, അതായത് കള്ളന്മാർ, ചോരോന്ന് വെച്ചാലും കള്ളന്മാരെ തിരിച്ചറിയാൻ വന്നതാണോ? ഉസ്കെ സവാൽ ബേസർ പയർ കേറ്റി, അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഒരു ക്ലിയർ ഇല്ല, അതായത് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ, ഒരു സുഖമില്ലാത്ത രീതിയിൽ, ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അദ്ദേഹം ചോദിക്കുന്നത്. ജവാബ് ഞാൻ ദേത്തേതോ, ഉത്തരം കൊടുത്തില്ലെങ്കിൽ ചാബൂക്സെ മാറിനേക്ക് ധമക്കി ദേത്ത, ചാട്ടവാറ് കൊണ്ട് അടിക്കും എന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്ലിയെ മെയിം കോയിനാ കോയി ജവാബ് ദേത്താ രഹ, അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല. കൂടുതൽ അദ്ദേഹത്തോടൊന്നും തർക്കിക്കാനോ ആൻസർ പറയാനോ പോയില്ല. പഹ ലഗാത്താർ ചീക്താ ചില്ലാത്ത രഹ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ബീച്ച് ഭീഷ്മയും ഹവാമേ അയസ ഹാത് കുമാത്ത, ഇടയ്ക്കിടയ്ക്ക് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ കൈ വീശുന്നുണ്ട്. മാനോ ഹാത്തോമേ കോടാ ഹോക, ചിലപ്പോ ചാട്ടവാറ കോട മതലബ് ചാട്ടവാർ, ചാട്ടവാർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ഗൈ, അപ്പം ഒരു മിനിറ്റ് കൂടുന്തോറും അദ്ദേഹത്തിന്റെ ദേഷ്യം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തപ ഉസ്ക ചെഹര ക്രോധ സെ വികൃത ഹോകയ, ഇപ്പം ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ് അല്ലെ. മെയിനെ അപ്പനെ ആപ്കോ കഫി ഇത്തിന അസഹായ അനുഭവം നിഹീം കിയ, ഞാൻ സ്വന്തമായിട്ട് ഇതിനു മുമ്പ് ഇത്രയും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ലാച്ചാർ നിവൃത്തിയില്ലാതെ ഹമ്മൂസ്കി ഹൗസ് അവധത്തെ അദ്ദേഹത്തിന്റെ ഭീഷണി സഹിക്കുകയാണ്. വേറൊന്നും ചെയ്യാൻ വയ്യ. അപ്പൊ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ് പാഗലാത്മി. അതായത് അവർ നോർമലി അല്ലല്ലോ പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട്

0: അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ആ അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന്റെ ഭീഷണിക്കും അദ്ദേഹത്തിന്റെ വളരെ ധമക്കിയ ആവാസം കാ സവാൽ കാ ജവാബ് ദേനിക്കലി കോശിഷ് കിയ മക ജാദാ തോ ജവാബ് നഹി ദിയ പാസ് പടോസ്മി കൈ ഘർ ഥേ അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഹമാരി സഹായതാ കിലേക്കോ നഹി ആയത ആരും വന്നിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നു, ഉറച്ച് സംസാരിക്കുന്നു, അലറുന്നു, എല്ലാം ചെയ്തിട്ടും ആരും തന്നെ എത്തിയിട്ടില്ല. ക്യാ കോയി സമസ്താ നഹീം കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കൊന്നും മനസ്സിലായില്ലേ. ഐസാ ലഗ്താ ഥാ മാനോ യഹ് രാത് കഫി കദം ഹി നഹീം ഹോഗി എനിക്ക് തോന്നുന്നത് യഹ് രാത് ഈ രാത്രി ഒരിക്കലും തീരുകയില്ലേ, ഇതിനൊരു എൻഡ് ഇല്ലേ, അതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് രാവിലെ ആയെങ്കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വേവലാതി. ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം സ്വയം ധാരണ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ശ്രദ്ധ അവരുടെ സാധനങ്ങൾ തപി ഉസ്കാ ധ്യാൻ കോനേമേ രഖേ ആ കോർണറിൽ വെച്ചിട്ടുള്ള അവരുടെ സാധനങ്ങളിലേക്കായി. ഇസ്മെ ക്യാഹേ ഇതിലെന്താണ്? മുച്ച ഇൻസ്കി തലാശിലിനി ഹോഗി എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണല്ലോ. ഐ വോണ്ട് ടു സെർച്ച് ദിസ് ബാഗ്. അപ്പോ ഉടനെ അദ്ദേഹം ചാടി വീണു. മുച്ചി ചിന്താ ഹോയി അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. ഉസ്മേ സബ്ജി കാട്ടിനൊക്കെ ചാക്കോ പീതി അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ആ സഞ്ചിക്കകത്ത് എന്തുണ്ട്? സബ്ജി കട്ട് ചെയ്യുന്ന ചാക്കു കത്തി ഉണ്ട് അതിനകത്ത്. കഹീം വഹ ഉസ്കെ ഹാത്ത് ലഗ്ഗയാത്തോ മേരെ ഫീത്തർ ഫൈക്ക് ഏക്ക് ഹിലോരാ ഹി ഊട്ടി. അപ്പൊ തന്നെ അദ്ദേഹത്തിന് പേടികൊണ്ട് അദ്ദേഹം വിറയ്ക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ആ ബാഗ് അദ്ദേഹം സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന ആ പച്ചക്കറി കട്ട് ചെയ്യാനുള്ള കത്തി അതിനകത്തുണ്ട്. അതെടുത്തിട്ട് ഇനി അയാൾ എന്തെങ്കിലും ചെയ്യുമോ? മേരെ പീത്തർ ഭൈക്കി ഈ കിലോർ സി ഊട്ടി ഉസ്നെ ഹമാരെ പീട്ടു ഖോല ഏ കേക്ക് ചീസ് നികാൽക്കർ പേങ്കിനി ലഗ. അപ്പൊ അദ്ദേഹം എന്തെന്ന് അറിയാമോ? ബോക്സ് തുറന്നു. ഏ കേക്ക് ചീസ് ഓരോ സാധനങ്ങൾ നിക്കാൽക്കർ പേങ്കിനി ലഗ എടുത്ത് എറിയാൻ തുടങ്ങി. മേന്ദം സാദേ ഉസ്കി ഹർ ഗതിവിധിക്കോ ദേഖ്താരഹ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് ഉണ്ടാതിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെറ്റോൾക്ക് ശീശി ഫർഷ് ഇതേമാരി ഡെറ്റോളിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു ബോട്ടിൽ, അത് നിലത്തേക്ക് എറിഞ്ഞു. ഏക്കേക്ക് ചീസ് നികാൽക്കർ ഫേങ്കുതിയ അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ്. യഹാൻ തക്കി ചാക്കൂപ്പി ഫേങ്കുതിയ പക്ഷെ ഭാഗ്യം രക്ഷപ്പെട്ടു, ചാക്കു എടുത്തെറിഞ്ഞതേ ഉള്ളൂ, കത്തി വെച്ചിട്ടൊന്നും അഭ്യാസങ്ങളൊന്നും കാണിച്ചില്ല. അന്തമേ ദോ തീൻ കിതാബെ നികലി അവസാനം രണ്ട് പുസ്തകം അതിൽ നിന്ന് കിട്ടി. കിതാബെ ഉസ്നെ ഖോൽക്കർ ദേഖി പുസ്തകം അദ്ദേഹം തുറന്നു നോക്കി. ഫിർ ജോം കീത്യവും വാപ്പസ് രഖിതി എന്താന്നറിയില്ല, അതുപോലെ തന്നെ തിരിച്ച് ആ ബാഗിനുള്ളിൽ വെച്ചു. ഹമാരി ഓർ മൂട്ട്കർ ചോട്ടുസെ ബോല ഓട്ടീസ്വരനെയും അപ്പൊ ഉടനെ തിരിഞ്ഞു. ബുക്ക് കിട്ടി, ബുക്ക് കിട്ടിയതും ആ ബുക്ക് അദ്ദേഹം എറിയുന്നില്ല. ബുക്ക് തിരിച്ച സഞ്ചിക്കാത്ത തന്നെ സൂക്ഷിച്ചിട്ട് ചോട്ടൂന് നേരെ തിരിഞ്ഞിട്ട് ചോട്ടൂനോട് ചോദിച്ചു നിന്റെ പേരെന്താണെന്ന്. ചോട്ടൂനെ സഹമത്തെ ഹുയേ കഹ മുച്ച അംഗ്രേ സ്നേഹിയാത്തി. ഇപ്പൊ ചോട്ടു എന്താണ് പറഞ്ഞത്? ഇപ്പൊ വാട്സ് യുവർ നെയിം എന്ന് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പൊ ചോട്ടു പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്ന്. ചോട്ടുന് മനസ്സിലെ ഇംഗ്ലീഷിലാണ് ചോദിച്ചതെന്ന് ചോട്ടു ഉടനെ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മുജുസേ പൂച്ച തും ക്യാ കർത്തേ ഹോ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുകയും ചോട്ടുവിനോട് പേര് ചോദിക്കുകയും ചെയ്തു. ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു, പക്ഷെ പുസ്തകം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തില്ല, നോക്കിയിട്ട് അതുപോലെ തിരിച്ച് ബാഗിനുള്ളിൽ സൂക്ഷിച്ചു.
1: സംശമയാകിയോഗി മുച്ചെ ചിന്ത ഹോയി ഉസ്മേ സബ്ജി കാട്ടനെ കാ ചാക്കു ഭീ താ കഹീം വഹ ഉസ്കെ ഹാത്ത് ലഗ് ഗയാ തോ മേരെ ഭീതർ ബൈ കി ഏക്ക്
0: ഉസ്നെ
2: ഹമാരാ പിട്ടൂ ഖോലാ ഏക് ഏക് ചീസ് നികാൽക്കർ ഫേക്നി ലഗാ മേം ദം സാദ് ദേ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹാ ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ദേ മാരി ഏക് ഏക് ചീസ് നികാൽക്കർ ഫേക് ദി യഹാം തക് കി ചാക്കു ബി ഫേക് ദിയ അന്ത് മേം ദോ തീൻ കിതാബോ നികാലി കിതാബേം ഉസ്നെ ഖോൽക്കർ ദേഖി ഫിർ ജ്യോം കി ത്യോം വാപ്പസ് രഖ് ദി ഹമാരി ഓർ മൂട്ട്കർ ചോട്ടു സേ ബോല വാട്ട് ഈസ് യുവർ നെയിം ചോട്ടു നെ സഹമതേ ഹുയേ കഹ മുച്ചേ അംഗ്രേസി നഹീം ആതി മുച്ചേ പൂച്ച തും ക്യാ കർത്തേ ഹോ
0: ഐസാ ലഗ്താ ഥാ മാനോ യഹ് രാത് കഫി ഖതം ഹി നഹീം ഹോഗി ലേഖക് ക്യോം ഐസാ ലഗ്താ ഥാ ക്യോം ഐസാ ലഗ്താ ഥാ രാത് മേ പാഗൽ ആദ്മി ഉൻഹേ ലഗാതാർ ഡർതാ ഹെ ഔർ ധംകായ രഹ ഉൻഹേ കിസി കി മദദ് നഹീം മിലി ഔർ വഹ സഹായ മഹസൂസ് കർ രഹി ഥേ ജിസ്സേ ബഡാ ലംബി

0: ലഗ്രഹി ഭീ. അപ്പൊ ആ രാത്രി വളരെ വലിയ രാത്രിയായിട്ട് ഔദറിന് തോന്നി. എന്തുകൊണ്ടാണ് പാഗൽ ആത്മി ഇവിടെ വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്? അപ്പം ഈ രാത്രി ഇത്രയും പെട്ടെന്ന് തീരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ രാത്രി തീരുന്നില്ല. അതുകൊണ്ടാണ് രാത്രമേ പാഗലാത്മി ഉൻഹേ ലഗാത്ത ഡർത്താ ഹെ ഔർ ധംകായ രഹ ഉൻഹേം കിസിക്ക് മദത് നഹീ മില്ല, ആരുടെയും സഹായം അവിടെ ലഭിച്ചില്ല. വഹ അസഹായ മഹസൂസ് കരഹേത്തെ, അല്ല നിസ്സഹായനായിട്ട് അവിടെ നിന്നുപോയി അദ്ദേഹവും ചൂട്ടുവും. ജിസ് സേ ബഹുത് ലംബി ലഗ്രഹീതി ജി പഹല സവാൽ കാ ഉത്തർ ചൈതന്യ പഠിയേ.
1: ഹാ ജി. രാത്മി പാഗൽ ആത്മി ഉൻഹേം ലഗാത്ത ഡറാത്ത ഓർ ധംകാത്ത രഹ ഉൻഹേം കിസിക്ക് മദത് നഹീ മിലി ഓർ വ അസഹ് മഹസൂസ് കർ രഹേ ദേ ജിസസേ രാത് ബഹുത് ലംബി ലഗ് രഹീ ദി.
0: ठीक है सबाश चैतन्य. अगला सवाल ये है, किताबे उसने खोल कर देखी फिर जोंगी दो वापस रख दी, यहां अपरिचित व्यक्ति का कौन सा मनोभाव प्रकट होता है? അദ്ദേഹം ബാഗെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഈ അപരിചിത വ്യക്തിയുടെ ഏത് മനോഭാവമാണ് നമുക്ക് പ്രകടമാകുന്നത്? അതിൽ നമുക്ക് ആൻസർ, അപരിചിത വ്യക്തി പുസ്തകവും ക ആധാർ കാരണേ വാലാഥ. അപ്പൊ ആ അപരിചിത വ്യക്തി പുസ്തകത്തെ ആദരിക്കുന്ന മാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടും പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം വലിച്ചെറിയാതിരുന്നത്. ഇപ്പൊ കിതാബേം ഉസ്നെ ഖോൽക്കർ ദേഖീം ഫിർ ജോം കീത്യവും വാപ്പസ് രഖ്ദീം യഹാം അപരിചിത വ്യക്തി കാ കൗൺസാ മനോഭാവ പ്രകട ഹെ. സമസ്മയാകിയാ ബച്ചോ?
2: ഹാ ജി.
0: ജി അർപ്പിത ഉത്തർ ബതായേ.
2: ഉസ് അപരിചിത് വ്യക്തി പുസ്തകവും കാ ആദർ കർനേ വാലാ ഥാ
0: ഇസ്ലിയെ കിതാബും ഉസ്നെ ഖോൽക്കർ ദേഖീ ഔർ ഫിർ ജോം കീത്യവും വാപ്പസ് രഖ്ദീ. സമസ്മയാകിയാ ബച്ചോ?
2: ഹാ ജി.
0: जी आज का कक्षाधर समाप्त हो गया.
2: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों.
3: ഹിന്ദി പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിച്ചത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് ആർ. മധുകുമാരൻ നായരും സംഘവും.

പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിച്ചത് ആർ മധുകുമാരൻ നായരും സംഘവും. പങ്കെടുത്തവർ സുരേന്ദ്രൻ നായർ എം, അനീഷ് എം എസ്, കിഷോർ എ ജെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: Family vacation can be challenging, the benefits of taking a family vacation far outweigh the challenges. Start planning yours today. It's worth it. You've been listening to Spice, the Voice of Hope, a program produced and sponsored by Adventist Media Center. You can always call or message us at 09515-227039. I repeat, 09515-227039, or you can mail us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com. And this is your RJ Chetan.
1: ഇപ്പോൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി സ്പൈസ്. നാളെ ശാസ്ത്രലോകത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഡോക്ടർ വി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
2: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമുക്ക് 1034 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ പ്രാദേശിക തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് BMC അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം പാടിയത് ഈ ഗാനത്തിന്റെ രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവി ബോംബെ, ചിത്രം വിദ്യാരംഭം.

0: ആകാശവാണി
1: ഭക്തിഗാനങ്ങൾ ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ ഏറെ വിളവ് തരുന്നതും കർഷകർക്ക് ലാഭകരവുമാണ്. ഹൈടെക് കൃഷി, ഹരിതഗൃഹങ്ങൾ, പോളിഹൌസ്, ഗ്രീൻ ഹൌസ് തുടങ്ങി വിവിധ തരം കൃഷികൾ മികച്ച വിളവാണ് നേടിത്തരുന്നത്. കീടരോഗങ്ങൾ താരതമ്യേന കുറവും നല്ല കായ്ഫലവും ഇത്തരം കൃഷിയിലൂടെ ലഭ്യമാകുന്നു. ഇന്ന് നമുക്ക് കൃത്യതാ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ജലം, പോഷകമൂലകങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമാണിത്. ജലസേചനത്തിനായി ട്രിപ്പും ജലസേചനത്തിനൊപ്പം തന്നെ രാസവളങ്ങളും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനവും ഉപയോഗിച്ച് നടത്തുന്ന ഈ കൃഷി സമ്പ്രദായം പോളിഹൌസിലും തുറസായ സ്ഥലത്തും നടത്താം. കൃത്യതാ കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്

0: വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി എസ്.
1: കൃത്യതാ കൃഷി എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് നാം കേട്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. കൃത്യതാ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ പുതിയ സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ എന്നല്ല, അതിൽ ഉപരിയായി കൃത്യതയോടുകൂടിയുള്ള കൃഷി പരിപാലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി പരിപാലനം, അതിലൂടെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ലാഭവും കർഷകർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്കറിയാം, പൊതുവെ നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ വിള, മണ്ണ്, കാലാവസ്ഥ എന്നിവയുടെ കാര്യക്ഷമമായ വിനിയോഗവും ഉയർന്ന ഉൽപ്പാദനവും എന്നതാണ് ഇതിനെ നമുക്ക് നിർവചിക്കാനാവുക. സാധാരണ പരമ്പരാഗത കൃഷി രീതിയിൽ കർഷകർ കൃഷിഭൂമി മൊത്തമായി എടുത്തുകൊണ്ടുള്ള വളപ്രയോഗവും മരുന്ന് തളിക്കലുമാണ് ചെയ്തു വരുന്നത്. എന്നാൽ കൃത്യതാ കൃഷിയിൽ കൃഷിഭൂമിയെ മാനേജ്മെന്റ് സോൺസായി വേർതിരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഓരോ സോണിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പരമപ്രധാനമായ വ്യതിയാനം.
1: കൃത്യതാ കൃഷിയിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്, അത് എന്തൊക്കെയാണ്?
2: പ്രിസിഷൻ ഫാമിംഗിൽ പ്രധാനമായും 5 R's എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പിംഗ് ചെയ്ത് മൂലകങ്ങളുടെ തോത് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ 25 cm നൈട്രജന്റെ കുറവോ ഫോസ്ഫറസിന്റെ കുറവോ ഉണ്ടെങ്കിൽ ആ പ്രത്യേക സ്ഥലത്തെ എത്ര പെർസെൻറ്റേജ് ആണോ കുറവ്, അതിനടിസ്ഥാനമാക്കി ഉള്ള മൂലകങ്ങൾ ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അതിന് VRT മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേരിയബിൾ റേറ്റ് ടെക്നോളജി മെത്തേഡ് എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ടൈം. പിന്നീട് നമുക്ക് റൈറ്റ് സോഴ്സ്. റൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ സഹായത്തോടുകൂടി അതത് സമയത്ത് നമ്മൾ മണ്ണിന്റെ അവസ്ഥ മനസ്സിലാക്കി മൂലകങ്ങളുടെ കുറവ് കണ്ടെത്തുക, ശരിയായ സ്രോതസ്സിൽ നിന്നുള്ള ഡേറ്റകൾ ശേഖരിച്ച് നിലവിലെ കർഷകന്റെ വിളയിലെയും മണ്ണിന്റെയും അവസ്ഥ കണ്ടുപിടിക്കുന്നതിനാണ് റൈറ്റ് സോഴ്സ് എന്ന് പറയുക. പിന്നീട് റൈറ്റ് പ്ലേസ് ആണ്. റൈറ്റ് പ്ലേസ് എന്നാൽ കൃഷിഭൂമിയെ വിവിധ സോണുകളായി തിരിച്ച് സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുന്നു. ഉദാഹരണത്തിന് 1 ഹെക്ടർ കൃഷിഭൂമി നമ്മൾ കണക്കിലെടുക്കുക. ആ 1 ഹെക്ടർ കൃഷിഭൂമിയിലെയും നിലവിലെ മണ്ണിന്റെ അവസ്ഥയും വിളയുടെ നിലവാരവും നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ കണക്കിലെടുത്തതിന് ശേഷമാണ് അതിന്റെ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുക, കീടനാശിനികൾ തളിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ 1 ഹെക്ടർ ഭൂമിയിനെ നമ്മൾ 50 cents പല ബ്ലോക്കുകളായി തിരിച്ചായിരിക്കും പ്രിസിഷൻ ഫാമിംഗിൽ ഓരോ സോണായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുക, അതായത് വിവിധ സോണുകളാക്കി കൃഷിഭൂമിയെ തിരിച്ചുകൊണ്ടുള്ള സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് എന്നതാണ് റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ സോണിന്റെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാലന മുറകൾ കർഷകർ നടപ്പിലാക്കുന്ന രീതി. റൈറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ മാനേജ്മെന്റ് സോണുകളിലെ പ്രദേശത്തെ ഓരോ മൂലകങ്ങളുടെയും കുറവ്, അതിനനുസൃതമായിട്ട് ശരിയായ ക്വാണ്ടിറ്റിയിൽ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുന്നു. റൈറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വിവിധ രീതികളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിൽ വിതരാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പറ്റും ഫെർട്ടിഗേഷൻ വഴി. അപ്പം ഏത് രീതിയിൽ ആണോ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കർഷകരുടെ കൃഷിസ്ഥലത്തെ പ്രശ്നത്തിനനുസരിച്ച് നൽകുന്നത് അതിനെ റൈറ്റ് മാനർ എന്നും പറയും. ഇത്തരം മിക്ക രീതികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാറ്റലൈറ്റിന്റെ അടിസ്ഥാനത്തോടുകൂടി ഡേറ്റകൾ സമന്വയിപ്പിച്ച് ട്രാക്ടറിനോട് ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായത്താലാണ് നിലവിൽ പ്രവർത്തിച്ച് വരുന്നത്.
1: കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന കൃത്യതാ കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
2: ഗുണനിലവാരമുള്ള വിത്ത്, തൈയ്, കൃത്യതയോടുകൂടിയുള്ള നിലമൊരുക്കൽ, കൃത്യസമയത്തുള്ള വിത അഥവാ നടീൽ, ജൈവ അല്ലെങ്കിൽ രാസവള പ്രയോഗങ്ങൾ, പിന്നീട് ഡ്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ജലസേചനം, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, രോഗകീട നിയന്ത്രണ ഉപാധികൾ, ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, അതേപോലെ തന്നെ ക്രോപ്പ് ജിയോമെട്രി അല്ലെങ്കിൽ രോഗകീട നിയന്ത്രണം എന്നീ 4 ഘടകങ്ങളാണ് കർഷകർ ശ്രദ്ധ കൊടുത്ത് ഇതിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
1: കേരളത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒരുവിധം കർഷകരും അവരവരുടെ കൃഷിയിടത്തിൽ നടപ്പിലാക്കി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രയോജനം കുറച്ചുകൂടെ കാര്യക്ഷമമായി കർഷകർക്ക് കിട്ടുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
2: സാധാരണഗതിയിൽ വിവിധ വിളകൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൈക്രോ ഇറിഗേഷൻ

0: സിസ്റ്റംസ് എല്ലാം കർഷകർ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഫെർട്ടിഗേഷൻ സംവിധാനം ഇതിനോടുകൂടി ചേർക്കണം. വെറുതെ ജലസേചനം മാത്രമല്ലാതെ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വളങ്ങൾ, ജൈവവളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകിക്കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ജലവും മൂലകങ്ങളും വേരുപടലങ്ങളിൽ തുള്ളി തുള്ളിയായി ചെടികളുടെ ചോട്ടിൽ ലഭ്യമാവുകയും അത് പൂർണ്ണമായും വേരുകൾ വലിച്ചെടുത്ത് കാര്യക്ഷമമായ വിളവുൽപാദനം കൃഷിക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പ്ലാസ്റ്റിക് മൾച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ ഒരു റേസ്ഡ് ബെഡ്, ഒരു വരമ്പ് കൃത്യമായി എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡ്രിപ്പിന്റെ ലൈനുകൾ ലേഔട്ട് ചെയ്യുക, ഫെർട്ടിഗേഷനായിട്ട് ഒന്നുകിൽ വെഞ്ചുറി അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ മെയിൻ കൺട്രോൾ ഹെഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് മൾച്ചുകൊണ്ട് മൂടിയിടുക. അതായത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ ഉള്ളവ സാധാരണ നമ്മൾ പച്ചക്കറി വിളകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. ഈ പ്ലാസ്റ്റിക് മൾച്ച് ഇടുന്നതോട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്തെന്നാൽ, നമുക്ക് ജലം സംരക്ഷണം സാധ്യമാകുന്നു. ബാഷ്പീകരിച്ച് ജലം പോകുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചെടികൾക്ക് അവിടെ തന്നെ ലഭ്യമാകുന്നു, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പൊ ആയതിനാൽ പുതയിടൽ സംവിധാനവും വെഞ്ചുറി സിസ്റ്റവും ഡ്രിപ്പിനോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത്തരം പ്രിസിഷൻ ഫാമിംഗ് കർഷകർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും.
1: സംരക്ഷിത കൃഷിയിലും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണല്ലോ കൃഷി നടപ്പിലാക്കുന്നത്.
0: പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അഥവാ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈടെക് ഫാമിംഗ് കൃഷി രീതി എന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും പോളി ഹൌസുകൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ, ഒരു കൃത്രിമമായ കാലാവസ്ഥ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. അതായത് താപനില, ആർദ്രത, സൂര്യപ്രകാശം എന്നിവ വിവിധ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിച്ചിട്ടാണ് കൃഷി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹൈടെക് ഫാമിംഗ് കൃഷിയിൽ പോളി ഹൌസുകളിൽ പല ഡിസൈനുകളിലുള്ള നിർമ്മിതികൾ ലഭ്യമാണ്. ഫോഴ്സ്ഡ് വെന്റിലേഷൻ ഗ്രീൻ ഹൌസ്, നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൌസ്, ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഹൌസ്, ഷെയ്ഡ് നെറ്റ് ഹൌസ്, പ്ലാസ്റ്റിക് ടണൽ ആൻഡ് മൾച്ചിങ്, റേസ്ഡ് ബെഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്നീ നൂതന സംവിധാനങ്ങൾ സമന്വയിപ്പിച്ചാണ് ചെടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പരമപ്രധാനമായ ഗുണം എന്തെന്നാൽ, ഓഫ് സീസൺ ക്രോപ്സും വിവിധ ഘട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി, അതായത് ഇപ്പോൾ കൂൾ സീസൺ വെജിറ്റബിൾസ് ആ ഒരു കാലാവസ്ഥയിൽ മാത്രമേ പുറത്തെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും വിഭിന്നമായി വർഷം മുഴുവനും ഏത് വിളയും നമുക്ക് കൃത്രിമമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിളയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് വിളവ് ഉൽപ്പാദനം വർഷം മുഴുവനും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും നമുക്ക് ആർക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകവുമായതിനാൽ സംരക്ഷിത കൃഷിക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇവയിൽ കേരളത്തിൽ മഴമറകൾ അഥവാ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൌസ്, റെയിൻ ഷെൽട്ടറുകളാണ് ഏറെ വിപുലമായ രീതിയിൽ മട്ടുപ്പാവിലും അതേപോലെ ചെറുകിട കർഷകർ 2.5 സെന്റ് കൃഷിഭൂമിയിലൊക്കെ നടപ്പിലാക്കി വരുന്ന സംരക്ഷിത കൃഷി. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഗേബിൾ സ്ട്രക്ചറുകളാണ് കേരളത്തിന് അനുയോജ്യം. ഇനി പോളി ഹൌസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോട്ടൂത്ത് മോഡലിലുള്ള പോളി ഹൌസുകളും കേരളത്തിലേറെ പ്രചാരത്തിലുണ്ട്. ഇത്തരം കൃഷിയിൽ നമ്മൾ അതിന്റെ പ്രവർത്തന മാർഗങ്ങൾ വിവിധ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. താപനില നിയന്ത്രിക്കുന്നതിനും ആർദ്രതയ്ക്കുമായി ഹൈഗ്രോമീറ്റർ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ തോത് വിവിധതരം ലാമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ വായുസഞ്ചാരം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേഷനുള്ള സംവിധാനങ്ങളും അതുപോലെ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റംസും ഒക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മോഡലുകളിലും അതിൻ്റെതായ യന്ത്രോപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ ഏകദേശം ഇരട്ടിയിലധികം വിളവ് നമുക്ക് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സംരക്ഷിത കൃഷിയിൽ ലഭ്യമാക്കാവുന്നതാണ്.
2: കൃത്യതാ കൃഷിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി ഇതുവരെ പങ്കുവച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി.എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. FME പദ്ധതി
3: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനം

0: ഉൾപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: വിനോദസഞ്ചാരികളുടെ വൻ തിരക്കിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് 5-ാമത് മൂന്നാർ പുഷ്പമേള വിജയകരമായി സമാപിച്ചു. DTPC ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന മേളയിൽ തദ്ദേശീയരും വിദേശീയരുമായ 10,000-ക്കണക്കിന് സഞ്ചാരികളാണ് പങ്കെടുത്തത്. വിദേശ ഇനങ്ങളായ അസീലിയ ഉൾപ്പെടെ 2,000-ത്തിലധികം പുതിയ ചെടികളും പുഷ്പങ്ങളും ഇത്തവണ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. പുതുതായി തുറന്ന 90-അടി ഉയരമുള്ള ഗ്ലാസ് വാച്ച് ടവർ മേളയുടെ പ്രധാന ആകർഷണമായി മാറി. വൈകുന്നേരങ്ങളിലെ ലൈറ്റിംഗ്, മ്യൂസിക്കൽ ഫൌണ്ടർ, വിവിധ കലാപരിപാടികൾ എന്നിവയും മേളയ്ക്ക് മാറ്റുകൂട്ടി. പുഷ്പമേളയോടനുബന്ധിച്ച് മൂന്നാർ ടൌണിലും പരിസരങ്ങളിലും വലിയ തോതിലുള്ള ട്രാഫിക് തിരക്കും അനുഭവപ്പെട്ടു. ഇടുക്കിയിലെ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം വിപുലമായ ട്രക്കിംഗ് താമസ സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യ സൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ വനയാത്രയിൽ ആനയിറങ്ങൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനാകും. സഞ്ചാരികൾക്കായി ചൂണ്ടലിൽ ലോഗ് ഹൌസുകളിലും പേത്തൊട്ടിയിൽ അമിനിറ്റി സെന്ററിലും താമസ സൌകര്യങ്ങൾ വനംവകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട്. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. വേനൽ കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 ഏപ്രിലിനാണ് വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചത്. നിലവിൽ 120 സീറ്റുകളുള്ള ബോട്ടുകളാണ് KTDC സർവീസിനായി ഇറക്കിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ

0: പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വലിപ്പമനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം തള്ളുന്നത് തടയാനും ഇവ സംസ്കരിക്കുന്നതിനുമുള്ള ചിലവ് കണ്ടെത്താനുമാണ് ഫീസ് ഈടാക്കുന്നത്. പഴയ മൂന്നാർ, പോലീസ് സ്റ്റേഷന് സമീപം, പെരിയവരക്കവല എന്നിവിടങ്ങളിലായിരിക്കും ചെക്ക് പോസ്റ്റുകൾ. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം ശേഖരിക്കാൻ സഞ്ചികളും നൽകും. മടക്കയാത്രയിൽ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റിൽ കൈമാറാം. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഇത്തരത്തിൽ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. മധ്യവേനലവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക് തുടരുന്നു. ഒന്നര മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേരാണ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. അവധിക്കാലം അവസാനിക്കാറായതോടെ മൂന്നാറും വാഗമണ്ണും ഉൾപ്പെടെ ഇടുക്കിയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. DTPC യുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3.5 ലക്ഷത്തോളം പേരും മെയ് പകുതിയോടെ 2,70,000ത്തിലധികം സഞ്ചാരികളും ജില്ലയിലെത്തി. മൂന്നാറിനും വാഗമണ്ണിനും തേക്കടിക്കും പുറമെ അരുവിക്കുഴി, മാട്ടുപ്പെട്ടി, രാമക്കൽമേട്, പാഞ്ചാലിമേട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് തുടരുകയാണ്. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വനംവകുപ്പിന് കീഴിലുള്ള മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഈ ജൈവ കാർഷിക പദ്ധതി നടപ്പാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാലാണ് അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകിയത്. കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാനും വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഭൌതിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്ട്രേഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജുശ്രീ സായറാം മറുപടി നൽകുന്നു. വൈകുന്നേരം 4 മണിക്ക് മായാമുദ്രകളിൽ ജൂൾസ് വെർണെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് കേൾക്കാം. നാളെ വൈകുന്നേരം 6:50 വയലും വീടിലും സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ രാത്രി 9:30 നാടകം കേൾക്കാം. ഇത്തിൽ കണ്ണി രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം TN ഗോപിനാഥൻ നായർ, ശബ്ദം നൽകിയവർ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, TN ഗോപിനാഥൻ നായർ, ഷീല, TR ഓമന, ഹരിപ്പാട്, മീനാകുമാരി.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർക്ക് ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്കു നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. നാളെ

0: ശാസ്ത്രലോകത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഡോക്ടർ വി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമുക്ക് 1034 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ പ്രാദേശിക തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ

യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയറിലെ.
1: ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ റോമനഗരെ ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രിണ ജോർജിയ മെലോനി ഇത്യനയാ സഹ വാർത്താലാപം കൃതവാൻ. ഉഭൌ ദേശൌ ദ്വൈപാക്ഷിക സംബന്ധം വിശേഷതഃ സാമരിക സഹഭാഗിത്വേന ഉന്നതിം കർത്തും നിർണയം അകുർവതാം. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ ഉക്തം യത് ഉഭൌ ദേശൌ ഭയോത്പാദനം മാനവതായൈ ഗഭീര പ്രതിരോധരൂപേണ പശ്യതഃ. ഡിആർഡിഒ ഇതി സംഘടനേന ഡ്രോണ പ്രക്ഷേപിതസ്യ മാനവരഹിത സ്പഷ്ടതാ നിർദ്ദേശിത പ്രക്ഷേപാസ്ത്രസ്യ പരീക്ഷണം സമ്പൂരിതം. രക്ഷാമന്ത്രിണാ ഏതദ് വ്യൂഹാത്മകം സോപാനത്വേന വർണിതം. സർവോച്ചന്യായാലയേന കേന്ദ്രസ്യ ജാതിഗണനായാഃ നിർണയസ്യ വിരോധേ യാചിക അസ്വീകൃതം. അപി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം ഈഡൻ ഗാർഡൻസ് ഇത്യത്ര മുംബൈ ഇന്ത്യൻസ് ദലം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ റോമനഗരെ ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രിണാ ജോർജിയ മെലോനി ഇത്യനയാ സഹ പ്രതിനിധിസ്തരീയ വാർത്താ കൃതാ. യസ്യോദ്ദേശ്യം പ്രമുഖക്ഷേത്രേഷു ഭാരത ഇറ്റലി ദേശയോഃ ദ്വൈപാക്ഷിക സംബന്ധാൻ ഇതോപ്യധികം സുദൃഢം കർത്തുമാസീത്. വ്യാപാരസ്യ നിവേശസ്യ തന്ത്രജ്ഞാനസ്യ രക്ഷായാഃ സ്വക്ഷോർജായാഃ സാമരിക സഹഭാഗിത്വസ്യ ച ക്ഷേത്രേഷു സഹകാരസ്യ സംവർദ്ധനം ഏവ അസ്യ സമ്മേളനസ്യ കേന്ദ്രബിന്ദുഃ ആസീത്.
2: പിച്ചിലെ ലഗ്ഭഗ് സാഡേ തീൻ വർഷോ മേ മുജെ കൈ ബാർ പ്രൈം മിനിസ്റ്റർ മെലോനി സെ മിൽനെ കാ അവസരം മിലാ ഹൈ. യ ഭാരത് ഓർ ഇറ്റലി കെ ബീച്ച് കരീബീ സഹയോഗ് ഓർ സാമഞ്ജസ്യ കോ ദർശാതാ ഹൈ. ഉൻകെ നേതൃത്വ മേ ഹമാരെ സംബന്ധോ കോ നയി ഗതി നയി ദിശ ഓർ നയ ആത്മവിശ്വാസ് മിലാ ഹൈ. മുജെ ഖുശി ഹൈ കി ഹം അപ്നേ സംബന്ധോ കോ അപ്ഗ്രേഡ് കർത്തേ ഹുയേ സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കി ഘോഷണ കർ രഹേ ഹൈ.
1: ഉഭൌ നേതാരോ പരസ്പര ഹിതസ്യ ക്ഷേത്രീയസ്യ വൈശ്വികസ്യ ച വികാസേഷു അപി ചർച്ചിതവന്തൌ. ഭാരത ഇറ്റലി ദേശയോഃ മധ്യേ ചർച്ചാം പ്രതിബിംബിതം യത് വർദ്ധമാനം സാമരിക സഹഭാഗിത്വം ആർത്ഥിക സഹയോഗസ്യ വിസ്താരായ ജനാനാം സംബന്ധേഷു ച മഹത്വം പ്രദത്തം. പ്രതിനിധിസ്തരീയ വാർത്തയാഃ അനന്തരം ഉഭൌ ദേശ ഉഭൌ നേതാരൌ സംയുക്തം വക്തവ്യം പ്രദത്തവന്തൌ. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ ഘോഷിതം യത് ഭാരത് ഇറ്റലി ദേശയോഃ ദ്വൈപാക്ഷിക സംബന്ധം വിശേഷ സാമരിക സഹഭാഗിത്വേന വർദ്ധയിത്തും നിർണയഃ കൃതഃ. ശ്രീമോദി അവദത് യത് ഉഭൌ പക്ഷൌ സഹകാരം വർദ്ധയിത്തും വിസ്തൃതം ചർച്ചാം കൃതവന്തൌ. ഭാരത് ഇറ്റലി നവാന്വേഷണ കേന്ദ്രസ്യ സ്ഥാപനാർത്ഥം ച കാര്യം കുർവന്തൌ സ്തഃ. സഹ അവദത് യത് ഭാരത് ഇറ്റലി രക്ഷാ ഔദ്യോഗിക മാർഗചിത്രം സൈന്യോപകരണാനാം സഹ വികാസസ്യ സഹ ഉത്പാദനസ്യ ച മാർഗം പ്രശസ്തം. പ്രധാനമന്ത്രി അവദത് യത് ഉഭൌ ദേശൌ നൌവഹന ക്ഷേത്രേഷു പത്തനാനാം ആധുനികീകരണേ രസദ ക്ഷേത്രേ നീല അർത്ഥവ്യവസ്ഥായാം ച മിലിത്വാ കാര്യം കരിഷ്യന്തി.

0: कर्तुं तस्य प्रयासः अस्ति। भारत ऋतुविभागेन अस्मिन् सप्ताहे उत्तर पश्चिम भारते तथा मध्य भारते तीव्रतर उष्ण तरंगस्य स्थितेः संभावना प्रकटिता अस्ति। आईएमडी इत्यस्यानुसारं आगामिषु चतुर्षु दिनेषु दिल्ली, पंजाब, हरियाणा, चंडीगढ़, ओडिशा, छत्तीसगढ़, राजस्थान, तेलंगाना, उत्तराखंड इत्येतेषु प्रदेशेषु उष्ण तरंगस्य स्थितिः भवितुमर्हति। अत्रांतरे असम, मेघालय, केरलम, माहे, उपहिमालयीय पश्चिम बंगाल, सिक्किम, तमिलनाडु, पुदुच्चेरी, करैकल, अंडमान निकोबार द्वीप समूहेषु च श्वः यावत् प्रचंड वृष्टेः अपेक्षा अस्ति। अन्ते क्रीडा वार्तायां, आईपीएल क्रिकेट क्रीडायां कोलकाता नाइट राइडर्स दलं कोलकाता नगरस्य ईडन गार्डन्स इत्यत्र मुंबई इंडियंस दलं सम्मुखी करिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। राजस्थान रॉयल्स दलेन गतरात्रौ जयपुरे लखनऊ सुपर जायंट्स इत्यमुं दलं सप्तस्तोभैः पराजितम् इति वार्ताः।
1: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3 നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
1: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പ്

0: വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 16th കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29th നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
1: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമാപ്പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്ത

0: ാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 പോയിന്റ് ഉയർന്ന് 75,318ലും നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 23,659ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കളിപ്പാട്ട വ്യവസായത്തിന്റെ ആഗോള കേന്ദ്രമാകാൻ ഇന്ത്യ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം തുളസീദാസ് പരമേശ്വരൻ. സംസ്കാരവും മൂല്യങ്ങളും ധാർമ്മിക ബോധവും കുട്ടികളിലേക്ക് സജീവമായി പകർന്നു നൽകുന്നതിൽ കളിപ്പാട്ടങ്ങൾ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണ്. കളിപ്പാട്ടങ്ങൾ വിനോദത്തിനായി മാത്രമല്ല വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത കളിപ്പാട്ടങ്ങൾ പ്രകൃതി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതിനാൽ കുട്ടികളിൽ സാംസ്കാരിക ബോധവും പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവും വളർത്തുന്നു. ഇന്ത്യയെ ആഗോളതലത്തിലെ പ്രധാന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കാനും ഗുണനിലവാരമുള്ള തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് സർക്കാർ സമഗ്രമായ ദേശീയ കർമ്മ പദ്ധതി നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ടോയ്സ് ആരംഭിച്ചത്. ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന നിലയിൽ നിന്ന് ആഗോള ഉൽപാദന കേന്ദ്രമായി വളർന്ന് ഇന്ത്യയുടെ കളിപ്പാട്ട വ്യവസായം ഇപ്പോൾ ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ആഭ്യന്തര കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ചയും പുരോഗതിയും ഉറപ്പാക്കുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. തദ്ദേശീയ കളിപ്പാട്ട ക്ലസ്റ്ററുകളുടെ വികസനവും പ്രാദേശിക ഉൽപാദനത്തിന്റെ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കളിപ്പാട്ട നിർമ്മാതാക്കൾക്ക് ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ പഠന പ്രക്രിയയിൽ കളിപ്പാട്ടങ്ങളെ ഫലപ്രദമായ പഠനോപാധിയായി ഉപയോഗിക്കുന്നതിനും ഹാക്കത്തണുകൾ പോലുള്ള സൃഷ്ടിപരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ദേശീയ കർമ്മ പദ്ധതിയിൽ ഉയർന്ന പരിഗണനയാണ് ഉള്ളത്. കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയും സുരക്ഷിതമല്ലാത്ത ഇറക്കുമതി കളിപ്പാട്ടങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കളിപ്പാട്ടങ്ങൾ പഠനോപകരണങ്ങളായി ഉപയോഗിക്കുവാനും തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും ആസൂത്രിത മാർഗരേഖകൾ ഉണ്ട്. ഇന്ത്യയെ ലോകത്തിലെ ഒരു ആഗോള കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പ്രഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നതിനാണ് കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചത്. ആഭ്യന്തര ആവശ്യങ്ങൾക്കായുള്ള കളിപ്പാട്ട നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുവാനും അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള പ്രമുഖ കയറ്റുമതിക്കാരായി മാറാനും ഇത് സഹായകമായി. 2025-26 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സമഗ്രമായ പദ്ധതി പ്രഖ്യാപിച്ചു. ഉയർന്ന നിലവാരമുള്ളതും പരിസ്ഥിതി സൌഹൃദവും നവീനവും സുസ്ഥിരവുമായ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണത്തിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ കളിപ്പാട്ട കർമ്മ പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ഈ സംരംഭം ക്ലസ്റ്റർ വികസനം, നൈപുണ്യ വികസനം, മികച്ച നിർമ്മാണ പരിസ്ഥിതി പശ്ചാത്തലം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകുന്നു. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തിന് വലിയ കുതിച്ചുചാട്ടം നൽകാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം, വൈദഗ്ധ്യമുള്ള തൊഴിൽ, എംഎസ്എംഇ വളർച്ച എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന വിശാലമായ ദേശീയ നിർമ്മാണ ദൌത്യത്തിന്റെ ഭാഗമാണ് ഇത്. ഇന്ത്യയിലുടനീളം ഇപ്പോൾ 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകൾ ഉണ്ട്. വോക്കൽ ഫോർ ലോക്കൽ ആശയം മുൻനിർത്തി പരമ്പരാഗത ഇന്ത്യൻ കളിപ്പാട്ടങ്ങളുടെ പുനരുജ്ജീവനത്തിനും ഈ പദ്ധതി സഹായകമാണ്.

വിദ്യാഭ്യാസം, സംസ്കാരം, സാങ്കേതിക വിദ്യ എന്നിവയുടെ സമന്വയത്തിലൂടെ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഈ പദ്ധതി വഴിയൊരുക്കുന്നു. കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകളും ബൌദ്ധിക വളർച്ചയും വർദ്ധിപ്പിക്കുന്ന ഗുണമേന്മയുള്ള കളിപ്പാട്ടങ്ങൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ആശയം രൂപം കൊണ്ടത്. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. കുട്ടികൾ തങ്ങളെയും ചുറ്റുപാടിലുള്ള ലോകത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന ഉപകരണങ്ങളാണ് കളിപ്പാട്ടങ്ങൾ. ഈ സ്വാഭാവിക പഠന പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനായി യുണിസെഫ് വിവിധ സർവൈവൽ ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഥ പറച്ചിൽ, സംഖ്യാവിദ്യ, വിനോദപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കുട്ടികളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ, ഗെയിമുകൾ, പഠന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ബാല്യകാല വികസന കിറ്റ്. അതിനനുസൃതമായി പഠനത്തിനും വിദ്യാഭ്യാസത്തിനും സഹായകമായ ഒരു പ്രധാന ഉപാധിയായി കളിപ്പാട്ടങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ പഠനം എളുപ്പവും ആകർഷകവുമാക്കുന്നതിനായി ആധുനിക ഇലക്ട്രോണിക്സ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കളിപ്പാട്ടങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചുവരുന്നു. കൂടാതെ പ്രാദേശിക സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന കളിപ്പാട്ടങ്ങൾ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവും ബോധവും ഉയർത്താൻ സഹായിക്കുന്നു. ആത്മനിർഭർ ഭാരതത്തിന്റെ വിശാലമായ ദർശനത്തിന് കീഴിലുള്ള ഒരു പ്രധാന മേഖലയാണ് കളിപ്പാട്ടങ്ങൾ. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും കയറ്റുമതി വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് പിന്തുണ നൽകുന്നു. രാജ്യത്തിനുവേണ്ടി കളിപ്പാട്ടങ്ങളും ഗെയിമുകളും നിർമ്മിക്കാൻ ഈ പദ്ധതി പ്രകാരം സർക്കാർ സ്റ്റാർട്ടപ്പുകളെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇറക്കുമതി കുറയ്ക്കുകയും ഇന്ത്യയുടെ ആഗോള കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിനും വോക്കൽ ഫോർ ലോക്കൽ സംരംഭങ്ങൾക്കും ഇത് അത്യന്താപേക്ഷിതവുമാണ്. തദ്ദേശീയ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ചയും പ്രോത്സാഹനവും ഉറപ്പാക്കുന്നതിനായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കളിപ്പാട്ട മേഖല ഉൾപ്പെടെയുള്ള MSME സ്ഥാപനങ്ങളുടെ രൂപകൽപ്പന, നവീകരണം, ഉൽപ്പാദനം എന്നിവ മെച്ചപ്പെടുത്താൻ ചെറുകിട വ്യവസായ മന്ത്രാലയം സാങ്കേതിക കേന്ദ്രങ്ങൾ വഴി പിന്തുണ നൽകുന്നു. ഉപകരണങ്ങൾ, അച്ചുകൾ, ഡൈകൾ, ഫിക്ചറുകൾ, പ്രോട്ടോടൈപ്പുകൾ എന്നിവ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുന്നതിലൂടെ ഈ കേന്ദ്രങ്ങൾ ചെറുകിട വ്യവസായങ്ങൾക്ക് സാങ്കേതിക സഹായം ഉറപ്പാക്കുന്നു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ 3,500 കോടി രൂപയുടെ ഉൽപ്പാദന അധിഷ്ഠിത ഇൻസെന്റീവ് പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതി തദ്ദേശീയ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകാനും കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് പിന്തുണ നൽകി ഗുണമേന്മയുള്ള കളിപ്പാട്ടങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഫലപ്രദമാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക, ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുക എന്നിവയിലും PLI പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നു. ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നേടാൻ സാധിക്കുന്നു. പരിസ്ഥിതി സൌഹൃദവും കുട്ടികൾക്ക് സുരക്ഷിതവുമായ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണത്തിനും ഉയർന്ന പരിഗണനയാണ്. നൂതന സാങ്കേതിക വിദ്യകളുടെ സംയോജനത്തിനും PLI പദ്ധതി വലിയ പിന്തുണ നൽകുന്നു. രാജ്യത്ത് തന്നെ ഉയർന്ന നിലവാരമുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചാൽ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തുപകരും. 2014-15 സാമ്പത്തിക വർഷത്തോട് താരതമ്യം ചെയ്യുമ്പോൾ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായം ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി 52% കുറയുകയും കയറ്റുമതി 239% വർദ്ധിക്കുകയും ചെയ്തു. കളിപ്പാട്ടങ്ങളിലെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 2020 ഫെബ്രുവരിയിൽ 20% നിന്ന് 60%, തുടർന്ന് 2023 മാർച്ചിൽ അത് 70% വർദ്ധിപ്പിച്ചു. 2020 ഫെബ്രുവരി 25 സർക്കാർ കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് പുറത്തിറക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 ജനുവരി 1 മുതൽ കളിപ്പാട്ടങ്ങൾ നിർബന്ധിത ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സർട്ടിഫിക്കേഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. ആഭ്യന്തരവും വിദേശവുമായ എല്ലാ കളിപ്പാട്ട നിർമ്മാതാക്കൾക്കും ഇത് ബാധകമാണ്. 2024 ജനുവരിയിലെ കണക്കനുസരിച്ച് ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് 1454 ലൈസൻസുകളും വിദേശ നിർമ്മാതാക്കൾക്ക് 36 ലൈസൻസുകളും BIS അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ UAE സമഗ്ര പങ്കാളിത്ത കരാർ ഉൾപ്പെടെയുള്ള സമീപകാല സ്വതന്ത്ര വ്യാപാര കരാറുകൾ പ്രകാരം പങ്കാളി രാജ്യങ്ങൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് ഡ്യൂട്ടിരഹിത വിപണി ലഭ്യമാക്കിയിട്ടുണ്ട്. 2014 മുതൽ 2020 വരെയുള്ള 6 വർഷത്തിനിടെ ഈ ശ്രമങ്ങൾ നിർമ്മാണ യൂണിറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കാൻ സഹായിച്ചു. ഇന്ത്യൻ ടോയ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 4 മുതൽ 7 വരെ ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന 17th ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയിൽ 400+ ഇന്ത്യൻ ബ്രാൻഡുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഗെയിമുകൾ, വിദ്യാഭ്യാസ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ B2B വ്യാപാര മേളയാണ് ഇത്. കളിപ്പാട്ട നിർമ്മാണം

മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആശയം ശക്തിപ്പെടുത്തി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നവീന കളിപ്പാട്ടങ്ങൾ വികസിപ്പിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. വാർത്താവിതരണ പ്രക്ഷേപണം ഉൾപ്പെടെ 14 കേന്ദ്ര മന്ത്രാലയങ്ങളുമായി സഹകരിച്ചാണ് ദേശീയ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നത്. ലോക നിലവാരം പാലിക്കുകയും ഡിജിറ്റൽ വിപണന മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക വഴി ഇന്ത്യൻ കളിപ്പാട്ട വിപണിക്ക് ആഗോളരംഗത്ത് ശക്തമായ സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ 153-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഈ രംഗത്ത് രാജ്യം ആവിഷ്കരിച്ച നയത്തിന്റെയും കർമ്മപദ്ധതികളുടെയും വിജയമാണ് ഈ നേട്ടം. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്ക് സർക്കാർ നൽകുന്ന പിന്തുണ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായകരമാകും. പ്രകൃതി സൌഹൃദപരവും സുരക്ഷിതവുമായ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഏറെ ഉപകാരപ്പെടുന്നവയാണ്. അതിനാൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവയെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയും ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കളിപ്പാട്ട വ്യവസായത്തിന്റെ ആഗോള കേന്ദ്രമാകാൻ ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ.

0: ആകാശവാണി സമയം 6:50.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ തെറ്റുകളും കുറവുകളും നമ്മൾ സ്വയം മനസ്സിലാക്കണം. സ്വയം തിരുത്തുന്നതാണ് എപ്പോഴും മറ്റൊരാൾ തിരുത്തുന്നതിനേക്കാൾ ഉത്തമം. ഈ സത്യചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ലോക തേനീച്ച ദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാന പരിപാടികൾ ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിലാദ്യം ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്റ്റിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു. തുടർന്ന് തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലുള്ള തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രത്തിന്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലുമായുള്ള ഒരഭിമുഖ സംഭാഷണവും കേൾക്കാം. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. എന്താണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്റ്റിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു.
1: ആധുനിക തേനീച്ച വളർത്തലിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയ ആന്റൺ ജാൻസ എന്ന തേനീച്ച കർഷകൻ 1734 മെയ് 20 യൂറോപ്പിലെ സ്ലോവേനിയയിൽ ജനിച്ചത്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിച്ചു വരുന്നത്. ആഗോള ഭക്ഷ്യസുരക്ഷയിലും ആവാസ വ്യവസ്ഥയുടെ ഭദ്രമായ നിലനിൽപ്പിനും പരാഗണകാരികളായ തേനീച്ചകൾ വഹിക്കുന്ന നിർണായകമായ പങ്കിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി പ്രഖ്യാപിക്കാൻ സ്ലോവേനിയൻ ഗവൺമെന്റ് ഐക്യരാഷ്ട്രസഭയോട് നിർദ്ദേശിച്ചത്. ബി ടുഗദർ ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്, എ പാർട്ണർഷിപ്പ് ദാറ്റ് സസ്റ്റെയിൻസ് അസ് ഓൾ എന്നതാണ് ഈ വർഷത്തെ ലോക തേനീച്ച ദിനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രമേയം. അതായത് മനുഷ്യനും തേനീച്ചയുമായിട്ടുള്ള പങ്കാളിത്തം പരിസ്ഥിതിയെ എത്രത്തോളം സുസ്ഥിരമാക്കുന്നു എന്നതാണ് ഈ പ്രമേയം വ്യക്തമാക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുൾപ്പെടെ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏകദേശം 1/3 ഭാഗവും തേനീച്ചകളാണ് പരാഗണം നടത്തി വരുന്നത്. ആയതിനാൽ കീടനാശിനി പ്രയോഗം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഭീഷണികളിൽ നിന്നും തേനീച്ചകളെ സംരക്ഷിക്കുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇപ്രകാരം പ്രകൃതിയിൽ ജൈവ വൈവിധ്യം നിലനിർത്തുവാനും സുസ്ഥിരമായ കാർഷിക ഉൽപാദന

0: സാധനം ഉറപ്പാക്കുവാനും നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ സസ്യ സംരക്ഷണത്തിന് പ്രയോഗിക്കുന്ന മിക്ക കീടനാശിനികളും തേനീച്ചകൾക്ക് ദോഷകരമായിട്ടുള്ളവയാണ്. ഓർഗാനോഫോസ്ഫേറ്റ്സ്, കാർബമേറ്റ്സ്, പൈറത്രോയിഡ്സ് എന്നിവയാണ് ഏറ്റവും അപകടകാരികളായ ഈ കീടനാശിനികൾ. ഇവയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പൂമ്പടി വഴിയുള്ള അവശിഷ്ട വിഷാംശം, തേനീച്ചകളുടെ തൽക്ഷണമായ മരണത്തിന് വഴിയൊരുക്കുന്നു. എന്നാൽ പുത്തൻ തലമുറയിൽപ്പെട്ട നിയോനിക്കോട്ടിനോയിഡ്സ് പോലുള്ള കീടനാശിനികൾ തേനീച്ചകളുടെ നാവിഗേഷൻ പവർ തകരാറിലാക്കുന്നതായി കണ്ടുവരുന്നു. തന്മൂലം തേനീച്ചകൾ മധുവും പൂമ്പൊടിയും ശേഖരിച്ചതിനു ശേഷം തിരിച്ച് കൂട്ടിലെത്താനാകാതെ കോളനി ദുർബലപ്പെടുകയും അവയുടെ വംശനാശ ഭീഷണി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് തടയുവാനായി തേനീച്ചകൾക്ക് സുരക്ഷിതമായിട്ടുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവ സസ്യ സംരക്ഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളകൾ പൂക്കുന്ന സമയത്തും തേനീച്ചകൾ സജീവമായിരിക്കുമ്പോഴും കഴിയുന്നത്ര കീടനാശിനി പ്രയോഗം കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, തേനീച്ചകൾ ഭക്ഷണത്തിനു വേണ്ടി സസ്യങ്ങളിൽ സന്ദർശിക്കുന്ന സമയത്ത് കഴിയുന്നതും കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക. കീടനാശിനി പ്രയോഗത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രതിഭാസം തേനീച്ചകളുടെ എണ്ണത്തെയും തേൻ ഉൽപാദനത്തെയും സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം ചൂട് കൂടുന്നതിന്റെ ഫലമായി പൂക്കൾ പതിവിലും നേരത്തെ വിരിയുകയും ഇത് കാരണം തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതാവുകയും ചെയ്യുന്നു. ഇത് തേനീച്ചയും സസ്യവുമായിട്ടുള്ള സമന്വയത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഭക്ഷണ ദൗർബല്യം കോളനികൾ ക്ഷയിക്കാൻ കാരണമാകുന്നു. മഴയുടെ ലഭ്യതക്കുറവും തന്മൂലം ഉണ്ടാകുന്ന കടുത്ത വരൾച്ചയും സസ്യങ്ങളുടെ മധു ഉൽപാദനത്തെയും അതിന്റെ ഗുണനിലവാരത്തെയും ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. ഇതിനു പുറമെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളായ ഉഷ്ണതരംഗങ്ങൾ, മഴയുടെ അഭാവം എന്നിവ തേനീച്ചയുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ഇത് തേനീച്ചകളിൽ വറവ പോലുള്ള മണ്ടരുകളുടെയും നൊസീമ പോലുള്ള രോഗങ്ങൾക്കും അടിമപ്പെടുത്തുന്നു. വൈവിധ്യമാർന്ന പൂമ്പൊടി, മധു എന്നിവ നൽകുന്ന സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴിയും ചെറിയ കല്ലുകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ ജലസ്രോതസ്സുകൾ നൽകുന്നത് വഴിയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളുടെ കാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ മനുഷ്യരാശിയുടെ സുസ്ഥിരമായ ഭാവി ഉറപ്പിക്കുവാൻ നമ്മൾക്ക് തേനീച്ചകളെയും മറ്റു പരാഗണകാരികളെയും സംരക്ഷിക്കാം എന്ന് ഒരിക്കൽ കൂടി ഈ ലോക തേനീച്ച ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
1: ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്ടിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഡോക്ടർ അമൃത വി എസിന്റെ ഫോൺ നമ്പർ 9447428656. നമ്പർ ഒരിക്കൽ കൂടി 9447428656. അടുത്തതായി ബി സുനിലുമായുള്ള അഭിമുഖമാണ്. അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലുള്ള തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രത്തിന്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: സുനിൽ സാർ, തേനീച്ച കൃഷി തന്നെ നമ്മളിപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്, ഇതൊരു കൃഷി മാത്രമല്ല, നമ്മുടെ വിളവിനെ കൂട്ടുവാനും നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനും ഒക്കെ ഇതിനൊരു റോളുണ്ടെന്ന്. താങ്കളുടെ അഭിപ്രായം എന്തുവാണ്?
2: പ്രകൃതിയിലെ പ്രത്യുൽപാദന പ്രക്രിയയിൽ വൈവിധ്യത്തിന്റെ നിറച്ചാർത്ത് നൽകിയ ജീവജാലങ്ങളാണ് തേനീച്ചകൾ. നമ്മുടെ പരാഗണത്തെ സഹായിക്കുന്ന ജീവജാലം എന്ന് നമ്മൾ പൊതുവെ ഈ ഷഡ്പദങ്ങളെ പറയാറുണ്ട്. എങ്കിൽ ഈ ഷഡ്പദങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി തേനീച്ചകൾ നിലനിൽക്കുന്നതിന്റെ ഒരു കാര്യം, പരാഗണ പ്രക്രിയയിൽ അതിന്റെ ശരീരം ധാരാളം രോമാവൃതമായ ശരീരമാണ്. ശാരീരിക ഘടന ഈ പരാഗണത്തെ പരിപോഷിക്കുന്നതിന് ഉതകുന്നതാണ്. ധാരാളം രോമാവൃതമായ ശരീരമായതുകൊണ്ട് ഈ തേനീച്ചകൾക്ക് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് സഞ്ചരിക്കുമ്പോൾ, തേനും പൂമ്പൊടിയും എടുക്കുമ്പോൾ തന്നെ ശരീരത്ത് മുഴുവൻ ഈ പരാഗരേണുക്കൾ പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മറ്റു പുഷ്പങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച് അനായാസം പരാഗണം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് തേനീച്ചകളുടെ ഏറ്റവും വ്യത്യസ്തമായി നിലനിർത്തുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റു ഷഡ്പദങ്ങൾ ഒരു പൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനാവശ്യമായ ആഹാരപദാർത്ഥം മാത്രമേ ശേഖരിക്കുള്ളൂ. തേനീച്ചകൾ അങ്ങനെയല്ല, തന്റെ കൂട്ടിലിരിക്കുന്ന മറ്റംഗങ്ങൾക്കും അതിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ആവശ്യമായ ആഹാരപദാർത്ഥം കൂടി ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണം, കൂടുതൽ സമയം കൂടുതൽ പുഷ്പങ്ങളിൽ സന്ദർശിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സന്ദർശിക്കുമ്പോഴും ഇനി പരാഗണത്തെ കൂടുതൽ സഹായിക്കുന്നത് മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച്. മൂന്നാമത്തൊരു പ്രത്യേകത, നമ്മൾ സാധാരണ വളർത്തുന്ന തേനീച്ചകൾ അത് ഏകമാന സ്വഭാവമുള്ള പൂക്കളിൽ നിന്നാണ് തേനെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു പടവല തോട്ടത്തിലേക്ക് ഒരു തേനീച്ച പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ പുഷ്പിച്ച് നിൽക്കുന്ന പടവലമാണെങ്കിൽ അതിൽ നിന്ന് മാത്രമേ തേനെടുക്കുള്ളൂ. കാരണം ഇവർക്ക് ഈ തേനീച്ച കൂട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ സ്വഭാവമുള്ള തേനായിരിക്കണം, അല്ലെങ്കിൽ ഒരേ ജലാംശമുള്ള തേനായിരിക്കണം. സാധാരണ നമ്മൾ വളർത്തുന്ന തേനീച്ചകൾ കൂടുതലും ഏകമാന സ്വഭാവമുള്ള

0: വിളകളിൽ നിന്നാണ് തേനെടുക്കുന്നത്. അതും ഒരു കാരണമാണ് ഈ പരാഗണത്തെ സഹായിക്കുന്നത്. ഇപ്പം പടവലത്തിൽ നിന്ന് നേരെ കുമ്പളത്തിലേക്ക് പോയി, അല്ലെങ്കിൽ മത്തനിലേക്ക് പോയി കഴിയുമ്പോൾ പരാഗണം സഹായിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഏത് ക്രോപ്പാണോ ഏറ്റവും കൂടുതൽ പൂവിട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് തേനെടുക്കാനായിട്ട് തേനീച്ചകൾ ശ്രമിക്കുന്നത്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ തേനീച്ചകളാണ് മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച് ഈ പരാഗണത്തെ പരിപോഷിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അഭംഗുരമായൊരു പങ്ക് വഹിക്കുന്ന ജീവജാലമായി നിലനിൽക്കുന്നത്.
1: ഇപ്പൊ തേനീച്ചകളുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പ്രത്യേക ശൈലിയിൽ തന്നെയാണ് ഇവര് ഈ പോളിനേഷൻ ചെയ്യുന്നത്. അത് നമ്മുടെ മാനവരാശിക്ക് തന്നെ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് തന്നെയാണ്. ഇതൊഴിച്ച് മറ്റ് പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: മറ്റൊരു അതൊരു ജീവശാസ്ത്രം തന്നെ, ജീവിത വൈശ്ലേഷ്യം തന്നെ വളരെ രസകരമായൊരു രീതിയുള്ളൊരു ജീവജാലമാണ്. ഏറ്റവും രസകരമായി പറയാനുള്ളത് ഈ ഭാവി ജീവിതം ഭാസുരീകരിക്കുന്ന ഒരു ജീവജാലമാണ്. ഇന്നുകളിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് തന്റെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ആഹാരപദാർത്ഥങ്ങൾ ഇന്നുകളിൽ ശേഖരിച്ച് സംസ്കരിച്ച് സൂക്ഷിക്കുന്ന ജീവജാലമാണ്. അതായത് മനുഷ്യന് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വർത്തമാനകാലത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് ഭാവിയെ ഭാസുരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് വർത്തമാനകാല ജീവിതം എന്നാണ് തേനീച്ചകൾ നമ്മെ പഠിപ്പിക്കുന്ന ഗുണപാഠം.
1: ഒരു മോറൽ സയൻസും അവിടെ ഉണ്ട്
0: തീർച്ചയായിട്ടും.
1: സുനിൽ സാർ, പൊതുവെ ഒരു തേനീച്ച കൃഷിയുടെ ഒരു തൽസ്ഥിതി എന്തുവാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്?
0: തേനീച്ച കൃഷി ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കേരളത്തിൽ തേനീച്ച കൃഷി വ്യാപകമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പഴയ കാലത്തൊക്കെ ചില പ്രത്യേക പ്രദേശങ്ങൾ, പ്രധാനമായിട്ടും തെക്കൻ തിരുവിതാംകൂറിലെ നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കുള്ള പ്രദേശങ്ങളിൽ മാത്രം ആയിരുന്ന തേനീച്ച വളർത്തൽ ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളും തേനീച്ച വളർത്തലേക്ക് വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുണ്ടാവും, ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികളുണ്ടാവും. ഇതുവഴി ഉള്ള പ്രചരണവും മറ്റു ബീ കീപ്പിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്, പ്രചരണം നടത്തുന്ന ഏജൻസികളുണ്ട്. ഇവരുടെ എല്ലാം ഒരു ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് തേനീച്ച വളർത്തൽ കേരളത്തിലെമ്പാടും വ്യാപിച്ച് വിപുലീകരിച്ചു പോകുന്ന ഒരു കൃഷിരീതിയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന തേനീച്ച വളർത്തൽ. ഇപ്പൊ നമ്മുടെ വൻകിട തേനീച്ച കർഷകർ, ഇപ്പൊ 500 മുതൽ 1000 തേനീച്ച കൂടൊക്കെ ഉള്ള ഒരു കർഷകരൊന്നും അവരുടെ സ്വന്തം പറമ്പിലല്ലേ സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയും കൂടുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വയ്ക്കാനും കഴിയില്ല. ഒരു 20-25 തേനീച്ച കോളനികൾ ഒരു പ്രത്യേക പ്രദേശത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 കിലോമീറ്റർ മുതൽ 1 കിലോമീറ്റർ മാറി അടുത്ത ഒരു 20 കോളനികൾ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മുടെ കേരളത്തിലെ വൻകിട തേനീച്ച കർഷകർ മുഴുവൻ മറ്റുള്ളവരുടെ പറമ്പിലാണ് തേനീച്ച കോളനി വെച്ച് തേനെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വസ്തുവകകളൊന്നും ഇല്ലാതെ തന്നെ ഒരു കൃഷി നടത്താൻ കഴിയുന്ന ഏക കൃഷി തേനീച്ച വളർത്തൽ.
1: തേനീച്ച പരിശീലന കേന്ദ്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാല് താങ്കളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ട്രെയിനിങ് എന്തായാലും കൊടുക്കുന്നുണ്ട്, ഇതൊഴിച്ച് ബ്രീഡേഴ്സിനെ ഒക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്?
0: നമുക്ക് പരിശീലനം കൊടുക്കുന്നത് കൂടാതെ തന്നെ ഈ പരിശീലനം സിദ്ധിച്ച ആൾക്കാർക്ക് തേനീച്ച കോളനികളും അനുബന്ധ ഉപകരണങ്ങളും 40% സബ്സിഡിയിൽ, അത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനാവശ്യമായ തേനീച്ച കോളനികൾ നൽകുന്നതിനാവശ്യമായ തേനീച്ച കൂടുകൾ നിർമ്മിക്കുന്നതും ഹോർട്ടിക്കുറപ്പ് തന്നെയാണ്. ചേർത്തലയുള്ള ഒരു ഉപകരണ നിർമ്മാണ യൂണിറ്റിൽ ഈ തേനീച്ച പെട്ടികളും ഉപകരണങ്ങളും തയ്യാറാക്കുന്നുണ്ട്. ഇത് നേരെ അംഗീകൃത ബ്രീഡിംഗ് യൂണിറ്റുകൾ കൊടുത്തിട്ട് അവരിൽ നിന്നാണ് തേനീച്ച കോളനികൾ ശേഖരിച്ചാണ് നമ്മൾ കേരളത്തിലെമ്പാടുമുള്ള കർഷകർക്ക് തേനീച്ച കോളനികൾ നൽകുന്നത്. ഇത് നമ്മുടെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട്, തേനീച്ച വളർത്തലിന്റെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 40% സബ്സിഡിയിലാണ് ചെയ്യുന്നത്.
1: അപ്പൊ ഈ ബ്രീഡേഴ്സിനെയൊക്കെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യും? അവര് പരിശീലനം കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി ക്വീൻ, അല്ലെങ്കിൽ ആ കോളനിയുടെ ക്വാളിറ്റി അത്രയും നല്ലതാണ്, ഇതൊക്കെ ഉറപ്പ് വരുത്തുക?
0: തീർച്ചയായിട്ടും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർഷകർ എന്ന് വെച്ചാൽ ചെറിയ 1-2 കോളനി ഉള്ള ആളായിരിക്കും, 500-1000 തേനീച്ച കോളനി ഉള്ള ആളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് തേനീച്ച കോളനി ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അത് ബ്രീഡ് ചെയ്ത് പുതിയ ക്യൂനെയൊക്കെ ആക്കി നമുക്ക് നൽകുന്നുണ്ട്. അതിന് തയ്യാറുള്ള, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള, അതിന് കഴിവുള്ള, അതിന് അർഹതപ്പെട്ട ആൾക്കാർക്കാണ് തേനീച്ച ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്.
1: പിന്നെ ഈ ബ്രീഡിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു വരുന്നത് ഇൻബ്രീഡിംഗ്, നമ്മൾ ഒരേ കോളനി ഒരേ സ്ഥലത്ത് വെച്ച് നമ്മളത് ബ്രീഡിംഗ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ റാണിയുടെ ക്വാളിറ്റി അത്ര കൂടാനുള്ള സാധ്യതകൾ കാണത്തില്ല. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്?
0: തീർച്ചയായിട്ടും. തേനീച്ച തന്നെ ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ നമ്മൾ ബ്രീഡിങ്ങിന് നമ്മൾ കുറച്ച് കോളനി വെച്ചു കഴിഞ്ഞാൽ, പുതിയ ഒരു കന്യകാറാണി ഉണ്ടായി കഴിഞ്ഞാൽ, ഈ കന്യകാറാണി ഇണ ചേരുന്ന സമയത്ത് ഒരിക്കലും അത് ഇൻബ്രീഡിംഗ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കും. അവർ തന്നെ ശ്രദ്ധിക്കുന്ന, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ക്യൂൻ ആയി അതൊരു പ്രത്യേകതരം ഒരു ഫെറമോൺ പ്രോപ്പർട്ടീസ് കൊണ്ട് പരിചാരകര തേനീച്ചകളുമായി അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ മേറ്റിംഗ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. കോളനിയിൽ നിന്ന് ഇറങ്ങിയ ക്യൂൻ എന്തു ചെയ്യും? ആ കോളനിയുടെ സമീപത്തോ അതിനകത്തു വെച്ചോ ഈ മണം പുറപ്പെടുക്കില്ല, അത് കുറേ ദൂരം പോകും. ഈ കോളനിയിൽ നിന്നും കുറച്ചധികം ദൂരം പോയതിന് ശേഷമാണ് ഈ മണം പുറപ്പെടുക്കുന്നത്. ഒരു കാരണവശാലും ഈ കോളനിയിലെ ഒരാണീച്ചയും ഈ കന്യകാ റാണിയുമായി

0: ഇണ ചേരാനായിട്ട് വരില്ല.
1: പ്രകൃതിയിൽ തന്നെ
0: ആ സിസ്റ്റം നിലനിർത്തുന്നുണ്ട്. തേനീച്ചകൾ കൃത്യമായിട്ട് അത് ഒരു കുറവും വരാതെ ആ ഇൻബ്രീഡിങ്ങിനെ സ്വയം ഒഴിവാക്കുന്നുണ്ട്.
1: സുനിൽ സാർ, ട്രെയിനിങ് പരിപാടിയെ കുറിച്ച് സംസാരിച്ചാൽ ഇത് നിരന്തരമായിട്ട് നിങ്ങളുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ?
0: നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ട്രെയിനിങ്ങാണ് നടക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ 3 ദിവസം നടക്കുന്ന ഓഫ് സ്റ്റേഷണൽ ട്രെയിനിങ് ആണ്. അതായത് പ്രദേശത്ത് പോയി പരിശീലനം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണുള്ളത്. രണ്ടാമതുള്ളത് നാഷണൽ ബീ ബോർഡിന്റെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്. മാവോലിക്കര തന്നെയുള്ള ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഒരു 7 ഡേയ്സ് ആണ് ആ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ട്രെയിനിങ് ഒരു 10 ട്രെയിനിങ്ങുകളും ഉണ്ടായിരുന്നു.
1: തേനീച്ച കൃഷിയിലെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേനിൽ നിന്ന് നിർമ്മിക്കുന്നതാണല്ലോ.
0: തേനിലെ ഏറ്റവും വലിയൊരു സവിശേഷമായ ഗുണമെന്ന് പറഞ്ഞാൽ തേൻ ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നമാണ്. സാറിനറിയാം, നമ്മുടെ സാധാരണ ഒരു ആഹാര പദാർത്ഥം നമ്മൾ മേടിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടുവരാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യം മെറ്റാബോളൈസ് സൾഫേറ്റ് സോഡിയം ബെൻസോറ്റ് പോലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. പക്ഷെ തേൻ ഒരു അസറ്റ്സ് ഒരു പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളൊരു പദാർത്ഥമായതുകൊണ്ട് പല പഴങ്ങളും പഴവർഗ്ഗങ്ങളും നമ്മൾ തേനിനകത്ത് സംസ്കരിക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ മറ്റൊരു പ്രത്യേകതയുണ്ട്, അതിശക്തമായ ഹൈഗ്രോസ്കോപ്പിക് നേച്ചറുള്ളതാണ്. ഈ തേനകത്ത് ഏതെങ്കിലും ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ജലാംശത്തെ തേൻ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നീ തെർമൽ പ്രോസസ്സിലോ ഡ്രൈയിങ് അല്ലെങ്കിൽ സോളാർ ഡ്രൈയിങ് ഒക്കെയാണ്. ഇതിലെല്ലാം കൂടെ പല ഗുണനിലവാരവും നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ. പക്ഷെ തേനകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ ജലാംശം വലിച്ചെടുക്കുന്നത് തെർമൽ പ്രോസസ്സിലൂടെ അല്ല, അതിലെ ജലാംശത്തെ ഹൈഗ്രോസ്കോപ്പിസിറ്റി കൊണ്ട് വലിച്ചെടുക്കുന്നതിൽ ഇതങ്ങ് ഉണങ്ങുകയും ചെയ്യും. സെയിം ടൈം ഈ ഏത് പഴമാണോ തേനകത്ത് ഇട്ടിരിക്കുന്നത് ആ പഴത്തിന്റെ മണമുള്ള ടേസ്റ്റുള്ള തേൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് രണ്ട് പ്രോഡക്റ്റ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്ന് ഈ ഇൻഫ്യൂസ് ചെയ്യപ്പെട്ട ഹണിയും കിട്ടും, ഒപ്പം തന്നെ ഈ ഹണി ഡ്രൈഡ് ഫ്രൂട്ടും കിട്ടും. ഇത് ഫ്രൂട്ട്സിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, ആയുർവേദ മരുന്നുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുളസി ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും, ജിഞ്ചർ ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും, ആടലോടകം പോലുള്ള സാധനം നമുക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സും ഹോർട്ടികൾച്ചർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനാവശ്യമുള്ള.
1: ഇതൊഴിച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയും ഇത് വെച്ചുണ്ടാക്കാറുണ്ട്.
0: പ്രധാനമായിട്ടും ബീ വാക്സ് ബേസ്ഡ് ആണ്. തേനീച്ചയുടെ മെഴുകിനെ വെളിച്ചെണ്ണയും ചേർത്ത് വളരെ രസകരമായ കുറേ ഉൽപ്പന്നങ്ങളുണ്ട്. ഒന്ന് ഈ തലവേദനയ്ക്കുള്ള ബാം ഉണ്ടാക്കാൻ കഴിയും, ശരീരവേദനയ്ക്കുള്ള പലതരത്തിലുള്ള ബാം ഉണ്ടാക്കാൻ കഴിയും, ബ്യൂട്ടി ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലുള്ള ക്രീമുകൾ ബാമുകൾ ലേപനങ്ങൾ നമ്മൾ തേനീച്ചയുടെ മെഴുകിൽ ചെയ്തെടുക്കാൻ പറ്റും. വെളിച്ചെണ്ണയും ചേർത്തുകൊണ്ടുള്ളതാണ്.
1: നല്ല സ്കോപ്പ് ഉണ്ട് ഇതിന്, സാധ്യതകൾ ഒത്തിരിയുണ്ട്.
0: സത്യത്തിലെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വീട്ടിൽ പോയി സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വലിയ മെഷീനറീസ് ഒന്നും വേണ്ടാതെ വളരെ ചെറിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് ഇത് നല്ലൊരു ശതമാനം.
1: സുനിൽ സാർ, നമ്മൾ ഈ തേനീച്ച കൃഷിയിൽ സാർ പറഞ്ഞ മാതിരി ബി വാക്സ് നമ്മൾ എടുക്കാറുണ്ട്, തേൻ നമുക്ക് കിട്ടാറുണ്ട്. ഇതൊഴിച്ച് മറ്റേ പ്രോഡക്ട്സ് ചില ഇതിന്റെ വെനമുണ്ട്, ബി വെനമുണ്ട്, റോയൽ ജെലി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള വല്ലതും സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ടെക്നിക്സ്?
0: പല രാജ്യങ്ങളിലും തേൻ കൂടാതെ ബി പോളൻ വളരെ പ്രധാനമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ബി വെനം, തേനീച്ചയുടെ വിഷം, ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ സാറ് പറഞ്ഞ റോയൽ ജെല്ലി, റോയൽ ജെല്ലി നമ്മുടെ സംസ്ഥാനത്തൊന്നും വലിയ അറിവില്ലാത്തൊരു ഒരു ഉൽപ്പന്നം കൂടെയാണ്. ഈ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ റാണി റാണി ആക്കുന്നത് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടാണ്. മറ്റു തേനീച്ചകളും തേനും പൂമ്പൊടിയും കൊടുത്ത് വളർത്തുമ്പം, അത് ആണീച്ചയ്ക്കും പെണ്ണീച്ചയ്ക്കും തേനും പൂമ്പൊടിയും കൊടുത്ത് വളർത്തുമ്പം, ഈ റാണി ആകേണ്ട ആൾക്ക് അതൊരു വിലക്കാരി തേനീച്ച, അതായത് പെണ്ണീച്ച തന്നെയാണ്. അതിലെ മുട്ട വിരിഞ്ഞു വന്ന പുഴുക്കൾക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു പദാർത്ഥം കൊടുത്താണ് ഇവരെ വളർത്തുന്നത്. ഈ റാണിയുടെ ആദ്യം തൊട്ട് ജീവിത അവസാനം വരെയും കഴിക്കുന്ന റോയൽ ജെല്ലിയാണ്. ഈ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ടാണ് റാണി ആകുന്നത്. തേനീച്ചക്കൂട്ടിലെ ഏത് പെണ്ണീച്ചയ്ക്കും പെണ്ണായി വിരിഞ്ഞു വരേണ്ട ആക്കും റാണിയാകാം. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തേനും പൂമ്പൊടി കൊടുക്കുന്നതിന് റോയൽ ജെല്ലി കൊടുക്കും. റോയൽ ജെല്ലി കൊടുത്താൽ അഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ദിവസമാണ് ഒരു പെണ്ണീച്ചയുടെ ആയുർദൈർഘ്യം, 2 മാസം. ഈ 2 മാസം ആയുർദൈർഘ്യമുള്ള ആള് തേനും പൂമ്പൊടി കഴിച്ചാൽ 2 മാസമാണ്. പക്ഷെ റോയൽ ജെല്ലിയാണ് കഴിക്കുന്നതെങ്കിൽ 2 മാസം എന്നുള്ള 2 മുതൽ 3 വർഷം വരെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, വേലക്കാരി ഈച്ചകൾ എന്ന് പറയുന്നത് തേനീച്ചകൾക്ക് മുട്ടയിടാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ റോയൽ ജെല്ലി കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യുൽപാദനം വികസിച്ചിട്ട് 1 ദിവസം 500 മുതൽ 800 മുട്ട നിക്ഷേപിക്കാനുള്ള അതിശക്തമായ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. ഈ റോയൽ ജെല്ലി ഒരു ആഹാര പദാർത്ഥമായിട്ട്, നമ്മുടെ സൗന്ദര്യവർദ്ധ വസ്തുവായിട്ട്, ഒപ്പം തന്നെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റോയൽ ജെല്ലി. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്നത് ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്ന വിഭാഗമാണ്. ഇന്ത്യൻ തേനീച്ചയിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അത്രത്തോളം, അതായത് ഇറ്റാലിയൻ ബീസ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന തേനീച്ചകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ വലിയ തോതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പോളൻ ട്രാപ്പൊക്കെ ഉണ്ട്.

0: ൻ്റെ ഉണ്ട്. പക്ഷെ ഈ ബി വൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും റോ ജെലി എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രോജക്ട് നമ്മൾ നാഷണൽ ബി ബോർഡിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റോയൽ ജെല്ലിയും ഒപ്പം തന്നെ ബി വെനവും ഇന്ത്യൻ ബീസിന്റെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി.
1: സുനിൽ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് ലോക തേനീച്ച ദിനമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഇത്ര നല്ല ഒരു ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കര തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ ശ്രീ ബി സുനിൽ. ഷിബു ജോർജാണ് ശ്രീ ബി സുനിലുമായി സംസാരിച്ചത്. ബി സുനിലിന്റെ ഫോൺ നമ്പർ 9633225260. നമ്പർ ഒരിക്കൽ കൂടി 9633225260.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കരിങ്കൂവളം അഥവാ നീലോൽപ്പലം. മുൻകാലങ്ങളിൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിലും കുളങ്ങളിലും തോട്ടുവക്കിലും സാധാരണയായി കണ്ടുവന്നിരുന്ന വെയിലേറ്റാൽ വാടിപ്പോകുന്ന ഒരു ചെടിയാണ് കരിങ്കൂവളം അഥവാ നീലോൽപ്പലം. കരൾ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഇതിന്റെ വേര് ഉപയോഗിക്കുന്നു. പല്ലുവേദനയ്ക്കും ഈ വേര് നല്ലൊരു ഔഷധമാണ്. ശരീരതാപത്തെ ശമിപ്പിക്കുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് കരിങ്കൂവളം. കരിങ്കൂവളം പ്രധാന ചേരുവയായി ഉണ്ടാക്കുന്ന നീലോൽപ്പലാദി എണ്ണ മാനസിക രോഗങ്ങൾക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാൻ ഏറെ ഉത്തമമാണ്. കരിങ്കൂവള കിഴങ്ങ്, മണ്ടൂരം, നെല്ലിക്കാത്തൊണ്ട്, ചെമ്പരത്തിപ്പൂവ് ഇവ സമം പൊടിച്ച് പശുവിൻ പാൽ യോജിപ്പിച്ച് മൺകുടത്തിൽ ഒഴിച്ച് അടച്ചു വെക്കുക. ഇത് മണ്ണിൽ പൊതിഞ്ഞ് 41 ദിവസം കുഴിച്ചിട്ടതിനു ശേഷം ഇതെടുത്ത് തലയിൽ തേച്ചാൽ നരച്ച മുടി കറുക്കുമെന്ന് നാട്ടുവൈദ്യത്തിൽ പറയുന്നു. ആമ്പലിന്റെ പൂവും കരിങ്കൂവളത്തിന്റെ പൂവും ഒന്നിച്ച് സർബത്താക്കി സേവിക്കുന്നത് വർഷകാലത്തുണ്ടാവുന്ന പനി, വൈറൽ പനി, ജലദോഷം, ചുമ എന്നീ രോഗങ്ങളെ ശമിപ്പിക്കും.
2: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷി യന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ? ഉത്തരം, വിവിധ മൺ ധാതു

ഉപരിതലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പൊട്ടാസ്യം സമാഹരിച്ച് ചെടികൾക്ക് നൽകാൻ കഴിവുള്ള ബാക്ടീരിയയാണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വ്യത്യസ്തമായ

0: നന്ദി. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50 നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിലുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദന കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളെ അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർദ്ധനവിലുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി May 22 വൈകുന്നേരം 5 മണിവരെയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആന്റ് അലൈഡ് സയൻസസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ 28/5/2026 തീയതിക്കകം deanforestry@kau.in എന്ന ഇമെയിൽ വിലാസം മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അഭിമുഖം 3/6/2026 വെള്ളാനിക്കരയിലുള്ള വനശാസ്ത്ര കോളേജിൽ നടക്കും. ഫോൺ നമ്പർ 04872438401. തിരുവനന്തപുരം കുണപ്പനക്കുന്ന് റീജിയണൽ പൌൾട്രി ഫാമിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളും കൊത്തുമുട്ടകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പിടക്കോഴിക്കുഞ്ഞിന് 1 വില 25 രൂപ, പൂവൻ കുഞ്ഞിന് 1 വില 5 രൂപ, കൊത്തുമുട്ട വില 1 25 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 04712730804 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ബന്ധപ്പെടുക. ഇനി പരിശീലന പരിപാടി കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയങ്ങളിലും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ കൊല്ലം 24,200 ക്വിന്റലിന്, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,400, പാല 26,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 4,000, എറണാകുളം 4,000, വടക്കൻ പറവൂർ 4,000. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്ങര 22,000, കായംകുളം 20,000, പുളിങ്കുന്ന് 24,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്ങര 20,000,

ചെങ്ങന്നൂർ 26,000, എറണാകുളം 26,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,500, തൊടുപുഴ 2,800, കട്ടപ്പന 2,400. കുരുമുളക് അൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പാല 68,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആറാട്ടുപുഴ 7,400. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000, പുനലൂർ 24,800, കോട്ടയം 21,000, പാല 21,000. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 3,200, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. യു എൽ പി ജി V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. യുക്തിബോധത്തോടൊപ്പം കാരുണ്യവും ചേർത്ത് പിടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2024 ബാച്ച് IAS ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट और को प्रोडक्शन का मार्ग प्रशस्त हुआ है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे.
1: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രസിഡന്റ് സെർജോ മാറ്റരെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രാപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന

0: വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചിക വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപ്പാദനം 9.4%, സ്റ്റീൽ ഉൽപ്പാദനം 6.2%, വൈദ്യുതി ഉൽപ്പാദനം 4.1% ഉയർന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യുഎൻ റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടെയും ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് യുഎൻ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഇംഗോ പിറ്ററിലെ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും യുഎൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചു നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും മുഖ്യമന്ത്രിയാകും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയാവും കൈകാര്യം ചെയ്യുക. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫും, ആരോഗ്യം കെ മുരളീധരനും, റവന്യൂ എ പി അനിൽകുമാറും കൈകാര്യം ചെയ്യും. പി സി വിഷ്ണുനാഥിന് ടൂറിസം, എം ലിജുവിന് എക്സൈസ്, റോജി എം ജോണിന് കോളേജ് വിദ്യാഭ്യാസം, ടി സിദ്ദിഖിന് കൃഷി, കെ എ തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. ഒ ജെ ജനീഷാണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, എം ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, കെ എം ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, പി കെ ബഷീറിന് പൊതുമരാമത്ത്, വി അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൺസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. സി പി ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
0: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആൻഡ്

0: നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തരവകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
1: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് TTE അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യുന്ന ഷിജിന രാജനുമായുള്ള അഭിമുഖം.
3: നമ്മുടെ പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യൻ റെയിൽവേയിലെ TTE അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായ ഷിജിന രാജനാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ജോലി തന്നെ കിട്ടിയല്ലേ?
4: അതെ.
3: എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിച്ചേർന്നതല്ലേ, എത്തിപ്പെട്ടത്?
4: ജോലിയിലേക്ക് ഞാൻ വരുന്നത് സ്പോർട്സ് കോട്ട അപ്പോയിന്റ്മെന്റ് ആണ്. ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, വോളിബോൾ പ്ലെയർ ആണ് നാഷണൽ. അപ്പൊ സ്പോർട്സ് കോട്ട ത്രൂ ആണ് എന്റെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്.
3: അത് ഏത് വർഷമായിരുന്നു?
4: 2008.
3: ഏത് സ്ഥലത്തായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്?
4: സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, കൽക്കട്ട.
3: ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീൻസ് കൽക്കട്ട പോലുള്ള ഒരു സ്ഥലത്തേക്ക്. നല്ല സിറ്റിയാണ്, പക്ഷെ എന്നാലും നമുക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. അപ്പോ അവിടെ എസ്പെഷ്യലി TTE എന്ന് പറയുമ്പോൾ നമ്മൾ ആ യാത്ര ചെയ്ത് യാത്രക്കാരോട് സംസാരിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്?
4: നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കള് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. തമിഴ്, ഹരിയാന, ഡൽഹി, പിന്നെ ബംഗാളീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്കിംഗ്. ആ സമയത്ത് നമുക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ്സ് ആണെങ്കിൽ പോലും സ്റ്റേഷൻ ചെക്കിംഗ് ആയിരുന്നു.
3: ഓക്കെ.
4: അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ്. പിന്നെ കുറച്ചും കൂടി സേഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മളെ നാട്ടിൽ പോലെയല്ല, കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അവിടെ സംസാരിക്കാൻ വന്നപ്പോൾ ലാംഗ്വേജ് അറിയുന്നവര് മുന്നോട്ട് വന്ന് സംസാരിക്കുമായിരുന്നു. കൂടെ നിന്ന് അങ്ങനെ പഠിച്ചെടുത്തു.
3: ഫസ്റ്റ് പോസ്റ്റിംഗ് ആക്ച്വലി സ്റ്റേഷൻ പോസ്റ്റിംഗ് ആണ് വരുന്നത് നമ്മുടെ ഇതില്. ഈ പറഞ്ഞ പോലെ
4: സ്റ്റേഷൻ പോസ്റ്റിംഗ് എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നോർമലി നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ കുറച്ചുനാൾ എൻക്വയറിയിലിരുത്തും. കാരണം നമുക്കൊന്ന് എല്ലായിട്ടും പരിചയമാണല്ലോ. എൻക്വയറി, പിന്നെ ഒരു സ്റ്റേഷൻ ഡ്യൂട്ടി, അതിനുശേഷമാണ് നോർമലി വണ്ടിയിലേക്ക്. പക്ഷെ ഇപ്പൊ ഒക്കെ ആൾക്കാർ ഷോർട്ടേജ് കാരണം നേരെ ട്രെയിനിലോട്ട് ഡ്യൂട്ടിക്ക് വിടാറുണ്ട്.
3: ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്?
4: വണ്ടികൾ വരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ കയറാനിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ അവരെ പിടിച്ച് ഫൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ജോലി.
3: ആദ്യമായിട്ട് TTE ആയിട്ട് പോകുന്ന ആ ഒരു ട്രെയിൻ ജേർണി എന്ന് ഓർമ്മയുണ്ട്?
4: ആക്ച്വലി ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഷിഫ്റ്റ് ആയി ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ട്രെയിനിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അല്ലാതെ നമ്മൾ അവിടെ ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് സ്കോഡ് ഒക്കെ ആയിട്ട്. സ്കോഡ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു വണ്ടിയിൽ പെട്ടെന്നൊരു സ്റ്റേഷനിൽ നിന്ന് കയറുക. കാരണം ആൾക്കാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻട്രി ചെയ്ത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സ്കോഡ് കയറും. അപ്പൊ നമ്മൾ ചിലപ്പം ലോങ് പോകുന്ന ഒരു ട്രെയിനിന്റെ ഏതെങ്കിലും ഇടയിൽ നിന്ന് ഒരു സ്റ്റേഷനിൽ കയറും. ഓഫീസർമാർ ആരെങ്കിലും പോലീസുകാരുണ്ടാവും. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ട്രെയിൻ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യും, ഇറങ്ങും. അങ്ങനെയാണ് സ്കോഡുകാർ ചെയ്യുക. അങ്ങനെ ചെക്കിംഗ് എന്നല്ലാതെ ത്രൂഔട്ട് നമ്മളൊരു ട്രെയിൻ കൊണ്ടുപോവുക, ട്രെയിൻ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് ട്രിവാൻഡ്രം വന്നതിന് ശേഷമാണ് ചെയ്തത്.
3: തിരുവനന്തപുരത്ത് വന്നത്
4: 2018 അവിടെ ആയിരുന്നു. 18 ഇങ്ങോട്ട് വന്നു.
3: എന്നിട്ടാണോ ഈ ട്രെയിൻ ജേണി ആദ്യമായിട്ട് പോയ ആ ഒരു കേരളത്തിൽ വന്നിട്ടുള്ള
4: ട്രെയിൻ? അതെ അതെ, ഞാൻ ആക്ച്വലി വന്ന് ജൂൺ 13 അവിടെ ജോയിൻ ചെയ്യുന്നത്. June 13 വന്നു. എനിക്ക് 14 തന്നെ ഞാൻ ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്യൂട്ടി ഉണ്ടായിരുന്നു.
3: അത് ഒന്ന് ഓർത്തെടുക്കാമോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ആദ്യത്തെ ഒരു ഇത്?
4: ഞാൻ വന്ന ദിവസം തന്നെ ഇപ്പൊ എനിക്ക് പേടിയായി. കാരണം നമുക്ക് പുതിയ സ്ഥലം, പുതിയ ആൾക്കാര്, ഒന്നും അറിഞ്ഞുകൂടാ. ആക്ച്വലി നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉള്ളപ്പോ തന്നെ ആക്ച്വലി ഞാൻ ലീവ് എടുക്കരുത്. എന്റെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം 3-ാമത്തെ ദിവസമാണ് പിന്നെ
3: മനസ്സിലാക്കിയതിന്
4: ശേഷമാണ് ഒന്ന് വണ്ടിയിൽ കയറിയത്. അപ്പം എന്റെ കൊളീഗ് പറയുന്ന എന്റെ ഒരു ഫ്രണ്ട്, എനിക്ക് നേരത്തെ അറിയുന്ന ഒരു ചേച്ചിയുടെ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ കൂടെ തന്നെ ചോദിച്ചു ഡ്യൂട്ടി വാങ്ങിച്ചിട്ട് അങ്ങനെ ചേച്ചിയുടെ കൂടെ ജോയിൻ ചെയ്തു. അവരൊക്കെ കൂടെ ഉള്ളവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
3: ആ ട്രെയിൻ ജേണി ഏത് സ്ഥലം മുതൽ എവിടം വരെയായിരുന്നു?
4: ട്രിവാൻഡ്രം ടു ഷൊർണൂർ.
3: അതായിരുന്നു
4: ഫസ്റ്റ് ട്രിപ്പ്.
3: എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതിന്റെ ആ രീതി ഒന്ന് പറഞ്ഞുതരാമോ?
4: വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ലിങ്കുകളാണ് ട്രെയിൻ. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ട്രിവാൻഡ്രം ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് മംഗലാപുരം റൂട്ട് പോകുന്ന വണ്ടികളാണ് ഷൊർണൂർ വരെ.

0: പാലക്കാട് റൂട്ടിലാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് വരെ പാലക്കാട് വരെ, ചില വണ്ടികളിൽ കോയമ്പത്തൂര് വരെയും വരും.
1: ഇപ്പം മാഡത്തിന് ഡ്യൂട്ടി ഉള്ള ദിവസം ഈ ട്രെയിൻ
0: നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷൊർണൂർ എത്തി നമ്മൾ 8 hours വർക്ക് ചെയ്യും. മിനിമം 8 hours നമുക്ക് റെസ്റ്റ് തരും. ആ 8 hours റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലിങ്ക്, ഓരോ വണ്ടിക്ക് ഓരോ ലിങ്കുകൾ കണക്റ്റഡ് ആണ്. ഇന്ന വണ്ടി പോയിട്ട് ഇന്ന വണ്ടി വരണം എന്നുള്ളത് ഒരു റോസ്റ്റർ ആണ്. അപ്പം ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വണ്ടിയിൽ തിരിച്ചു വരും. അപ്പോഴാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്നത്.
1: ഓക്കെ, അപ്പൊ ഇതില് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ രീതി എന്ന് പറയാം?
0: റിസർവേഷൻ കോച്ചസ് ഒക്കെ ആകുമ്പോൾ നമുക്കും കൂടെ ഈസിയാണ് കാര്യങ്ങൾ. സീറ്റ് നമ്പർ ഉണ്ടാവും, കാൾ ഐഡന്റിഫൈ ചെയ്യാൻ, എക്സ്ട്രാ ഇരിക്കുന്ന അവരെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. ജനറൽ കോച്ചസിൽ ആക്ച്വലി ട്രെയിൻ ഡ്യൂട്ടിയിൽ അസൈൻ ചെയ്ത ടിട്ടിമാര് ചെക്ക് ചെയ്യാറ് കുറവാണ്. അങ്ങനെയുള്ളതാണ് സ്കോഡുമാർ,
1: പെട്ടെന്ന് സ്കോഡ്
0: സ്കോഡ് വന്നിട്ടാണ് മാക്സിമം ജനറൽ കോച്ചസ് അറ്റൻഡ് ചെയ്യാറുള്ളത്.
1: ഇത് ടൈമിംഗ് വെച്ചായിരിക്കും അല്ലെ? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ജോലി മീൻസ് രാത്രിയുള്ള,
0: അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ട്രെയിൻ ലിങ്കുകളാണ്. അപ്പൊ നമുക്കൊരു ഡിപ്പോയ്ക്ക് ഒരു 10 ട്രെയിൻ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ 10 ട്രെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന് രാത്രി പകൽ എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല.
1: ഈ ജോലിയിൽ എനിക്ക് തോന്നുന്നു നല്ല കൃത്യത വേണം, എഫിഷ്യൻസി വേണം. കാരണം ഇതിലിങ്ങനെ ചെക്ക് ചെയ്യും, അതിനൊക്കെ പ്രത്യേകം ട്രെയിനിങ്ങോ എന്തെങ്കിലും
0: ഉണ്ട്? നമ്മൾ അപ്പോയിന്റ്മെന്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്.
1: അക്കാഡമിയിലാണോ?
0: അതെ അതെ, ഇപ്പം സദൺ റെയിൽവേയുടെ ആണെങ്കിൽ ട്രിച്ചിയിലാണ്. ഞാൻ കൽക്കട്ട ആയതുകൊണ്ട് നമുക്ക് അവിടെ സിനി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു.
1: ഓരോ യാത്രയും ഓരോ അനുഭവമാണെന്ന് പറഞ്ഞു, അതിൽ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ജേണി ഉണ്ടോ?
0: ഒരുപാടുണ്ട്. കാരണം ഞാൻ കൽക്കട്ട ഉണ്ടായിരുന്ന സമയത്ത് വയസ്സായൊരു പുള്ളി കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകാനുള്ള യാത്രയുടെ ഇടയ്ക്ക് വഴിതെറ്റി അങ്ങ് കൽക്കട്ട വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പുള്ളിയെ സേഫ് ആയിട്ട് നിർത്തി തിരിച്ചു വിടാൻ പിന്നെ ഡയറക്റ്റ് ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്, 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആഴ്ചയിൽ 3 ദിവസം അവിടുന്ന് 16 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, ആ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2-3 ദിവസം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി പുള്ളിയെ തിരിച്ച് നാട്ടിൽ സേഫ് ആയിട്ട് എത്തിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 10 years ഒക്കെ മിനിമം.
1: ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു ട്രെയിൻ ജേണി? കാരണം ചിലപ്പോ ആളുകള് പലതരം മീൻസ് വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഒക്കെ ഉള്ള ആളുകൾ.
0: അതെ അതെ അതെ, കാരണം രാത്രി സമയങ്ങളിൽ ചിലപ്പം എപ്പോഴും നമ്മുടെ കൂടെ പോലീസുകാരൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. വെള്ളടിച്ചിട്ട് ആൾക്കാർ കയറുക, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ടൈപ്പിൽ, അങ്ങനത്തെ പല എന്നും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ ഉണ്ടാവുന്നത് സ്ഥിരമാണ്. അപ്പം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഹെൽപ്പ് തേടിയിട്ട് അവർ വന്ന് ഹെൽപ്പ് ചെയ്യും, അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്.
1: നേരത്തെ പറഞ്ഞു ഓരോ അച്ഛനെ ഹെൽപ്പ് ചെയ്ത കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ ഓവർകം ചെയ്ത ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ഓർത്തിരിക്കുന്നതിൽ?
0: പറഞ്ഞ പോലെ കേസിന്റെ ആ രീതിയിലേക്കൊക്കെ പോയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വെള്ളടിച്ച് വണ്ടിയിൽ വന്ന് ബഹളം വെച്ചു, കയ്യിൽ കയറി പിടിക്കുന്നു, നമ്മളെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഉപദ്രവിക്കുന്നു, പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു, അത് ഒരു കേസ് എന്നുള്ള രീതിയിലേക്ക് കോടതിയേക്ക്. ഒരുപാട് ഡ്യൂട്ടീസിന് അങ്ങനത്തെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്റെ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജോലി എടുത്തിട്ടും ഇതിന്റെ പിന്നിലും കൂടി നടക്കേണ്ട ഒരു അവസ്ഥ എന്ന് വരുന്ന അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് എല്ലാവർക്കും ഉണ്ട്. ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്.
1: ഇപ്പൊ നമ്മള് പൊതുവില് നോക്കുമ്പോ കുറച്ച് പേടി, കുറച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടല്ലോ.
0: എനിക്കിത്
1: എങ്ങനെയാണ് ഓവർകം ചെയ്ത് പോകുന്നത്?
0: നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് തന്നെ. പിന്നെ നമ്മള് ഇന്നത് കഴിഞ്ഞാൽ നാളെ വേറെ വരാനുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ജോലി അങ്ങനെ ആയതുകൊണ്ട് എന്നെ പറ്റിയാണ് ചില ആൾക്കാർ പറയും ഭയങ്കര സാധനം, അല്ലെങ്കിൽ ചിലർ പറയും ഭയങ്കര നല്ലതാ, നമ്മളെ പറ്റി ഭയങ്കര അഭിപ്രായം. അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ സിറ്റുവേഷനും നമ്മൾ മിംഗിൾ ചെയ്യുന്ന ആൾക്കാരും. ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരാളെടുത്ത് നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. ചിലപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്കാർ, ഒരാൾ ഓടിക്കേറി വരുന്നത്. പുള്ളി ചിലപ്പോൾ ഭയങ്കര പ്രഷറിലോ വീട്ടിലാർക്കാൻ വയ്യാതെയൊക്കെ ഓടി വരുന്നത്. പക്ഷെ ആ സമയത്ത് ടിക്കറ്റ് ഇല്ലാതെ ഒരാളെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു അതനുസരിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുക. അപ്പൊ അതനുസരിച്ചായിരിക്കും പിന്നെ അയാളുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള ഒരു ഇമേജ് ഉണ്ടാവുക. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ വന്ന് ദേഷ്യപ്പെട്ട ആളെടുത്ത് പിന്നെ ചിരിച്ച്, അത് അവരായാലും നമ്മളായാലും.
1: കൽക്കത്തയിൽ വർക്ക് ചെയ്ത സമയത്തുള്ള ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താ?
0: ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛന്റെ കാര്യം. രണ്ടാമതൊരു കാര്യം, നമ്മളെല്ലാരും കൂടെ അതുപോലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചുമ്മാ ചായം കുടിച്ച് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഭിക്ഷയാചിച്ചിരിക്കുന്ന ഒരു നാടോടി ഹിന്ദി നോർത്ത് ഇന്ത്യൻ, എനിക്ക് തോന്നുന്നൊരു 13-14 വയസ്സായ കുട്ടിക്കുള്ളൂ. അത് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഇങ്ങനെ വേദന എടുത്ത് പൊളയുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് തന്നെ ഈ കുട്ടി
1: പ്രഗ്നന്റ്.
0: ഇവരിങ്ങനെ ഈ ദുപ്പട്ടയും ഇതൊക്കെ ഇട്ട് നടക്കുന്നതിനെ കൊണ്ട് നമുക്ക് അത്രയത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന സുശീല എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ ഹരിയാന കുട്ടിയാണ്, നമ്മൾ രണ്ടും കൂടിയായിരുന്നു അന്ന് പ്ലാറ്റ്ഫോമിൽ ഡെലിവറി ആയി. ആ കുഞ്ഞിനെ കയ്യിലെടുത്തതും ഹോസ്പിറ്റലിലേക്ക് വെച്ചതും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
1: ആ ഒരു സമയത്ത് അതൊരു വളരെ വലിയൊരു,
0: ഇതിപ്പോ നമ്മുടെയും വയസ്സ് എത്രയുള്ളൂ, ഒരു 20 വയസ്സ്. നമുക്ക് ഇതെന്താ എങ്ങനെയൊന്നും നമുക്കും വലിയ ഐഡിയ ഇല്ല. പക്ഷെ എല്ലാ ടിട്ടിമാരുടെയും മെയിൻ ഇത് എന്താണോ സിറ്റുവേഷൻ അതിനെന്താണോ ആപ്റ്റായിട്ട് അതുപോലെ പ്രവർത്തിക്കാന്നുള്ളതാണ് മെയിൻ. ഇപ്പൊ നമ്മുടെ റൂളിൽ പോലും പറയുന്നുണ്ട്,
1: നമ്മുടെ ഓൺലൈൻ സിസ്റ്റംസ് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ, അതനുസരിച്ചും ട്രെയിനിങ്ങും തരുന്നുണ്ടോ?
0: ഉണ്ട്. റിഫ്രഷ്മെന്റ് കോഴ്സുകളും നമുക്ക് വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ നമ്മുടെ

0: അനുസരിച്ച് ഇപ്പൊ നമ്മുടെ ടി ടി തന്നെ പൊസിഷൻസ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് അഞ്ചു വർഷം കൂടുമ്പോൾ ഈ റിഫ്രഷ്മെന്റ് കോഴ്സുകളും വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്.
1: പിന്നീട് യാത്രയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, അതിൽ തന്നെ വേറെ ഹോബീസ് എന്തൊക്കെയാണ്?
0: ഞാൻ ട്രക്കിംഗ് ചെയ്യാറുണ്ട്, എന്റെ മെയിൻ പരിപാടി അത് തന്നെയാണ്. ജോലി അത് തന്നെ. അതെ, യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് യാത്ര ഒരു ജോലിയായിട്ട് കിട്ടുക അറിയുന്നതന്നെ വലിയ കാര്യമാണ്.
1: അതിൽ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഫിസിക്കലി ഫിറ്റ് ആണ്.
0: ഫിസിക്കലി
1: അതിനുവേണ്ടി എന്താ?
0: ഉണ്ട്, ട്രെയിനിങ് ഞാൻ ഡെയിലി വർക്ക്ഔട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫിസിക്കലി ഫിറ്റ് ഒന്നാമത് സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോ സമയം കിട്ടുന്നു നമ്മുടെ ഉറക്കവും റെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിന് വേണ്ടിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ മാറ്റി വെക്കാറുണ്ട്.
1: ട്രക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത ട്രക്കിംഗ് എവിടെ?
0: അവസാനം ചെയ്തതിനേക്കാൾ എനിക്ക് ആദ്യം ചെയ്തത് പറയാനാണ് ഇഷ്ടം. എന്റെ ഫസ്റ്റ് ട്രക്കിംഗ് എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആയിരുന്നു.
1: അതൊരു
0: വലിയ അച്ചീവ്മെന്റ്. അതെ അതെ അതെ, യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ട്രക്കിംഗ് എന്താ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ചെയ്തത് തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയതുകൊണ്ട് അതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടത്.
1: അതാണ് എനിക്ക് ഏറ്റവും സംശയം വരുന്നത്, കാരണം നമ്മൾ ട്രക്കിംഗ് നോക്കുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമല്ലോ.
0: അതെ അതെ,
1: മോഡറേറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി,
0: ഏറ്റവും ഡിഫിക്കൽ. സാധാരണ നമ്മൾ അങ്ങനെയാണ് താഴേന്ന് തുടങ്ങി തുടങ്ങിയാണ് ഒരു എക്സ്പീരിയൻസ് വന്നിട്ട്.
1: അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഡിഫിക്കൽട്ടി ലെവൽ കൂടി ഒരെണ്ണം സെലക്ട് ചെയ്യാൻ എങ്ങനെയാണ് അത് എത്തിച്ചേർന്നത് ആ തീരുമാനത്തിൽ?
0: ആക്ച്വലി നമ്മൾ ഈ സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തതിനോട് നെറ്റ്ഫ്ലിക്സിൽ, അതിൽ ഞാൻ എവറസ്റ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് കാണേ, ഒരു ഡോക്യുമെന്ററി ടൈപ്പ് ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. അത് കണ്ടു കഴിഞ്ഞ് ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് തുറന്നു നോക്കി എന്റെ ഒരു ഫ്രണ്ട് ട്രാവൽ ചെയ്തതാണ്. അപ്പൊ അവരുണ്ട്, അവളുടെ വൈഫ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ അവിടെ നമുക്കൊരു സ്റ്റോൺ ഉണ്ട്, അതിന്റെ പൊക്കത്ത് കയറിയിട്ട് സാരി ഒക്കെ എടുത്തൊരു വീഡിയോ ഇട്ടേക്കും. ഞാൻ ഇത് സംഭവം ഈസിയാണ്, കാരണം സാരി ഒക്കെ എടുത്തൊരു വീഡിയോ ഇടണമെങ്കിൽ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ അത് അതല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പോയത്. അങ്ങനെയാണ് എന്റെ മനസ്സിലാക്കി ശരിക്കും ആ സ്ഥലം കയറി കൂടിയത്.
1: എന്നിട്ട് ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ്ങോ?
0: ട്രെയിനിങ് ശരിക്കും നമ്മൾ എവറസ്റ്റിന്റെ ടോപ്പിലേക്കൊക്കെ പോകുമ്പോഴാണ് ട്രെയിനിങ്ങും കാര്യങ്ങളും ആവശ്യമുള്ളൂ. മെയിൻ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും.
1: അവിടെ പോയ യാത്രയൊന്ന് പറയാൻ പറ്റുമോ?
0: ആക്ച്വലി ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് മാത്രമല്ല, അതിന്റെ കൂടെ ചോലാപാസ് ഗോക്യോറി എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്, അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് 21 ദിവസം ട്രക്കിംഗ് മാത്രമായിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ആണ് മെയിൻ. നമുക്ക് പറ്റുമോ പറ്റുമോ, ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ വിചാരിക്കും അയ്യോ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടെ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാലും നമുക്ക് അവിടെ എത്തുമ്പോൾ ലാസ്റ്റ് ഭയങ്കര സംഭവമായി, നമ്മൾ എന്തോ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഈ ഫോണ് കാര്യങ്ങൾ, നമുക്ക് വിലയില്ലാത്ത പലതിന്റെയും വാല്യൂ മനസ്സിലാവും. വെള്ളം, വെളിച്ചം, ഭക്ഷണം,
1: ഇതാണ്
0: ഏറ്റവും. കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും, നമ്മുടെ വായു, നമുക്ക് ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മളിങ്ങനെ ബ്രീത്ത് എടുത്തെടുത്ത് അയ്യോ അടുത്തതിനെ നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റണേ, ആ ചിന്തകളേ ഉള്ളൂ. നമുക്കല്ലാതെ വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരായിക്കോട്ടെ, ഇന്ത്യൻസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഫോറിനേഴ്സ് ഒക്കെയാണ് ഭയങ്കര കൂടുതൽ. അപ്പൊ എല്ലാവരും ആ ഒരു മൈൻഡ്, ഒരു മെന്റാലിറ്റി, യാത്രയെ പറ്റി മാത്രം അല്ലേ നമുക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളുണ്ട്. കാരണം മൗണ്ടൻസ് എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണല്ലോ. ഇത് പോയിട്ട് തിരിച്ചു വരുന്നവരെ നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർ നമുക്ക് ഇങ്ങനെ റിവ്യൂസ് വരും, ഇന്ന സ്ഥലത്ത് എത്തും, ഇതുണ്ട്, മിസ്സാക്കരുത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. ഈ 21 ദിവസം നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും
1: ചിന്തിക്കുന്നു,
0: ഈ മൗണ്ടൈൻസ് അല്ലാതെ വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കും.
1: ആ ഒരു എനർജിയിൽ അടുത്തടുത്ത കാഴ്ചകൾ കണ്ട് പോകുമ്പോ ഇപ്പൊ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ച് തോന്നും അയ്യോ എന്തിനാ നമ്മൾ ഇറങ്ങി.
0: ആ ചിലപ്പോ നമുക്ക് ശ്വാസം കിട്ടത്തില്ല, ശ്വാസം കിട്ടത്തില്ല, കാല് വേദന. അപ്പോഴും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ വിശാലമായിട്ട് ഒന്നുമില്ല, 4 വശത്തൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ ഒരേപോലെ ആയിരിക്കും. ഏത് ലോകത്താ അത് നിൽക്കുന്ന എവിടെ അത് നമ്മൾ തിരിച്ചെത്തുന്ന പോലെ നമുക്ക് വലിയ ഉറപ്പില്ലാത്തൊരു ഏരിയയാണ്. പല ആൾക്കാർക്കും മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് റിട്ടേൺ എത്തുമെന്ന് ഒന്നും ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ ഒരിക്കലും യൂത്ത് എന്തിനാണ് ഇറങ്ങിയത്,
1: പക്ഷെ അറ്റ്ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് നിൽക്കുമ്പോ ഉള്ള ഒരു ഫീൽ അല്ലേ.
0: അതെ, തിരിച്ചിറങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് ഭയങ്കരമാണ്. അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്നും കൂടെ പോവെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവിടെ എത്തിയപ്പോ നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മള് ലൈഫിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതിന് ഒരു കാര്യം ഉണ്ടല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്ന ഒരു ഫീല് അത് വേറെ തന്നെ.
1: ഇനിയുള്ള ഒരു സ്വപ്നം എന്ന് പറയുമ്പോ എന്താണെന്ന് ഇപ്പൊ ചോദിച്ചാൽ എന്താ പറയാ? ഇപ്പൊ പറഞ്ഞു പല യാത്രകൾ, ജോലി തന്നെ ഒരു യാത്രയാണ്, അത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്.
0: സ്വപ്നം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഡെഫിനറ്റ്ലി എവറസ്റ്റ് ടോപ്പ് തന്നെയാണ്. അത് നടക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുതന്നെയാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. എത്രത്തോളം അത് സക്സസ് ആവും എനിക്ക് അറിഞ്ഞുകൂടാ.
1: സ്വന്തം സ്ഥലം എവിടെയാണ്?
0: കോഴിക്കോട് താമരശ്ശേരി കൂടത്തായിലാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് ഞാനും ഹസ്ബൻഡും കൂടെ സെറ്റിൽ.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോ നമുക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി അതിൽ കയറാനൊക്കെ. അതിലാണോ ഇപ്പൊ മെയിൻ ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത്?
0: അതെ, ഇപ്പൊ വന്ദേ ഭാരത് വന്നതിന് ശേഷം വന്ദേ ഭാരതിലാണ് വർക്ക് ചെയ്യുന്നത്.
1: അതിൽ എത്ര പേരുണ്ട് ലേഡീസ്?
0: ഞങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന രണ്ടുപേരാണ് ഉള്ളത്.
1: രണ്ടുപേർ,
0: ഞാൻ ഡയാന എന്ന് പറഞ്ഞ എന്റെ കൊളീഗും കൂടി ഉണ്ട്.
1: അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും വന്ദേ ഭാരതിൽ പോയിട്ടുള്ളവര് കാണുന്ന
0: ഫേസ് ആയിരിക്കും. ഞങ്ങൾ രണ്ടുപേരെയും ഇപ്പൊ എല്ലാരും അത്യാവശ്യം വണ്ടി വന്നതിന് ശേഷം അതെ എല്ലാരും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
1: അപ്പോ ഈ പറഞ്ഞ പോലെ എവറസ്റ്റ് ടോപ്പിൽ എത്താൻ സാധിക്കട്ടെ. അതിനുള്ള എനർജിയും അതുപോലെ ട്രാവൽ

0: ചെയ്യാനും ഒരു എനർജി വേണം.
1: വേണം,
0: അത് തരുന്ന ഒരു എനർജിയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജേണി ആവട്ടെ ലൈഫ് തന്നെ.
1: താങ്ക് യു സോ മച്ച്
0: എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി. തിരക്കിനിടയിൽ അറിയാം ഈ പറഞ്ഞ പോലെ ട്രെയിൻ യാത്ര, ഈ യാത്ര കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്തല്ലേ. അന്നേനും ഒരുപാട് നന്ദി.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
2: ടിടിഇ അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യുന്ന ഷിജന രാജനുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
4: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഉദ്യാനപാലകൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ആകാശവാണി സമയം 8 മണി. ഒൻപതിലെ വേനൽക്കാലം. റോഡപകടത്തിൽപ്പെട്ട 30-കാരന് വടക്കൻ കേരളത്തിലെ ഒരു ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചുവരില്ലെന്നുറപ്പായ മകന്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യാൻ യുവാവിന്റെ മാതാപിതാക്കൾ തയ്യാറായി. മരണാനന്തര അവയവദാനം അധികം ചർച്ച ചെയ്യപ്പെടുന്ന കാലമായിരുന്നില്ല അത്. എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ ഹൃദയവും കരളും വൃക്കകളും മറ്റ് 4 ജീവനുകൾക്ക് താങ്ങായി മാറിയാൽ അതിലൂടെ ഒരു ജന്മം സഫലമാകുമെന്ന വിശ്വാസത്തിലായിരുന്നു ആ മാതാപിതാക്കൾ.
1: പക്ഷേ അവയവങ്ങൾ മറ്റൊരു ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കാൻ സൗകര്യമുള്ള റിട്രീവൽ സെന്റർ അന്ന് വടക്കൻ കേരളത്തിൽ ഒരിടത്തുമുണ്ടായിരുന്നില്ല. റോഡുമാർഗം കൊച്ചിയിലെത്തിക്കൽ അസാധ്യമാവുകയും ഹെലികോപ്റ്റർ കിട്ടാതെ വരികയും ചെയ്തപ്പോൾ യുവാവിന്റെ 2 കണ്ണുകൾ മാത്രം ദാനം ചെയ്ത് ആ മാതാപിതാക്കൾക്ക് സംതൃപ്തരാകേണ്ടി വന്നു.
0: ജനുവരി ആ വർഷം കേരളത്തിൽ ആദ്യം റിലീസ് ചെയ്ത സിനിമ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് ആയിരുന്നു. വാഹനാപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച റെയ്ഹാൻ എന്ന യുവാവിന്റെ ഹൃദയം മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്നതായിരുന്നു കഥ. കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് റോഡ് മാർഗം റെയ്ഹാന്റെ ഹൃദയവുമായി പോകുന്ന ആംബുലൻസ് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് ഓടിക്കയറിയത്. റോഡ് ത്രില്ലറായി വൻ വിജയം നേടിയ ട്രാഫിക് സിനിമ കേരളത്തിലെ അവയവദാന ബോധവൽക്കരണത്തിന് നൽകിയ കുതിപ്പ് വളരെ വലുതായിരുന്നു.
2: ജീവൻ തുടിക്കട്ടെ മരണാനന്തരവും. ചിത്രീകരണം രചന ടി.സി. രാജേഷ് സിന്ധു.
1: മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യുന്നത് കേരളത്തിൽ ഏറെ വർഷങ്ങൾക്ക് മുൻപേ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നതാണ്. അനവധി പേർ അങ്ങനെ കാഴ്ചയുടെ പുതുലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായവർക്ക് ബന്ധുക്കളിൽ നിന്ന് വൃക്ക സ്വീകരിക്കാനുള്ള അനുവാദവും നേരത്തെ മുതൽ നിലവിലുണ്ട്. അതിന്റെ മറവിൽ വൻതോതിൽ വൃക്ക കച്ചവടം നടക്കുന്നുവെന്ന ആരോപണം 2.5 പതിറ്റാണ്ട് മുൻപ് കേരളത്തിൽ ഏറെ വിവാദങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് മരണാനന്തര അവയവദാനത്തെ സുതാര്യവും മാനുഷികവും നിയമാനുസൃതവും ആക്കുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ഘട്ടംഘട്ടമായി എത്തിച്ചേർന്നത്.
0: ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് മാറ്റിവെക്കാനാകുന്ന 2 അവയവങ്ങൾ വൃക്കയും കരളുമാണ്. കണ്ണുകളും ഹൃദയവും ശ്വാസകോശവും പാൻക്രിയാസും കൈകളും പോലുള്ള അവയവങ്ങൾ മരണാനന്തരം മാത്രമേ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുടൽ, ശരീരകലകൾ, ഹൃദയവാൽവുകൾ, കണ്ണിന്റെ കോർണിയ, ചർമ്മം, അസ്ഥികൾ, രക്തക്കുഴലുകൾ തുടങ്ങിയ അവയവങ്ങളും ദാനം ചെയ്യാനാകുന്നവയാണ്. ഇവയോരോന്നും ദാതാവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ സ്വീകർത്താവിൽ വെച്ചുപിടിപ്പിച്ചിരിക്കണം.
1: കേരളത്തിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരാണ് മൃതസഞ്ജീവനി.

0: ഷെയർ ഓർഗൻസ് സേവ് ലൈവ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തി 2012 ഓഗസ്റ്റ് 12 മൃതസഞ്ജീവനി പദ്ധതി നിലവിൽ വന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ ശേഖരിച്ച് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന രോഗികൾക്ക് മുൻഗണനാക്രമത്തിൽ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
1: കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് കേസോട്ടോ അഥവാ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ.
2: കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ,
1: നമ്മൾക്കൊരാൾക്ക് അവയവത്തിനായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അതായത് സ്ഥായിയായ അവയവ സ്തംഭനാവസ്ഥയുള്ളത്, കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് രോഗികളാണെങ്കിൽ, ലിവർ ഫെയിലിയർ മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റാതെ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് അനുയോജ്യമാണോ അല്ലയോ. ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് വേണ്ട രോഗികൾ അവരാദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അവര് ഏത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ആശുപത്രിയിൽ പോയി വിശദമായി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാകുകയും അതിനുശേഷം ആശുപത്രി മുഖാന്തരമാണ് കേസോട്ടോയുടെ വെയിറ്റിംഗ് ലിസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം നമ്മള് ഒരു ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സയിലിരുന്നാൽ മാത്രമേ അവർക്ക് ഒരു ഓർഗൻ അവൈലബിലിറ്റി വരുമ്പോൾ, നിങ്ങൾ ആ ഓർഗന് സ്യൂട്ടബിൾ ആണ് ബൈ സൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ ബൈ അതർ ബയോളജിക്കൽ മാച്ചിങ് ആണെങ്കിലോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് നിങ്ങളെ അസസ് ചെയ്ത് നിങ്ങളെ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്ത് കേരളത്തിൽ നമ്മൾ എല്ലാ ആശുപത്രിക്കും ലിസ്റ്റ് ചെയ്യാം. അത് പിന്നെ സൗത്ത് സോൺ, നോർത്ത് സോൺ, സെൻട്രൽ സോൺ, അങ്ങനെ 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് അവയവിന്യാസത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് കേരളത്തിലെ 3 സോണായി തിരിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ മസ്തിഷ്കമരണം സംഭവിച്ച ഏതെങ്കിലും സ്റ്റേറ്റിലെ ഏതെങ്കിലും ആശുപത്രിയിൽ മസ്തിഷ്കമരണം അവര് കേസോട്ട് അറിയിക്കുകയും കേസോട്ടയാണ് പിന്നെ അതിനുശേഷമുള്ള അവയ വിന്യാസ പ്രക്രിയ ആരംഭിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രിയുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ മുൻഗണനാക്രമം വെച്ച് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ് നമ്മളിപ്പോൾ മുൻഗണനാക്രമം വെച്ചിരിക്കുന്നത്. ലിവറിനാണെങ്കിൽ അവരുടെ ഇൽനെസിന്റെ സിവിയറിറ്റിയാണ്, അത് ഇൽനെസ് എത്രത്തോളം മോശമാണ് അത് അവർക്കായിരിക്കും ആദ്യം പ്രയോറിറ്റി. അതുകൂടാതെ അവയവം കിട്ടുന്ന ദിവസം ശസ്ത്രക്രിയക്ക് തയ്യാറാകാൻ പറ്റുമോ എന്നുള്ളത് മെഡിക്കൽ പരിശോധനയിൽ അന്നത്തെ ദിവസം ഉചിതമാണെന്ന് കണ്ടാൽ അവർക്കായിരിക്കും മുൻഗണനകൾ ലഭിക്കുന്നത്. അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ആ ആശുപത്രിയിൽ തന്നെ തുടർ ചികിത്സയും ആകാം. പിന്നെയുള്ളത് ഇതിന്റെ മെഡിക്കൽ സ്യൂട്ടബിലിറ്റി, അത് ഓർഗൻ അവയവമാറ്റത്തിന് പറ്റുന്ന അവയവമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രാഥമിക സ്ക്രീനിംഗ് ഉണ്ട്. ആ സ്ക്രീനിംഗ് കഴിഞ്ഞ ശേഷം അവയവദാനത്തിന് ഉതകുന്ന ഓർഗൻ ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ള ആശുപത്രികളിലെ അറിയിക്കുകയും ആ ആശുപത്രിയിൽ നിന്നൊരു ടീമായിരിക്കും ഓർഗൻ എടുക്കുവാൻ പ്രസ്തുത ദാതാവുള്ള ആശുപത്രിയിൽ വരുന്നത്. ഇതിനിടയിൽ ഡോണറിന്റെ ബ്ലഡും റെസിപ്പിയന്റെ ബ്ലഡും തമ്മിൽ ക്രോസ് മാച്ച് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ക്രോസ് മാച്ച് വഴി ടെസ്റ്റ് ചെയ്ത് അതിന്റെ കമ്പാറ്റബിലിറ്റി അസസ് ചെയ്ത് ഇമ്മ്യൂണോളജിക്കലി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രോഗിക്കായിരിക്കും അവയവം കൊടുക്കുന്നത്. നമ്മൾ ലിവറിന്റെ കാര്യത്തിലും ഹാർട്ടിന്റെ കാര്യത്തിലും ഇമ്മ്യൂണോളജിക്കൽ സൂട്ടബിലിറ്റി കൂടാതെ സൈസ് മാച്ചിങ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലിവർ വളരെ വലുതും ആള് വളരെ ക്ഷീണിച്ചുമാണെങ്കിൽ ലിവർ വെക്കാൻ പറ്റില്ല. അതേപോലെ ഹാർട്ടിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സൈസ് മാച്ചിങ് കൂടെ ഡോക്ടർമാര് പരിശോധിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് അവയവ വിന്യാസം സാധ്യമാകുന്നത്. ഇതിനകത്ത് ഒരു 3 ഇടക്കാരനോ വേറൊരു മീഡിയേറ്ററോ ഈ അവയവ വിന്യാസത്തിലില്ല. ദാതാവിന്റെ ആശുപത്രി, കേസോട്ടോ, സ്വീകർത്താവിന്റെ ആശുപത്രി, ഈ 3 പേരും തമ്മിലുള്ള ഒരു സമന്വയത്തിലാണ് ഉചിതമായ രോഗിയെ കണ്ടെത്തുകയും അവർക്ക് അവയവം നൽകുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് മസ്തിഷ്ക മരണത്തിന് അവയവദാനം സാധ്യമാകുന്നത്. ഇനി ജീവിച്ചിരിക്കുന്നതിനുള്ള അവയവദാനം ഉണ്ടെങ്കിൽ സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, ഇവരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ കൂടെ ഉണ്ട്, അടുത്ത ബന്ധുക്കളാണെങ്കിൽ ആശുപത്രിയിലെ ഒരു ചെറിയ കമ്മിറ്റിയിൽ അവരുടെ ബന്ധുത്വം തെളിയിച്ച് അവർക്ക് നേരെ ട്രാൻസ്പ്ലാന്റ് പോകാം. അതല്ല ബന്ധുവേതര അവയവദാനമെങ്കിൽ ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിക്ക് മുമ്പായി ഹാജരായി ഈ അവയവദാനം പൂർണ്ണമായിട്ടും സമേതയാണെന്നും യാതൊരു ലാഭേച്ഛയുമില്ലാതെ ചെയ്യുന്നതെന്ന് തെളിയിച്ചാൽ ആ ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിയുടെ അപ്രൂവലോടുകൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ ജില്ലാതല ഓതറേഷൻ കമ്മിറ്റി അതിനെ നിരാകരിക്കുകയും ചെയ്താൽ അവർക്ക് ഗവൺമെന്റിൽ അപ്പീൽ പോകാം. ഗവൺമെന്റ് അപ്പീൽ പരിശോധിച്ചും ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ചിലപ്പോൾ റദ്ദ് ചെയ്യാം അല്ലെങ്കിൽ ശരിവെക്കാം. എന്തെങ്കിലും കാരണവശാൽ ഗവൺമെന്റും ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിയുടെ തിരസ്കരിക്കാനുള്ള തീരുമാനം ശരിവെച്ചാൽ രോഗിയുടെ ബന്ധുക്കൾക്ക് കോടതിയെ സമീപിക്കാം. ഇതാണ് അവയവദാനത്തിന്റെ പ്രക്രിയ. പിന്നെ കേസോട്ടോയ്ക്കുള്ള വേറെ ഉത്തരവാദിത്തങ്ങൾ എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആശുപത്രികളുടെ ലൈസൻസ് കൊടുക്കുക, ലൈസൻസ് റിന്യൂവൽ ചെയ്യുക, അതിന്റെ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സിന്റെ ഓഡിറ്റ്, വെയിറ്റിംഗ് ലിസ്റ്റ് മെയിന്റനൻസ്, ഇതെല്ലാം കേസോട്ടോയാണ് ചെയ്യുന്നത്.
3: എന്നിട്ടും വിവാദങ്ങളും സാങ്കല്പിക കഥകളും കൊണ്ട് തിരിച്ചു

0: കൊടിയേറ്റ ചരിത്രമാണ് കേരളത്തിന്റെ അവയവദാന രംഗത്തിനുള്ളത്. 4000 അപകട മരണങ്ങളാണ് ഓരോ വർഷവും കേരളത്തിൽ നടക്കുന്നത്. ഇതിൽ 1000 പേർക്കെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ അവയവങ്ങൾ മറ്റുള്ളവരെ ജീവിതത്തിലേക്കു കൈപിടിച്ചു നടത്താൻ ഉപയോഗിക്കാനാകുമെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ വളരെ കുറച്ചു മാത്രമേ നടക്കുന്നുള്ളൂ. വിവാദങ്ങളെ ഭയന്ന് ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാറുണ്ടെന്നതാണ് സത്യം.
1: ഈ മരണവും മസ്തിഷ്ക മരണവും രണ്ടാണ്. ക്ലിനിക്കൽ ഡെത്തിൽ ശരിക്കും രോഗിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നുപോവുകയും അതുവഴി സ്വാഭാവികമായിട്ടും മറ്റു അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാവുകയും രോഗി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
2: അപകടത്തിൽപ്പെടുന്നവരുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിലെ പ്രശ്നങ്ങളെപ്പറ്റിയും മരണാനന്തര അവയവദാനം കുറഞ്ഞതിനെപ്പറ്റിയും ന്യൂറോ സർജനായ ഡോക്ടർ മനോജ് വെള്ളനാട്.
1: എന്നാൽ മസ്തിഷ്ക മരണത്തിൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുകയും എന്നാൽ അതേസമയം ഹൃദയം പ്രവർത്തിക്കുകയും ചെയ്യും. ഹൃദയം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മറ്റവയവങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവ പ്രവർത്തിക്കും. രോഗിക്ക് മസ്തിഷ്കം പ്രവർത്തിക്കാത്തതുകൊണ്ട് സ്വന്തമായി ശ്വാസം എടുക്കാൻ സാധിക്കില്ല. പക്ഷെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ശ്വാസം എടുക്കാനും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ രോഗി ജീവനോടെ ഇരിക്കും. എന്നാൽ മസ്തിഷ്ക മരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ രോഗി ഒരിക്കലും തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണം നിയമപരമായിട്ട് മരണമായിട്ട് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സർട്ടിഫൈ ചെയ്യുന്നത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കുറെ വെല്ലുവിളികൾ അതിന് അത് ഉയർത്തുന്നതുകൊണ്ട് അത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ളതും നിയമപരമായിട്ടുള്ളതും ധാർമ്മികമായിട്ടുള്ളതും വൈകാരികമായിട്ടുള്ളതുമായിട്ടുള്ള പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വൈദ്യശാസ്ത്രപരമായിട്ടത് സ്ഥിരീകരിക്കാൻ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ കുറേയധികം ക്ലിനിക്കൽ ടെസ്റ്റുകളും പരിശോധനകളും ഒക്കെ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും മരിക്കാത്ത ഒരാളെ വേഗത്തിൽ അത് സർട്ടിഫൈ ചെയ്ത് അവയവദാനത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. ഇതും ഒരു ശരിക്കും ഒരു വെല്ലുവിളി ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടും മരണാനന്തരമുള്ള അവയവദാനത്തിന്റെ എണ്ണം വളരെ കുറവാണ്.
0: കേന്ദ്ര സർക്കാർ 1994 കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 അവയവങ്ങളും ശരീരകലകളും മാറ്റിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിർണയിച്ചുകൊണ്ട് കേരളത്തിൽ ചട്ടം പുറപ്പെടുവിക്കുന്നത്. ശാസ്ത്രീയമായും മെഡിക്കൽ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടാതെയും അവയവദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചും അവയവദാന പദ്ധതി മുന്നോട്ടു കൊണ്ടുപോകാൻ സർക്കാർ കാലാകാലങ്ങളിൽ ഇടപെടുന്നുണ്ട്.
3: ഇന്ത്യയിൽ അവയവദാന നിയമം നിലവിൽ വന്ന് കാൽ നൂറ്റാണ്ടിന് ശേഷം മസ്തിഷ്ക മരണം നിശ്ചയിക്കാനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ കേരളത്തിലാണ് ആദ്യമായി നിർവചിക്കപ്പെടുന്നത്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2012 കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അഥവാ കെനോസ് എന്ന പദ്ധതി ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. കേന്ദ്ര നിയമം അനുശാസിക്കും വിധത്തിലുള്ള നിയന്ത്രണാധികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി 2021 കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ കെസോട്ടോ എന്ന സ്ഥാപനമാക്കി ഇതിനെ മാറ്റി. ഇപ്പോൾ മരണാനന്തര അവയവമാറ്റ രംഗത്ത് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതും ട്രാൻസ്പ്ലാന്റ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതും കെസോട്ടോയാണ്.
0: മനുഷ്യ അവയവങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും അവയുപയോഗിച്ച് പണമിടപാടുകൾ നടത്തുന്നതും 1994 മനുഷ്യാവയവ മാറ്റിവെക്കൽ നിയമപ്രകാരം 5 മുതൽ 10 വരെ തടവും 20 മുതൽ 1 കോടി രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 4 അവയവദാനം പ്രധാനമായും നടക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ അവർ ജീവിച്ചിരുന്ന കാലത്ത് നൽകിയ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലോ മസ്തിഷ്ക മരണം സംഭവിച്ച ശേഷം അടുത്ത ബന്ധുക്കൾ നൽകുന്ന സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലോ പ്രതിഫലേച്ഛയില്ലാതെ നടത്തുന്ന അവയവദാനമാണ് ഇതിൽ ആദ്യത്തേത്. ജീവിച്ചിരുന്ന കാലത്ത് ഒരാൾ സമ്മതപത്രം നൽകിയിട്ടുണ്ടെങ്കിലും മരണാനന്തര അവയവദാനത്തിന് ബന്ധുക്കളുടെ സമ്മതപത്രം അനിവാര്യവുമാണ്.
3: അവയവം ആവശ്യമുള്ള രോഗിയുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് അവയവം സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തെ മാർഗം. ഇതിന്

0: അത് ആശുപത്രി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ അംഗീകാരം മാത്രം മതി. അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രവും ബന്ധം തെളിയിക്കുന്ന രേഖയുമാണ് ഇതിന് ആവശ്യം.
1: രോഗിയുമായി അടുത്ത ബന്ധമില്ലാത്തതും എന്നാൽ അവയവദാനത്തിന് സന്നദ്ധതയുള്ളതുമായ വ്യക്തികൾ അറിയാവുന്നവർക്കായി നടത്തുന്നതാണ് മൂന്നാമത്തെ രീതി. ഇതിൽ സാമ്പത്തികമോ വാണിജ്യപരമോ ആയ ഇടപാടുകളില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇരു കൂട്ടർക്കുമുണ്ട്. ജില്ലാതലത്തിലുള്ള അനുമതി കമ്മിറ്റിയാണ് ഇത്തരം അവയവമാറ്റത്തിന് അനുവാദം നൽകുന്നത്. യാതൊരു മുൻപരിചയവുമില്ലാത്ത സ്വീകർത്താവിനുവേണ്ടി ജീവകാരുണ്യപരമായ കാരണങ്ങളാൽ സ്വമേധയാ നടത്തുന്ന അവയവദാനമാണ് നാലാമത്തേത്. തന്റെ അവയവം ഏറ്റവും യോഗ്യനായ ഏതു സ്വീകർത്താവിനും നൽകാൻ ഇതിലൂടെ ദാതാവ് അനുവാദം നൽകുന്നു.
2: അവയവദാനം സാധ്യമാകുന്നത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം മാത്രമാണ്. സാധാരണ മരണം അല്ലെങ്കിൽ കാർഡിയാക് ഡെത്ത് ആണ് സംഭവിക്കുന്നതെങ്കിൽ, ഹൃദയത്തിന്റെ പ്രവർത്തന നിലയ്ക്കുന്ന മൂലമുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം ടിഷ്യൂസ് മാത്രമേ ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടുതലായിട്ടും കോർണിയാസ്, നേത്ര പടലം, അതേപോലെ തന്നെ ഹാർട്ട് വാൽവ് എന്നിവയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്.
3: കേസ് ഓട്ടോ കൺസൾട്ടന്റ് കോർഡിനേറ്റർ ശരണ്യ.
2: അതേപോലെ അവയവദാനത്തിനായിട്ട് ഒരു വ്യക്തി എപ്പോഴും മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരിക്കണം. ഒരു ICU-ല് രോഗി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി നമ്മൾ ആപ്നിയ എന്നൊരു ടെസ്റ്റ് വഴിയാണ് അത് സ്ഥിരീകരിക്കുന്നത്. കേസോട്ടോ ഓഫീസിൽ നിന്ന് ആണ് അവയവവിന്യാസത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഒരിക്കൽ കേസോട്ടോ ഓഫീസിൽ നിന്ന് അവയവവിന്യാസത്തിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവയവങ്ങൾ പല സ്ഥലത്തേക്കായിരിക്കും പോവുക. അതേപോലെ തന്നെ ഓരോ അവയവങ്ങൾക്കും ഓരോ സമയമുണ്ട്. ഹാർട്ട് ആണെങ്കിൽ 4 മണിക്കൂർ, ലിവർ ആണെങ്കിൽ 12 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ ആ അവയവങ്ങൾ വിന്യാസം ചെയ്ത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ കേസോട്ടോയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഒരു ടീം വർക്കോടെയാണ് ഇത് പോകുന്നത്. ഹാർട്ട് ആണെങ്കിൽ റോഡ് മാർഗം 4 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ തന്നെ എയർ ആംബുലൻസ് ഉണ്ട്. ആ എയർ ആംബുലൻസ് വഴി നമുക്ക് ഹാർട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രീൻ കോറിഡോർ ആണ്. നമ്മൾ ട്രാഫിക് പോലീസിന്റെ സഹായത്തോടെ ട്രാഫിക് നിയന്ത്രിച്ച് റോഡുകൾ ഒഴിച്ചിട്ട് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് എത്തേണ്ട ആശുപത്രിയിലേക്ക് എത്തിക്കുക, അതിന് ആ ഒരു വഴിയും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇനി കേരളത്തിൽ നമുക്ക് അവയവ സ്വീകർത്താക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അവയവങ്ങളുടെ അവൈലബിലിറ്റി നമ്മൾ റോട്ടോ, അതായത് റീജിയണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് സൗത്ത് എയ്ഡ്സിന്റെ ഒരു റോട്ടോയിലേക്ക് നമ്മൾ അലേർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ റോട്ടോ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആ റോട്ടോയിൽ നിന്ന് ബാക്കി സ്റ്റേറ്റുകൾ, കർണാടക, തെലങ്കാന, ആന്ധ്ര, അതേപോലെ പുതുച്ചേരി, ഇത്രയും സ്ഥലത്തേക്ക് അലേർട്ട് പോവുകയും ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ അത് നോട്ടോ, നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന നാഷണൽ നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഡേറ്റ് അനുസരിച്ചായിരിക്കും ഏത് സ്റ്റേറ്റിലെ പേഷ്യന്റ് ആണോ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ റോട്ടോ സ്റ്റേറ്റുകളിലൊന്നും ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ അലേർട്ട് നമ്മൾ നോട്ടോയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. നോട്ടോയിൽ നിന്നും അത് ഈസ്റ്റ് റോട്ടോ, സെൻട്രൽ റോട്ടോ, നോർത്ത് റോട്ടോ, അങ്ങനെ ഓരോ സോണുണ്ട്. ആ സോണുകളിലേക്ക് അലേർട്ട് പോവുകയും ഈ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ അവർക്ക് ഓർഗൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും കേസോട്ടോ അറിയിച്ച് കേസോട്ടോ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ കേരളത്തിൽ ഒരു ഫോറിൻ പേഷ്യന്റ് റെസിപ്പിയന്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതും ഇതേ പ്രക്രിയ തന്നെയാണ്. ആ പേഷ്യന്റ് ആദ്യ പ്രയോറിറ്റി കൊടുക്കില്ല, പകരം ഒരു അവയവം ഉണ്ടെങ്കിൽ ആ അവയവത്തിന്റെ അലേർട്ട് നമ്മൾ റോട്ടോയ്ക്ക് കൊടുക്കുകയും റോട്ടോയിൽ ആളില്ലാതെ അത് നോട്ടോയിൽക്ക് കൊടുക്കുകയും നോട്ടോയിലും അതെടുക്കാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഫോറിൻ പേഷ്യന്റ് ആ അവയവം കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ.
0: അപകടം മൂലമോ തലയ്ക്കകത്തുണ്ടാകുന്ന രക്തസ്രാവം മൂലമോ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗത്തിനുണ്ടാകുന്ന നാശമാണ് മസ്തിഷ്ക മരണത്തിന് കാരണമാകുന്നത്. ബ്രെയിൻ സ്റ്റെം തകരാറിലായാൽ ശ്വസിക്കുവാനോ ബോധാവസ്ഥയിലേക്ക് തിരികെ എത്താനോ ഒരിക്കലും സാധിക്കില്ല. ഈ അവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് വെന്റിലേറ്റർ സഹായത്തോടെ കുറച്ചു സമയത്തേക്ക് ശ്വസന രക്തചംക്രമണ വ്യവസ്ഥകൾ നിലനിർത്താനാകും. ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണമായും നിലയ്ക്ക് മുൻപ് ഇവരുടെ അവയവങ്ങൾ വീണ്ടെടുത്ത് രോഗികൾക്ക് ദാനം ചെയ്യാനാകും.
1: സർക്കാർ ഡോക്ടർ ഉൾപ്പെടെ 4 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. സ്വന്തമായി ശ്വാസമെടുത്ത് രോഗി ജീവിതത്തിലേക്ക് തിരികെ എത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്ന പരിശോധനകൾ ഉൾപ്പെടെ ഇതിന് കടമ്പകൾ ഏറെയുണ്ട്. രോഗിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടെയാണ് പരിശോധനകൾ

0: നടത്തുക. പരിശോധനയുടെ വീഡിയോ റെക്കോർഡിംഗ്, 2 പ്രാവശ്യം 6 മണിക്കൂർ ഇടവിട്ടുള്ള പരിശോധന തുടങ്ങി ഇതിന് മാനദണ്ഡങ്ങൾ ഏറെയുണ്ട്.
1: ഒടുവിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കളോട് മരണാനന്തര അവയവദാനത്തെപ്പറ്റി സൂചിപ്പിക്കുകയും നിശ്ചിത യോഗ്യതയുള്ള ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർമാർ ബന്ധുക്കൾക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുകയും ചെയ്യും. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് അവയവദാനത്തിന് സമ്മതമാണെങ്കിൽ മാത്രം പ്രസ്തുത സമ്മതപത്രം സ്വീകരിച്ച് ദാതാവിനെ പറ്റിയുള്ള വിവരങ്ങൾ കേസ് ഓട്ടോയിൽ അറിയിക്കും.
2: തുടർന്ന് കേസ് ഓട്ടോയുടെ മേൽനോട്ടത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് അനുയോജ്യരായ സ്വീകർത്താക്കളെ കണ്ടെത്തി ദാതാക്കളുടെയും

0: അനുയോജ്യരായ സ്വീകർത്താക്കളെ കണ്ടെത്തി ദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുകയാണ് ചെയ്യുന്നത്.
1: മരണാനന്തര അവയവദാനം നൽകിയ ഐസക് ജോർജിന്റെ ബന്ധു.
2: എന്റെ പേര് സാൻസി. ഞാൻ ഐസക്കിന്റെ വൈഫിന്റെ ചേച്ചിയാണ്. ഐസക്കിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളെ ഡോക്ടേഴ്സ് അറിയിക്കുകയുണ്ടായി. ആ സങ്കടത്തിൽ പിന്നീട് അവർ ഞങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ടായിരുന്നു, അത് അവയവദാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അവിടുത്തെ ICU ഡോക്ടേഴ്സ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അതിന്റെ ഓരോ ഡീറ്റെയിൽസും ഞങ്ങളെ പറഞ്ഞ് ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മദർ, വൈഫ്, സിസ്റ്റേഴ്സ്, എന്റെ ഫാദർ, ഞങ്ങൾ ഇത്രയും പേരോട് ഇരുത്തി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിലിരുന്ന് ഞങ്ങളുടെ കുടുംബത്തിന് പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. അതിൽ അമ്മയുടെ അല്ലെ ഭാര്യയുടെ ഏറ്റവും വലിയ കൺസേൺ അവനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവൻ വേദന അനുഭവിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ മസ്തിഷ്ക മരണം സംഭവിച്ചൊരാൾക്ക് സർജറി ചെയ്യുമ്പോൾ വേദന അറിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർ ഞങ്ങൾക്ക് തന്നു. അത് ശരിയാണ്, ആ ഒരു സിറ്റുവേഷനിൽ മരണം സംഭവിച്ചിരിക്കുന്നു നമ്മൾ അറിയുന്നു. അതോടുകൂടി തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിലും അമ്മ, ഭാര്യ, ചേച്ചി ഇവരെല്ലാം അതൊരു നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർമാർ അപ്പോഴും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറ്റൊരു കുടുംബത്തെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നു അത് ആലോചിച്ച് എല്ലാവരും ഒത്തുചേർന്നൊരു തീരുമാനമെടുക്കാൻ. ആ മുറിയിലുണ്ടായിരുന്ന ഈ പറഞ്ഞ 6 പേര് ഒരുമിച്ച് ഒരു യെസ് പറഞ്ഞാൽ അവർ പറഞ്ഞു യെസ് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം. നമ്മൾ സമ്മതം കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് അവിടം തൊട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേസ് ഓട്ടോ ആണ്. അവര് വന്ന് നമ്മളെ അതിന്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിൽ സഹായിക്കും. പിന്നീടുള്ള പ്രോസസ്സിൽ ഞങ്ങൾക്കൊരു കോൺടാക്ട് പേഴ്സന്റെ നമ്പർ തന്നിരുന്നു. ഫർദർ ഇനി എന്ത് ക്ലാരിഫിക്കേഷന് വേണ്ടിയാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. പിന്നീട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സർജറി തുടങ്ങി. അതിനോടകം ഓർഗൻസ് മാച്ച് ചെയ്യാൻ ആർക്കാണ് സ്വീകരിക്കാൻ പറ്റുന്നത് കണ്ടുപിടിച്ച് വേറെ ഹോസ്പിറ്റൽസിൽ ആൾക്കാർ തയ്യാറായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നു, ഏതൊക്കെ ഓർഗൻസ് ആണ് എടുക്കുന്നത്, ഏതൊക്കെ ആശുപത്രിയിലോട്ടായിരിക്കും പോകുന്നത്. വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേസ് ഓട്ടോയ്ക്കുള്ളത്. അത് ഈ പറഞ്ഞ സർജറി കഴിയുമ്പോഴും പിന്നീട് ഞങ്ങളുടെ പ്രാർത്ഥന ഈ അവയവങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ആയിരുന്നു. ആ സർജറീസ് ഇങ്ങനെ ഒരു വിഷമ സാഹചര്യത്തിലും ഐസക്കിന്റെ അമ്മ, ഐസക്കിന്റെ ചേച്ചി അവരെല്ലാം ആ ഹാർട്ട് സർജറി, ആ കിഡ്നി സർജറി സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഫീലിംഗ്സ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയതിൽ അഭിമാനമുണ്ട്. അന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതേ ദിവസം പലരും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കാരണവശാൽ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ എന്റെ അവയവങ്ങളും ദാനം ചെയ്യണേന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് വെറും ആൾക്കാരെ രക്ഷിക്കുകയോ 6 കുടുംബങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുകയോ മാത്രമല്ല ചെയ്യുന്നത്, ഇത് ബാക്കിയുള്ളവർക്കൊരു എക്സാമ്പിൾ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് ചെയ്യാൻ പറ്റിയത്.
3: ദാതാവിന്റെ ആശുപത്രിയിൽ നിന്ന് സ്വീകർത്താവിന്റെ ആശുപത്രിയിലേക്ക് ദൂരമേറെയുണ്ടെങ്കിൽ അവിടേക്ക് ഹെലികോപ്റ്ററിലോ റോഡ് മാർഗമോ നിശ്ചിത സമയത്തിനുള്ളിൽ അവയവങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ഏറ്റവും സങ്കീർണമായതാണ് ഹൃദയം മാറ്റിവെക്കൽ. 1971 ലോകത്ത് 2-ാമതായി നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി 23 വർഷം ജീവിച്ചിരുന്നു എന്നതും ശ്രദ്ധേയം.
4: സംസ്ഥാനത്ത് അവയവമാറ്റത്തിന് വിധേയരായ ഭൂരിഭാഗം പേരും സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതായി MG സർവകലാശാലയിലെ ഗവേഷകയും എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് അധ്യാപികയുമായ പ്രൊഫസർ എലിസബത്ത് എബ്രഹാം നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 256 പേരിലാണ് പ്രൊഫസർ എലിസബത്ത് പഠനം നടത്തിയത്. അവയവങ്ങൾ ആവശ്യമുള്ള രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ താൽപര്യപ്പെടുന്നതോ നിലവിൽ ചികിത്സ തേടുന്നതോ ആയ ആശുപത്രി വഴി രജിസ്റ്റർ ചെയ്യാം. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ള ആശുപത്രികളുടെ പട്ടിക കേസ് ഓട്ടോയുടെ വെബ്സൈറ്റിലുണ്ട്.
3: മരണാനന്തര അവയവദാനത്തിന് താൽപര്യമുള്ളവർക്ക് കേസ് ഓട്ടോ .kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി

0: ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് സൈറ്റിൽ നിന്നും ഒരു ഡോണർ കാർഡ് ലഭിക്കും. രജിസ്ട്രേഷൻ വിവരങ്ങൾ നിർബന്ധമായും കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കണം. കാരണം അവയവദാനത്തിനുള്ള സാഹചര്യമുണ്ടായാൽ അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. മരണാനന്തര അവയവദാനത്തിലുള്ള നിങ്ങളുടെ താൽപര്യം സൂചിപ്പിക്കുക മാത്രമാണ് ഡോണർ രജിസ്ട്രേഷനിലൂടെ ചെയ്യുന്നതെന്നോർക്കുക.
1: അവയവദാനം എന്നത് ഒരു മഹാദാനമാണ്, മറ്റേതൊരു ദാനങ്ങളെക്കാളും വലുത്. ജീവൻ നഷ്ടമാകുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ അവയവങ്ങൾ ഒട്ടേറെ പേരുടെ ശരീരത്തിലെ ജീവന്റെ തുടിപ്പായി മാറിയേക്കാം. ഒട്ടേറെ ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയേക്കാം. മരണാനന്തര അവയവദാനം ഉൾപ്പെടെ ഇന്ന് പൂർണമായും നിയമത്തിന്റെ കർശന നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരായ പ്രചാരണങ്ങളെ തള്ളിക്കളയുക, മനുഷ്യ നന്മയ്ക്കായി കൈകോർക്കുക.
2: ജീവൻ തുടിക്കട്ടെ മരണാനന്തരവും ചിത്രീകരണം സമാപിക്കുന്നു. രചന ടി സി രാജേഷ് സിന്ധു, ശബ്ദ സാന്നിധ്യം ധന്യരാജ്, ബിനേഷ് സോമൻ, നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം ചന്ദ്രസേനൻ എ ആർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ ശാസ്ത്രലോകത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഡോക്ടർ വി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമുക്ക് 1034 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ പ്രാദേശിക തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് BMC അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീസ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ടുദ്ദേശിക്കുന്നത്.
0: ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഡോക്ടർ വി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമുക്ക് 1034 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ പ്രാദേശിക തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് BMC അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി റോമിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. കൃഷി, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സമുദ്രഗതാഗതം, തുറമുഖം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനായി ഇരുരാജ്യങ്ങളും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ നഴ്സുമാർക്ക് ഇറ്റലിയിലേക്ക് തൊഴിൽ ലഭ്യത സുഗമമാക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവച്ചു. ലോഥലിലെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിക്കാനും നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവയ്ക്കെതിരെയുള്ള ഏകോപനം ശക്തമാക്കാനും ധാരണയായി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭാ ചുമതലയേറ്റ് മൂന്നാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ്, സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷി വകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി അബ്ദുൽ ഗഫൂർ ഫിഷറി, സാമൂഹിക നീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണ് ഉള്ളത്. 16th കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടീം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടീം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134th പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം മഴ മൂലം തടസ്സപ്പെട്ടു. നേരത്തെ ടോസ് നേടിയ കൊൽക്കത്ത മുംബൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈയ്ക്ക് 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 57 റൺസ് ലഭിച്ചു. UNLPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO.

0: ആന്ധ്രാപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗണ്ടേർബലിൽ കശ്മീരികൾ സൈനിക വാഹനം ആക്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് സർക്കാർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, ചിത്രം വരവേൽപ്പ്.

0: and Vidarbha for the next 2 to 3 days. And IPL cricket match between host Kolkata Knight Riders and Mumbai Indians underway at the Eden Gardens. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ. തുടങ്ങാം ചെറുപ്പത്തിലേ.

0: ശിവൻ സാറേ, ഈ കണക്കൊക്കെ ഒന്ന് നോക്കിക്കേ. അടുത്ത വർഷം ഞാൻ റിട്ടയർ ചെയ്യുക. ഈ കയ്യിലുള്ള തുക കൊണ്ട് ഈ കാലത്ത് എങ്ങനെ സമാധാനമായി ജീവിക്കുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. ഗ്യാസിനും പെട്രോളിനും അരിക്കുമൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അല്ല, എൻ്റേതൊരു സാധാരണ അധ്യാപകൻ്റെ ശമ്പളമായിരുന്നു. വലിയ ആർഭാടമൊന്നും കാണിച്ചിട്ടില്ല. എങ്കിലും അവസാനം ബാക്കി നിൽക്കുന്നത് വലിയൊരു ശൂന്യതയാണ്.
1: ദാസൻ സാറേ, നിങ്ങളിപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്? ഞങ്ങളിതിന് ഐ ടിയിൽ പറയുന്ന ഒരു ടേമുണ്ട്, ലേറ്റ് ലോഗിൻ. സിസ്റ്റം ഹാങ്ങായി തുടങ്ങുമ്പോഴാണോ ഒപ്റ്റിമൈസേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യം നോക്കൂ, ഡിജിറ്റൽ എക്കോണമിയൊക്കെ എവിടെ എത്തി നിൽക്കുന്നു. നമ്മുടെ സെൻസെക്സിൻ്റെ പോക്കൊന്നും സാറ് കാണുന്നില്ലേ? ഈ വളർച്ചയിലേക്ക് നമ്മളും പങ്കാളികളാവേണ്ടതായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴും ഈ സേവിങ്സ് ബാങ്കിലെ 3% പലിശയും നോക്കി അങ്ങ് ഇരിക്കുവാണ്.
0: എന്ത് നിക്ഷേപം, എന്ത് വളർച്ച! പിള്ളേരുടെ പഠനം, കല്യാണം, വീട് പണി, ഇതിനിടയിൽ എവിടെയാണ് നിക്ഷേപിക്കാൻ പണം? സാധാരണക്കാർ നിക്ഷേപം എന്നത് ഒരു ആഡംബരമല്ലേ സാറേ? നമ്മളെപ്പോലുള്ളവർ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു മാസം തികയ്ക്കാൻ തന്നെ പാടുപെടുക. അതിനിടയിൽ ഈ ഷെയർ മാർക്കറ്റും ക്രിപ്റ്റോയും, ഓ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാ. അല്ല, അതൊക്കെ ഒരു തരം ചൂതാട്ടമല്ലേ?
2: ദാസ സാറേ, സാറിപ്പോ എന്തോ ഒരു വാചകം പറഞ്ഞല്ലോ, അതൊക്കെ എന്തോ ഒരുതരം ചൂതാട്ടോ എന്നോ മറ്റോ. ആ വാചകത്തിലാ ഏറ്റവും വലിയ തെറ്റുള്ളത്. ഈ നിക്ഷേപം എന്നൊക്കെ പറയുന്നതേ പണക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല കേട്ടോ. സാധാരണക്കാരന് പണക്കാരനാകാൻ വേണ്ടി ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒന്നാണ് നിക്ഷേപം. അവിടെ ചൂതാട്ടമില്ല, മറിച്ച് ഗണിതശാസ്ത്രമുണ്ട്. പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ നിക്ഷേപിക്കാൻ ലക്ഷങ്ങളൊന്നും വേണ്ടെന്നേ. ദേ, വെറും 500 രൂപ മതി.
0: രാഘവൻ സാറേ, എക്കണോമിക് ക്ലാസ് സ്റ്റാഫ് റൂമിൽ എടുക്കല്ലേ? അല്ല, 500 രൂപ കൊണ്ട് എന്നെ അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്? ഒരു 1.5 കിലോ വെളിച്ചെണ്ണ വാങ്ങിയാൽ തീരുന്ന പണമല്ലേ അത്? ഇതാണോ നിങ്ങളെ പോലുള്ള എക്കണോമിക്സ് വിദഗ്ധര് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കുന്നത്?
2: നോക്ക് സാറേ, ഈ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ തുകയല്ല പ്രധാനം, മറിച്ച് സമയമാണ് പ്രധാനം. പിന്നെ പണമുണ്ടാക്കാൻ പണം വേണമെന്ന ആ പഴയ ചിന്താഗതിയൊക്കെ അങ്ങ് മാറ്റിവെക്കൂ. പണമുണ്ടാക്കാൻ സമയം വേണമെന്നതാണ് പുതിയ സത്യം. എങ്ങനെ? പണമുണ്ടാക്കാൻ സമയം വേണം. ഇതിനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ 8-ാമത്തെ അത്ഭുതം എന്ന് വിളിച്ചത്. എന്താണെന്നല്ലേ? ദ മാജിക് ഓഫ് കോമ്പൗണ്ടിങ്.
1: അതെ ദാസ സാറേ, രാഘവൻ സാറ് പറയുന്നത് ശരിയാണ്. ഇത് നമ്മളൊരു കോഡ് എഴുതുന്ന പോലെയാണ്. തുടക്കത്തിൽ നോക്കുമ്പോൾ കുറേ അക്ഷരങ്ങളാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇതങ്ങനെ വളരും. നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവും. രാഘവൻ സാറേ,
2: ഓ,
1: നമ്മുടെ അച്ഛൻ്റെ മിനുവിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് കേട്ടാൽ ചിലപ്പോൾ ദാസൻ സാറിന് ബോധ്യപ്പെടും.
2: തീർച്ചയായും ദാസൻ സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണേ. നമ്മുടെ സ്കൂളിലെ 10-ാം ക്ലാസ്സിലെ അച്ഛുവിനെ സാറിന് അറിയാമല്ലോ. അച്ഛു അവൻ ആള് പഠിക്കാൻ മിടുക്കനാണ്, അറിയാമല്ലോ. അവന് വയസ്സ് 15. അവനോട് നമ്മൾ പറയുകയാണ്, മോനെ, നിന്റെ പോക്കറ്റ് മണിയിൽ നിന്നും മാസം വെറും 500 രൂപ മാറ്റിവെക്ക്. അവനതനുസരിക്കും. 15-ാം വയസ്സിൽ അവൻ നിക്ഷേപം തുടങ്ങുന്നു.
0: ആ ശരി, 500 രൂപ മാസം, സമ്മതിച്ചു. എന്നിട്ട്
2: ഇനി മറ്റൊരാളുടെ കാര്യം കൂടി പറയാം. നമ്മുടെ ലാബ് അസിസ്റ്റന്റ് വിനു, അവനിപ്പോ 30 വയസ്സായി, നല്ല ശമ്പളമുണ്ട്. വിനു വിചാരിക്കുകയാണ്, ഞാൻ പണ്ട് നിക്ഷേപമൊന്നും നടത്തിയിട്ടില്ല, ഇനി തുടങ്ങാം, അച്ചുവിനേക്കാൾ 10 ഇരട്ടി തുക ഞാൻ നിക്ഷേപിക്കുമെന്ന്. വിനു

0: മാസം 5000 രൂപ നിക്ഷേപിക്കുന്നു. അതായത് അച്ചു മാസം 500 രൂപ 15 വയസ്സ് മുതൽ നിക്ഷേപിക്കുന്നു, വിനു 30 വയസ്സ് മുതൽ 5000 രൂപയും നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. രണ്ടുപേരും 60 വയസ്സ് വരെ അവരുടെ നിക്ഷേപം തുടരുന്നു.
1: അല്ല രാഘവൻ സാറേ, ഇതൊരു ചെറിയ കണക്കല്ലേ? അല്ല, അച്ചു മാസം

0: അല്ല, അച്ചു മാസം 500 രൂപ ഇടുന്നു, വിനു മാസം 5000 രൂപ ഇടുന്നു. സ്വാഭാവികമായിട്ടും വിനുവിനല്ലേ കൂടുതൽ പണം കിട്ടുക. വിനു ഇടുന്ന പണം അച്ചുവിനേക്കാൾ എത്രയോ മടങ്ങാണല്ലോ. ഇതിലൊക്കെ എന്ത് സംശയമുള്ളത്?
1: ദാസു സാറേ, ഇവിടെയാണ് ട്വിസ്റ്റ്. രാഘവൻ സാർ, ആ കണക്കുകളൊന്ന് പറഞ്ഞുകൊടുക്ക്.
2: സാറേ ഒന്ന് ശ്രദ്ധിക്കൂ, നമ്മൾ 12% വാർഷിക വളർച്ച കണക്കാക്കുന്നു എന്ന് വെക്കുക. അതായത് വിനു 30 വയസ്സിലാണ് അവൻ്റെ നിക്ഷേപം തുടങ്ങിയത്. 30 വർഷം കൊണ്ട് ആകെ നിക്ഷേപിച്ചത് 18 ലക്ഷം രൂപയാണ്. അതായത് വിനുവിന് 60 വയസ്സിൽ കിട്ടുന്നത് ഏകദേശം 1.5 കോടിക്കടുത്ത് രൂപ. നല്ല തുകയാണ് അല്ലേ? ഇനി നമുക്ക് അച്ചുവിൻ്റെ കാര്യം നോക്കിയാലോ. അച്ചു എപ്പോഴാണ് നിക്ഷേപം തുടങ്ങിയത്? 15 വയസ്സിൽ. 45 വർഷം കൊണ്ട് ആകെ നിക്ഷേപിക്കുന്ന തുക 2.7 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ അവൻ്റെ 60 വയസ്സിൽ അവന് കിട്ടുന്ന തുക എത്രയാണെന്നറിയാമോ? ഏകദേശം 82 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ബിനു നിക്ഷേപിച്ച തുക 30 വർഷം കൊണ്ട് ഏകദേശം 7 ഇരട്ടിയിലധികമാകുമ്പോൾ അച്ചു നിക്ഷേപിച്ച തുക 45 വർഷം കൊണ്ട് ഏകദേശം 40 ഇരട്ടി വർദ്ധിക്കും. മനസ്സിലായോ?
0: നിന്നെ നിന്നെ നിന്നെ, സാറ് പറയുന്നത് എനിക്ക് എങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ചു നിക്ഷേപിച്ച ആകെ തുക വിനു നിക്ഷേപിച്ച തുകയുടെ 1/6 മാത്രം കണ്ടേ വരുന്നുള്ളൂ. എന്നിട്ടും അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വെറും 500 രൂപ കൊണ്ട് ഇത്രയൊക്കെ വലിയ തുക ഉണ്ടാക്കാൻ പറ്റുമോ?
2: സാറേ അതാണ് പോയിന്റ്. അച്ചുവിന് കിട്ടിയ അധികമായ 15 വർഷങ്ങൾ, അതായത് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവന് കിട്ടിയ മൈലേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ കിട്ടുന്ന പലിശയ്ക്ക് വീണ്ടും പലിശ കിട്ടി, അത് പെരുകയാണ്. വിനു 10 ഇരട്ടി പണം നിക്ഷേപിച്ചിട്ടും അച്ചുവിനേക്കാൾ വലിയൊരു ദൂരം മുന്നിലെത്താൻ വിനുവിന് കഴിയുന്നില്ല. കാരണം എന്താണെന്നോ? വിനുവിന് സമയം നഷ്ടപ്പെട്ടു, അതാണ് കാരണം.
0: ഓഹോ.
1: സാറേ ഇതിന് ഞങ്ങൾ IT ലേറ്റൻസി കോസ്റ്റ് എന്ന് പറയും. വൈകിയ ഓരോ വർഷവും 100,000 രൂപയുടെ നഷ്ടമാണ് വിനുവിനുണ്ടായത്. അച്ചു 15 വയസ്സിൽ തുടങ്ങിയതുകൊണ്ട് അവൻ്റെ പണം അവന് വേണ്ടി കൂടുതൽ ജോലി ചെയ്തു. വിനുവിന് തൻ്റെ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിനായിട്ട് മാറ്റിവെക്കേണ്ടിയും വന്നു. എന്നാൽ ഇത്രയും പൈസ നിക്ഷേപിച്ചിട്ടും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വിനുവിന് പറ്റിയോ? ഇല്ല.
0: അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറയാറുള്ളത് തെറ്റായിരുന്നു. നീയൊക്കെ നന്നായി ജോലി കിട്ടി സെറ്റിലായിട്ട് സമ്പാദ്യം തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ അവനോട് എപ്പോഴും പറയാറുള്ളത്. അവനിപ്പോൾ 22 വയസ്സായി. ഷോ, അവൻ വെറുതെ സമയം കളയുക അല്ലേ?
2: അത് ശരിയാണ് കേട്ടോ ദാസൻ സാറേ. നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇതാണ്, കോസ്റ്റ് ഓഫ് വെയ്റ്റിംഗ്, അഥവാ കാത്തിരിക്കാനുള്ള ചെലവ്. 30 വയസ്സിൽ 5000 രൂപ മാറ്റിവെക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് 15 വയസ്സിൽ 500 രൂപ മാറ്റിവെക്കുന്നത്. 30 വയസ്സാവുമ്പോൾ കുടുംബം, കുട്ടികൾ, ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻഷുറൻസ്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ 5000 രൂപ മാറ്റിവെക്കാൻ വലിയ പ്രയാസമായിരിക്കുമെന്നേ. പക്ഷേ കുട്ടിക്കാലത്ത് ആ ശീലം തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും.
1: സാറേ ഇപ്പം ഈ പണപ്പെരുപ്പം വളരെ കൂടുതലാണ്. അതായത് ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അടുത്ത വർഷം കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 106 രൂപ കൊടുക്കേണ്ടി വരും. പണം വെറുതെ സേവിങ്സ് ബാങ്കിലോ അലമാരയിലോ വച്ചാൽ അതിൻ്റെ മൂല്യം കുറയുകയേ ഉള്ളൂ. പണം വളരണമെങ്കിൽ അത് കോമ്പൗണ്ടിങ് നൽകുന്ന ആസ്തികളിൽ നിക്ഷേപിക്കണം.
0: രാഘവൻ സാറേ, എനിക്കൊരു സംശയം. ഈ 500 രൂപ കൊണ്ട് ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്യാത്തത്? എല്ലാവരും സമ്പന്നരാകേണ്ടതല്ലേ?
2: അവിടെയാണ് സാറേ മനുഷ്യന്റെ മനഃശാസ്ത്രം വില്ലനാകുന്നത്. കോമ്പൗണ്ടിങ് ഗ്രാഫ് തുടക്കത്തിൽ വളരെ സാവധാനമേ നീങ്ങൂ. ആദ്യത്തെ 10 വർഷം നോക്കിയാൽ നിക്ഷേപിച്ച തുകയും അതിൻ്റെ വളർച്ചയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല. അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുന്നത്? ഓ, ഇതൊന്ന് ശരിയാകില്ല എന്ന് പറഞ്ഞ് നിക്ഷേപം പിൻവലിക്കും. പക്ഷേ ഗ്രാഫ് കുത്തനെ ഉയരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആക്ഷൻ തുടങ്ങുന്നത് അവിടെയാണ്. ആ ക്ഷമ ഇല്ലാത്തതാണ് പലരുടെയും പരാജയം.
1: സാറേ, നമ്മളൊരു മരം നടുന്നത് പോലെയാണിത്. വിത്തിട്ട ഉടഞ്ഞൊന്നും നമുക്ക് പഴം കിട്ടില്ല. വർഷങ്ങളോളം നനയ്ക്കണം, അതിനെ സംരക്ഷിക്കണം. പക്ഷെ ഒരിക്കലത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാം. ആ മരം നമുക്ക് ഫലവും തണലും നൽകും.
0: ആ സാറന്മാരെ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എൻ്റെ കണ്ണു തുറപ്പിച്ചു എന്ന് പറയാം. ഞാൻ

0: നീ വിരമിക്കാൻ പോകുന്നുവെന്ന് കരുതി സങ്കടപ്പെടുകയായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്കും നമ്മുടെ സ്കൂളിലെ പിള്ളേർക്കുമൊക്കെ ഈ പാഠം പറഞ്ഞു കൊടുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. സമ്പാദിക്കുക എന്നതിനേക്കാൾ പ്രധാനം അത് നേരത്തെ തുടങ്ങുക എന്നതാണെന്ന് അവർ മനസ്സിലാക്കണം.
1: സാറേ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കുട്ടികൾ വെറും ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരല്ല, മറിച്ച് തങ്ങളുടെ പണം തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കാൻ അറിയുന്നവരാകണം. ഡോണ്ട് വർക്ക് ഫോർ മണി, ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. മനസ്സിലായോ?
2: സാറേ, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്കൂളിൽ കുട്ടികളുടെ ഒരു ഇൻവെസ്റ്റേഴ്സ് ക്ലബ് അങ്ങ് തുടങ്ങാം. കുട്ടികൾക്ക് അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി നിക്ഷേപിക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. കൂടെ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തുടങ്ങിയ പരിപാടികളൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം.
0: ആ, തീർച്ചയായിട്ടും. ഞാൻ തന്നെ അതിനെ മുൻകൈ എടുക്കാം. എനിക്ക് പറ്റിയ തെറ്റ് അവർക്ക് പറ്റരുത്. 15 വയസ്സിലെ 500 രൂപയാണ് 30 വയസ്സിലെ 5000 രൂപയേക്കാൾ കരുത്തനെന്ന് അവർ ഇതിലൂടെ കാണട്ടെ. രാഘവൻ സാറേ, സാറിൻ്റെ ആ ഗ്രാഫ് ഒന്നുകൂടി കാണിച്ചു തന്നെ. എനിക്ക് എൻ്റെ മകന് ഇത് നയിച്ചു കൊടുക്കണം.
1: സാർ, ഇത് ഇങ്ങോട്ട് നോക്കിയേ, ദേണ്ട ഈ ടാബിലേക്ക് നോക്കിയേ. ഇതാ സാറേ, നോക്കൂ, സമയം കൂടുന്തോറും ഈ ഗ്രാഫ് ആകാശത്തേക്ക് കുതിക്കുന്നത് കണ്ടോ? ഇതിൽ മാന്ത്രികതയൊന്നുമില്ല, വെറും കണക്ക് മാത്രം. ഇപ്പോൾ നമ്മളിത് പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് മാറാൻ കഴിയില്ല.
0: നമുക്ക് നമ്മുടെ കുട്ടികളെ സമ്പന്നരാക്കാം, ചിന്തകൾ കൊണ്ടും സമ്പാദ്യം കൊണ്ടും. രാഘവൻ സാറേ, ശിവൻ സാറേ, വന്നാട്ടെ. ഇന്നത്തെ ചായ എൻ്റെ വക.
1: ചായ മാത്രമേ ഉള്ളൂ?
0: ഹാ, കോമ്പൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇതിനെങ്ങ് കൂട്ടിക്കോ.
1: ശരി സാറേ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇന്ന് തുടങ്ങിയാൽ മാത്രമേ നാളെ ഫലം ലഭിക്കൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ?
0: അതെ.
3: തുടങ്ങാം ചെറുപ്പത്തിലെ. ശബ്ദസാന്നിധ്യം എൻ ജെ ജോഷിലാൽ, സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: നാളെ ശാസ്ത്രലോകത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഡോക്ടർ വി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
2: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമുക്ക് 1034 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ പ്രാദേശിക തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് BMC അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരി, ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഖടം. വിരിബോണി എന്ന ഭൈരവി രാഗത്തിലുള്ള അടതാളവർണത്തോടെ കച്ചേരി ആരംഭിക്കുന്നു.

നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കുട്ടംപേരൂർ കെ അനീഷ്കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഖടം. അടുത്തതായി സതതം താവക എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.

നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഘടം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്ര പാടിയ ഗാനം ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, ചിത്രം കളിക്കളം.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.
1: മഹാഭാരതം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാവുന്ന ചില സംശയങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങാറാവുമ്പോൾ ഉദ്ധവർ ചോദിച്ചത്. മന്ത്രിയായിരുന്ന ഉദ്ധവർ കാലങ്ങളായി ഭഗവാന്റെ സന്തത സഹചാരിയും കൂടെ നടന്ന് ഭഗവാന്റെ ശക്തിമഹിമകൾ നിറയെ അനുഭവിച്ച ആളുമാണ്. ചോദ്യം ഇതായിരുന്നു, ഭഗവാനെ അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ചൂതുകളിയിൽ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. രാജ്യവും ധനവും സഹോദരങ്ങളെയും പണയം വെച്ച് യുധിഷ്ഠിരൻ ദുര്യോധനനുമായി ചൂത് കളിച്ചപ്പോഴും ശകുനിയെക്കൊണ്ട് യുധിഷ്ഠിരനെ കള്ളച്ചൂതിൽ തോൽപ്പിക്കുമ്പോഴും അങ്ങ് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ്? അഞ്ചുപേരുടെയും ഭാര്യയായ പാഞ്ചാലിയെ പണയം വെച്ച് കളിച്ചപ്പോഴും അങ്ങ് ഇടപെട്ടിട്ടില്ലല്ലോ. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം വരെ കാര്യങ്ങളെത്തിയിട്ടും അങ്ങ് ഒന്നിലും ഇടപെടാതെ നിസ്സംഗനായി നിന്നത് എന്തിനായിരുന്നു? അറിവില്ലാത്ത എനിക്ക് അതിന്റെ പൊരുൾ പറഞ്ഞു തന്നാലും. ഉദ്ധവരുടെ ചോദ്യങ്ങൾ സശ്രദ്ധം കേട്ട ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ധവരെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നിനക്ക് മാത്രമല്ല, മാലോകർക്കെല്ലാം തോന്നുന്ന സംശയമാണ്. ഞാൻ ഭഗവാനല്ലേ? എന്തും ചെയ്യാൻ കഴിവുള്ളവനല്ലേ? ധർമ്മസംസ്ഥാപനത്തിനായി അവതരിച്ചവനല്ലേ? എന്നൊക്കെ. പക്ഷെ എന്നോടാരും സഹായം ആവശ്യപ്പെട്ടില്ല. ചോദിക്കുന്നവർക്കല്ലേ സഹായം നൽകേണ്ടതുള്ളൂ? അതല്ലേ ന്യായം? ഉദ്ധവരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, വിവേകശാലികളാണ് വിജയിക്കുന്നത്. ദുര്യോധന

0: വിവേകമുണ്ടായിരുന്നു, യുധിഷ്ഠിരന് അതില്ലാതെ പോയി. അതാണ് പരാജയമുണ്ടായത്. ധാരാളം സമ്പത്തും രാജ്യഭരണവും ഉണ്ടായിട്ടും ദുര്യോധനൻ ചൂതുകളെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ദുര്യോധനൻ എന്താണ് ചെയ്തത്? കളി അറിയുന്ന അമ്മാവനായ ശകുനിയെ കളി ഏൽപ്പിച്ചു. ചൂതുകളെ അറിയാതിരുന്ന യുധിഷ്ഠിരനും കളിക്കാൻ എന്നെ ക്ഷണിക്കാമായിരുന്നില്ലേ? ഞാനും ശകുനിയും കൂടി കളിച്ചിരുന്നെങ്കിൽ പാണ്ഡവപക്ഷം തോൽക്കില്ലായിരുന്നു. തന്നെയുമല്ല, ഞങ്ങൾ ചൂതു കളിക്കുന്നത് ശ്രീകൃഷ്ണൻ അറിയരുതെന്ന് യുധിഷ്ഠിരൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ തന്നെ പുറത്തു നിർത്തേണ്ടി വന്നു. കളിയിൽ തോൽക്കുമ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ പാണ്ഡവപക്ഷത്തേക്ക് എന്നെ വിളിക്കുമെന്ന് കരുതി എല്ലാത്തിനും സാക്ഷിയായി പുറത്തു തന്നെ ഞാനുണ്ടായിരുന്നു. കൗരവർ കള്ളച്ചൂതിൽ ജയിച്ചപ്പോൾ ദുര്യോധനനെ പഴിക്കുകയാണ് പാണ്ഡവർ ചെയ്തത്. യുധിഷ്ഠിരൻ്റെ ധാർഷ്ട്യം, കളിയറിയാതെ അറിയാമെന്ന ഭാവവും ആണ് പരാജയം ഏറ്റുവാങ്ങിയത്. ചൂതുകളിയിൽ തോറ്റില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവ കൗരവ കഥ മറ്റൊരു വഴിത്തിരിവാകുമായിരുന്നു. കളിയിൽ തോറ്റതോടെ യുധിഷ്ഠിരന് സ്വന്തം സഹോദരങ്ങളെയും പാഞ്ചാലിയെയും സകല സമ്പത്തും കൗരവർക്ക് അടിയറ വച്ച് വനവാസത്തിന് പോകേണ്ടിയും വന്നു. ദുശാസനൻ രജസ്വലയായിരുന്ന പാഞ്ചാലിയെ രാജ്യസഭയിൽ മഹാരഥന്മാരെല്ലാം സന്നിഹിതരായിരിക്കുന്ന വേദിയിലെ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ പോലും പാഞ്ചാലി എന്നെ വിളിച്ചില്ല. സ്വന്തം ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് എന്നെ ഓർത്തത്. പാഞ്ചാലിയുടെ കൃഷ്ണ എന്നെ രക്ഷിക്കൂ എന്ന ദീനരോധനം കേട്ടപ്പോൾ മാത്രമാണ് എനിക്ക് അകത്ത് കയറാൻ കഴിഞ്ഞത്. ഉദ്ധവ, നീ അത് അറിയണം. ഇത്രയും പറഞ്ഞതുകൊണ്ട് നീ അറിയേണ്ട ചിലതുകൂടി പറയാം. ഓരോരുത്തരുടെയും കർമ്മഫലം ആണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഞാനൊന്നും നടത്തി കൊടുക്കുന്നയാളല്ല, ഒന്നിലും ഇടപെടുന്നയാളുമല്ല. എല്ലാവരും അവരവരുടെ യുക്തിക്കു അനുസരിച്ച് ചെയ്യണം. അതിനുള്ള ബുദ്ധിയും കഴിവും ജന്മം കൊണ്ടേ നേടിയവരാണ് എല്ലാവരും. അത് തിരിച്ചറിയണം. സകലതിനും സാക്ഷിയായി ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉദ്ധവരുടെ സംശയം വീണ്ടും, ആളുകൾ പാപം ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാതിരുന്നാൽ ദുരിതങ്ങൾ കൂടുതലാവില്ലേ? ഉദ്ധവ, ഞാൻ എല്ലാത്തിൻ്റെയും സാക്ഷിയായി നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യാനാവുക? ഞാനൊന്നും അറിയുന്നില്ല, ഞാനൊന്നും കാണുന്നില്ല എന്ന് കരുതി നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാനറിയാതെ ചൂതുകളിയിലേക്ക് അവർ പോയതാണ് സർവ്വനഷ്ടങ്ങൾക്കും കാരണം. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ചൂതുകളിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഭരണാധികാരികളുടെ സ്വന്തമല്ല രാജ്യവും സമ്പത്തും, അവർ പരിപാലകരാണ്. സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യവും സമ്പത്തും പണയം വയ്ക്കുന്നത് ഒരു ഭരണാധികാരിക്കും ഭൂഷണമല്ല, അത് നാശത്തിലേ കലാശിക്കൂ. സൂക്ഷ്മഭാവത്തിലുള്ള ഈശ്വരനെ സ്ഥൂലഭാവത്തിലുള്ള ശരീരങ്ങൾക്ക് ദർശിക്കാനാവില്ല എങ്കിലും അനുഭവങ്ങളിലൂടെ അനുഗ്രഹവർഷമായി നിറയുന്ന സാക്ഷിഭാവം സത്യമാണ്. അത് മാത്രമേ സത്യമായുള്ളൂ, ബാക്കിയെല്ലാം മിഥ്യയാണ്.
1: അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്.